ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 29, മലയാള വർഷം 1201, കർക്കിടകം 4, 2026 ജൂലൈ 20, തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 52 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് വിശേഷിപ്പിച്ചത് മാക്സിം ഗോർക്കിയാണെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാർവലൗകിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രാമാണികമായി ഉപയോഗിക്കുന്നത് വാക്ക് എന്ന മഹാതേജസ്സിനെയാണ്. വാക്കിനെ വാങ്മയ വഴക്കമാക്കിക്കൊണ്ടാണ് നാം ജീവിതത്തെ വർണ്ണസുരഭിലമാക്കുന്നത്. വാക്കിൻ്റെ വരേണ്യ വൈശിഷ്ട്യം അറിയുന്നതിനും അതിൻ്റെ സമ്യക്കായി ഉപയോഗിക്കുന്നതിലൂടെ തിരിച്ചറിവ് നേടുന്നതിനും മനുഷ്യൻ പ്രയത്നിക്കുമ്പോഴാണ് വാക്ക് വരദായിനിയായി മാറുന്നത്. ആശയങ്ങൾ പരയും പശ്യന്തിയും മധ്യമയും മറികടന്ന് വൈഖരിയായി പരിണമിക്കുമ്പോഴാണ് വാങ്മയത്തിന് തെളിച്ചമുണ്ടാകുന്നത്. വാകർത്താവിവ സംപൃക്തൗ വാകർത്ത പ്രതിപത്തയേൽ എന്ന് കാളിദാസൻ പ്രതിവചിക്കുമ്പോൾ അർത്ഥസമ്പുഷ്ടമായ വാക്കിൻ്റെ മഹത്വമാണ് പ്രത്യക്ഷമാകുന്നത്. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന പ്രാർത്ഥന വാക്കിലൂടെ വാങ്മയത്തിൻ്റെ സംശുദ്ധി നിലനിർത്തണം എന്ന ആഹ്വാനമാണ് നൽകുന്നത്. വാരിധീ തന്നിൽ തിരമാലകൾ എന്ന പോൽ ഭാരതീ പദാവലി തോന്നേണം കാലേകാലേ എന്ന് എഴുത്തച്ഛൻ ഉത്ബോധിപ്പിക്കുമ്പോൾ ഉത്കൃഷ്ട വാങ്മയത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പ്രകടമാകുന്നത്. ആന്തരികമായ ആശയങ്ങൾ വാഗീന്ദ്രിയങ്ങളിലൂടെ സാർത്ഥക വാങ്മയങ്ങളായി പുറത്തേക്കൊഴുകുമ്പോൾ അതിലൂടെ ഒരു സനാതന സംസ്കാരം കൂടി ഉത്തേജിതമാവുകയാണ്. വാക്കിന് വിലപ്പിടി പേറുന്ന വേളയിൽ വാക്കിൻ്റെ കാതലായ സത്തയെ വല്ലപ്പോഴുമെങ്കിലും ഓർക്കണേ എന്നാണ് പി. ഭാസ്കരൻ മാഷ് അപേക്ഷിക്കുന്നത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങൾക്ക് ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരാണല്ലോ എന്ന് വൈലോപ്പിള്ളി സമർത്ഥിക്കുമ്പോൾ ഉതിർന്നു വീണ് ഇണങ്ങിച്ചേരുന്ന വാങ്മയത്തിൻ്റെ ഫലസിദ്ധിയാണ് അനുഭവവേദ്യമാകുന്നത്. വാകർത്ത ചൈതന്യത്തെ വാഗ്ദേവതയുടെ വരപ്രസാദമായി ഹൃദയപൂർവം സ്വീകരിച്ച് പ്രായോഗികമാക്കുമ്പോഴാണ് അത് ഒരു അക്ഷരചൈതന്യമാകുന്നത്. ക്ഷരമാകാതെ അനശ്വരമായി വാക്സ്വരൂപത്തിലെ അകംപൊരുളായി അക്ഷരങ്ങൾ ജ്വലിക്കുമ്പോഴാണ് ആശയങ്ങൾ ശ്രേഷ്ഠമാകുന്നത്. ഞാണിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പും നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കും തിരിച്ചെടുക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് നാം കരുതലോടെ പറയുന്നത് വാക്കിൻ്റെ സിദ്ധി തിരിച്ചറിഞ്ഞിട്ടു തന്നെയാണ്. ആശയസംഹിതകൾ വാങ്മയ തേജസ്സായി ഉരുക്കഴിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്നത് പ്രകട സരസ്വതിയാണ്. അതിനു പകരം വികട സരസ്വതി വിളയാടിയാൽ വാക്സ്വരൂപത്തിൻ്റെ അപശ്രുതിയായിരിക്കും ഫലം. കുംഭകർണൻ ഉറങ്ങാതിരിക്കാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നാവിൽ വാഗ്ധോരണി പിഴച്ചുപോയതിനാൽ നീണ്ട ഉറക്കമാണ് കൈവന്നത്. എപ്പോൾ എവിടെ എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന സാന്ദർഭിക ഔചിത്യം ഇല്ലാതാകുമ്പോൾ വാക്കുകളിലെ അനുകൂല വീര്യം നിഷ്പ്രഭമായി പ്രതികൂലഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്. വാക്ക് വിശുദ്ധിയുടെ സമ്പന്നമായ പ്രതീകമാണ്. സംശുദ്ധ വാങ്മയങ്ങൾ ഉത്തമ സംസ്കാരത്തിൻ്റെ തേജോമയ ബിംബങ്ങളാണ്. ഉച്ചരിക്കപ്പെടുന്ന വാക്കിൽ അർത്ഥവും ആശയവും നിറഞ്ഞു കവിയുന്നതിനോടൊപ്പം സാംസ്കാരിക തെളിച്ചവും ഉണ്ടായിരിക്കണം. കൂരമ്പുകൾ കൊണ്ടേൽക്കുന്ന മുറിവ് മരുന്നുകൊണ്ട് ഭേദമാക്കാം. എന്നാൽ ക്രൂരവാക്ഷരങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് ഏത് മൃതസഞ്ജീവിനി കൊണ്ടും സുഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സുസ്വരങ്ങൾ, സുഭാഷിതങ്ങൾ, വചനാമൃതങ്ങൾ ഇവ നമ്മുടെ കലുഷചിന്തകളെ പവിത്രീകൃതമാക്കി ശ്രേഷ്ഠ സംസ്കൃതിയെ ഉപാസിക്കുവാൻ പ്രാപ്തിയേകുന്നു. പദങ്ങളെ യുക്തിപൂർവം അന്വയിച്ച് സാർത്ഥകവാക്യം ഭവിക്കുവാനുള്ള അപാരമായ കഴിവ് നേടിയ ഏക വ്യക്തി മനുഷ്യനാണ്. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ആശയങ്ങൾ കൈമാറുമ്പോൾ നാം ആത്യന്തികമായി വാക്കിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനാണ് ശ്രദ്ധ കാണിക്കേണ്ടത്. എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പരമാവധി നിരാകരിച്ച് സ്വസ്ഥമായ ആശയാലങ്കൃതമായ അന്തരീക്ഷം സംജാതമാക്കാൻ നല്ല വാക്കിന്, നല്ല ഭാഷയ്ക്ക് തീർച്ചയായും കഴിയും. ദുഷിച്ച വാക്കുകൾ കൊണ്ട് ഒരാളെയും മുറിപ്പെടുത്താതെ സദ്വചനങ്ങളിലൂടെ സമാശ്വസിപ്പിക്കുവാനായിരിക്കണം നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. വാക്കിൻ്റെ വാങ്മയഛന്ദം ആശയങ്ങളിലേക്ക് പകർന്നേകി അനശ്വരമായ സദ്ഭാവന വിരിയിച്ചെടുക്കുമ്പോൾ മാനുഷ്യകത്തിൽ മരുഭൂമികൾക്ക് പകരം മരുപ്പച്ചകൾ

0: പൂവണിഞ്ഞുകൊണ്ടേയിരിക്കും.
1: ഡോക്ടർ പി മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: ഉഷമലരി.
4: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ആദർശ്.

കുശമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടമത്തിൻ്റെ കേരളവിലാസം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് ആദർശ്.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 അധ്യാത്മ രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കളിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ട്രാൻസ്ജെനിക് വിളകൾ, ഗുണങ്ങളും ദോഷങ്ങളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കേസ് നടത്തുന്ന പ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത. 7:15 റീഗജുള സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ കാളിദാസൻ എന്ന കവിത ആലപിച്ചത് വിദ്യ ടി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യമൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂരാഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. വർഷക്കാലത്ത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില വിഭവങ്ങൾ ഡോക്ടർ അമൃത സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. നേത്രദാനവും കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനും. ഡോക്ടർ ജ്യോതി എയുമായി YS പൗർണമി സംസാരിക്കുന്നു. 1:00 8:45 10:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 സി രാജേന്ദ്രന്റെ വയലിൻ കച്ചേരി. ചേർത്തല എസ് ദിനേശ് മൃദംഗം. തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജല്ല സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 മലയർ കളിപ്പാട്ട് വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 16. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:35 അധ്യാത്മ രാമായണ പാരായണം നാലാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി PMFME. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ബിന്ദു JS മായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8:00 ചലച്ചിത്രഗാനം. 8:15 പാർലമെന്റ് നടപടികളുടെ അവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ദീൻ ദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, അറബിക് ഭാഷാ പഠനവും സാധ്യതകളും, റഹ്മത് PK സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 മെഗാഹെഡ്സിൽ രാവിലെ 10:30 നശാമുക്ത് ഭാരത് അഭിയാൻ. 11:02

0: ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ പി കെ ജഗദീർ രാജ് മറുപടി നൽകുന്നു. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി.
2: അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യൻ അയോധ്യയ്ക്കം മാറെഴുന്നള്ളിയിടിനാൻ

ബ്രഹ്മം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞൊരു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ. ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു, വിധിനന്ദനോടും ചെന്നെതിരേറ്റു, യഥാവിധി പൂജയും ചെയ്തു, വന്ദിച്ചു നിന്നു ഭക്തിയ. സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടിനാൻ, അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി, നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിരുന്നു ജ്ഞാനികത പോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്ന് ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാവുന്നതെല്ലാം ചെയ്യുവൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ.

അവള നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞാണുലു ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം ചെറുഞാണുലു കേട്ടു കോപിച്ച് നിശാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ പല ചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായ ഒരു രക്ഷിതാനും

0: പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. ആശ്രമ പദമിതം ആർക്കുള്ളൂ മനോഹരം, ആശ്രയയോഗ്യം നാനാജന്തുവർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ. തത്വമെന്തെന്നരുൾ ചെയ്യണം തപോനിധേ എന്നതു കേട്ട് വിശ്വാമിത്രനും അരുൾ ചെയ്തു, പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കൽ അത്രമംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു. വിധാതാവും കൗതുകം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ട് ദുശ്യവനനും കുസുമായുധവശനായാൻ ചന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരകാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ച് അനങ്കാന്ധനയോ ഇവന്നാനല്ലോ അന്തരാത്മനി വിവിധേന്ദ്രനും അതിനിപ്പോൾ ഉത്തരം വരാതെ ഒരന്തരമെന്ന് തോർത്ത് ലോകേശാത്മിജസുതനന്ദനുടെ രൂപം ലോകനായകൻ കൈക്കൊണ്ടന്ത്യയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കൻ ഉടയാന്തരേ പരവശാൽ സുത്രാമാവ് അഹല്യ പ്രാപിച്ചു. സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രതന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപധു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അധികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നില്ല ആരാകുന്നതെന്തിനു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാമാവി സ്വർലോകാധിപനായ കാമകിങ്കരണഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ.
1: ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. ഇനിയൊരു ശ്രീരാമകീർത്തനം. പാടിയത് ഡോക്ടർ എസ് സൗമ്യ.

0: ഡോക്ടർ സൗമ്യ പാടിയ ശ്രീരാമകീർത്തനമാണ് കേട്ടത്.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
2: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ.

0: സീമൻസ് പള്ളിക്കുളം റോഡ് തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: ആകാശവാണി തൃശൂർ.
4: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
5: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
8: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
9: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകർ സമർപ്പിക്കേണ്ട അവസാന തീയതി 22 മാസം. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8714253165. മറ്റൊരു നമ്പർ 9446370726. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവകരൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ വിവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9447238532. മറ്റൊരു നമ്പർ 0487269907. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 0471244579. മറ്റൊരു നമ്പർ 2445799. ഇമെയിൽ ഐഡി dir.diary@kerala.gov.in. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി മാംഗോസേബ് നിറച്ച സുഷിരങ്ങളിട്ട ചെറു പോളിത്തീൻ പാക്കുകൾ 5 ഗ്രാം വീതം, 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും കവിളുകളിൽ വെച്ചുകൊടുക്കുക. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുക.

0: തളിക്കുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
0: ആകാശവാണി തൃശൂർ, സമയം 6:35.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 2026 ഫിഫ വേൾഡ് കപ്പിൽ വിജയം നേടി സ്പെയിൻ. മുൻ ജേതാക്കളായ അർജന്റീനയെയാണ് പരാജയപ്പെടുത്തിയത്. ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് നേടി ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ. സ്പാനിഷ് ടീം ക്യാപ്റ്റൻ റോഡ്രിക്കാണ് ഗോൾഡൻ ബോൾ. സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൗ നേടി. ലോകകപ്പ് ഫൈനൽ മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സോളാർ പദ്ധതികൾക്കും തദ്ദേശീയമായി നിർമ്മിച്ച പാനൽ നിർബന്ധമാക്കിയ നടപടിക്ക് December 31 വരെ ഇളവ്. PM സൂര്യഘർ ഉൾപ്പെടെ പദ്ധതികളുടെ ചെലവ് വർദ്ധിപ്പിക്കുമായിരുന്ന നടപടിയിൽ ഇളവ് വന്നത് സൌരോർജ പാനൽ മേഖലയ്ക്ക് നേട്ടമാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. August 13 വരെ തുടരുന്ന സമ്മേളനത്തിൽ 8 ബില്ലുകൾ പരിഗണിക്കും. ജമ്മുകശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലുമുണ്ടായ പേമാരിയിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു. തുടർച്ചയായ 8-ാം ദിവസവും ഇറാനിൽ ആക്രമണം തുടർന്ന് US. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം തുടരുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ 27 റൺസിന് പരാജയപ്പെട്ട ഇന്ത്യ. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവായി ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ അകാനെ യഗാമുച്ചിയെയാണ് പരാജയപ്പെടുത്തിയത്. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് PV സിന്ധു.
9: പ്രദക്ഷിണം.
0: വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് തൃശൂരും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ന്യൂക്ലിയർ പവലിയൻ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിൽ വെച്ച് നിർവഹിക്കും. ആറ്റോമിക് എനർജി വകുപ്പ് NPCIL ഹെഡ് ശ്രീ ഉമേദ് യാദവ് മുഖ്യാതിഥിയായിരിക്കും.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
11: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ,
12: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
13: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
12: ഫോൺ 9387168444.
14: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
15: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
14: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
15: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
16: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
13: കാഴ്ച
12: തിങ്കൾ രാവിലെ 8:30.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
17: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
18: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
17: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
18: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
12: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
13: ഫോൺ 9387168444.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം: ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി ഷൊർണൂർ റോഡ് തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്?

0: പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിൽ എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാനാണ് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എടുക്കാനായി ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ തികച്ചും സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാക്കുവാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ തുടങ്ങിയവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നത് വഴി മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കു മോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐ ടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകളുണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനീട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾമുഖത്തേക്ക് ഇരമ്പിയാർത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചുകൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചയായി രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും ഒയർ സാമ്പലിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം

0: വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സി പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
1: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്.

0: പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC യുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയത്. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണ്ണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ട് കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, 2-വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC യുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: വചനങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
1: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
3: രാമായണത്തെപ്പോലെ ഭാരത സംസ്കൃതിയെ ഏറ്റവും അഗാധവും അനുസ്യൂതവുമായി സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകിക്കും രാമായണത്തിനും മുൻപുണ്ടായ ഒരു കവിയെയോ കാവ്യത്തെയോ കുറിച്ച് ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ല. വാൽമീകിക്ക് ആദികവിയെന്നും രാമായണത്തിന് ആദികാവ്യമെന്നും പ്രതിഷ്ഠ ലഭിക്കാൻ കാരണം ഇതാണ്. രാമായണം ഒരേ സമയം കാവ്യവും പുരാണവും ഇതിഹാസവുമാകുന്നു. രാമായണം ആദികാവ്യം, സർവവേദാർത്ഥസമ്മതം എന്ന് സ്കാന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നുവച്ചാൽ രാമായണത്തിൽ വേദസമ്മതമായ പ്രപഞ്ചാർത്ഥസാരവും ലോകചരിത്ര സംഗ്രഹവും കൂടി ഉള്ളടങ്ങുന്നു എന്നാണ്. അതിനാൽ ലൗകിക ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾ മുതൽ പരമപദപ്രാപ്തി വരെയുള്ള സർവകർമാനുഷ്ഠാനങ്ങൾക്കും ആസേതു ഹിമാചലം ഭാരതീയ ജനതയെ ഗാഢമായി സ്വാധീനിച്ചിരിക്കുന്നത് രാമായണം തന്നെയാണ്. നാസ്തി രാമായണാത് പരം വസ്തു എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ട് ഈ വസ്തുത. ഈ നിലയിൽ സകല വസ്തുക്കളെയും ധർമ്മങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് രാമായണം വിശ്വസാഹിത്യം എന്ന പദവി നേടിയിരിക്കുന്നു. ഈ വിധത്തിൽ അത്യുദാത്തമായ കാവ്യം രചിച്ച വാൽമീകി കവി എന്നതിലുപരി വൈദിക മഹർഷിയുമാണ്. ഋഷിത്വം അദ്ദേഹത്തിന് രണ്ടാമത്തെ പിറവിയിലൂടെ കൈവന്നതാണ്. കാട്ടാളൻ്റേതായിരുന്നു ആദ്യ ജന്മം. സ്വാർത്ഥപരമായ ലൗകിക ജീവിത വിച്ഛേദം വന്നതിനെയാണ് അദ്ദേഹം മൺപുറ്റിനാൽ വൽമീകത്താൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലെ തപസ് ആത്മസത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനൊടുവിൽ വന്നണഞ്ഞ പരമദർശനത്താൽ രത്നാകരൻ എന്ന മനുഷ്യൻ മാമുനി പ്രവരനായി തീർന്നു. ഋഷിധർമ്മത്തിൽ അന്തർഭവിക്കുന്നതു തന്നെ കവികർമ്മവും നാ അനിർഷിഹി കവിഹി എന്ന വിശ്വാസം ഭാരതത്തിൽ പ്രബലമാകാൻ കാരണം വാൽമീകിയുടെ പാവന ചരിത്രമാണ് എന്ന് തോന്നുന്നു. പിന്നീടൊരിക്കൽ വാൽമീകിയുടെ വർണ്ണശാലയിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. വാൽമീകിയിൽ നിന്നു നിർഗമിച്ച മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം തൻ്റെ നിർദ്ദേശാനുസരണം സരസ്വതി വ്യാപാരത്താൽ സംഭവിച്ചതാണെന്നും നാരദൻ ആവശ്യപ്പെട്ട പ്രകാരം ധർമാത്മാവായ രാമൻ്റെ ചരിതം വാൽമീകി ഗ്രന്ഥമായി രചിക്കണം എന്നും ബോധിപ്പിക്കുവാനായിരുന്നു ബ്രഹ്മദേവൻ വന്നത്. അതനുസരിച്ചു വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രാമായണം നിർമ്മിച്ചു. രാമൻ മനുഷ്യനായി ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ബന്ധുവായും സുഹൃത്തായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒരു ജീവന് ആ പരമാത്മസ്വരൂപനോടടുക്കുവാനും മോക്ഷം നേടുവാനും സാധിച്ചു എന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമാവതാരത്തിനു ശേഷവും ഇതേ പരമോന്നതമായ നില പ്രാപിക്കുവാൻ ഏതൊരു ജീവനും പ്രയാസമില്ല എന്നതിനും ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമനാമം പ്രണവതുല്യം എന്നത്രേ ജ്ഞാനികളുടെ അഭിമതം. രാമ എന്ന ശബ്ദത്തിലെ രാ പരബ്രഹ്മത്തെയും മായയെയും വചിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പരബ്രഹ്മത്തിൽ മായ ലയിക്കുന്നതിനെ കുറിക്കുന്നതാണ് രാമനാമം. ഭാരതത്തിൽ പിന്നീട് ജനിച്ച കവികളൊക്കെയും വാൽമീകിയെ ഉപജീവിച്ച് സാഹിത്യ സേവനം ചെയ്ത് ഉന്നത പദവി നേടിയവരാണ്. കവികളെയും കാവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാകൃത്യം വാൽമീകി മഹർഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കവിയെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
2: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
4: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
0: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
5: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
6: പുലർപൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
2: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 8077882.
4: കാഴ്ചകൾ ഇനി കൂടുതൽ വ്യക്തതയോടെ.
1: അത്യാധുനിക സംവിധാനങ്ങളും കൃത്യതയാർന്ന പരിചരണവുമായി നേത്ര ചികിത്സാ രംഗത്തെ വിശ്വസ്ത കേന്ദ്രം
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
1: വർഷങ്ങളുടെ പരിചയ സമ്പത്ത്,
4: മെഡിസബ് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ.
4: ഫോൺ 8078788.
5: ട്രാൻസ്ജെനിക് വിളകൾ, ഗുണങ്ങളും ദോഷങ്ങളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം കേൾക്കാം.
6: ജനിതക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിഷ്കരിച്ച സസ്യങ്ങളാണ് ട്രാൻസ്ജെനിക് വിളകൾ. ഉദാഹരണത്തിന്, പരാഗണത്തിലൂടെ സസ്യം ജീൻ സ്വീകരിക്കുന്നതിന് പകരം കൃത്രിമമായി ചേർത്ത ജീനുകൾ അടങ്ങിയിരിക്കാം. ഇവയാണ് ജനിതകമാറ്റം വരുത്തിയ സസ്യങ്ങളെന്ന് പറയുന്നത്. എങ്ങനെയാണ് വിളകളിൽ ജനിതകമാറ്റം നടത്തുന്നത് എന്ന് നോക്കാം. ജനിതക എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ട്രാൻസ്ജെനിക് വിളകൾ നിർമ്മിക്കുന്നത് എന്നത് ആദ്യമേ സൂചിപ്പിച്ചിരുന്നല്ലോ. ജീൻ ഗൺ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ സസ്യകോശങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഡി എൻ എ സ്വർണത്തിന്റെയോ ടെങ്സ്റ്റണിന്റെയോ ചെറിയ കണികകളിൽ ആവരണം ചെയ്യുന്നു. ഈ കണികകളെ പിന്നീട് സസ്യകോശങ്ങളിലേക്ക് ഭൗതികമായി കുത്തിവെക്കുന്നു. രണ്ടാമത്തെ രീതി, സസ്യ ഡി എൻ എയിൽ താൽപ്പര്യമുള്ള ജീനിനെയോ ഒരു കൂട്ടം ജീനുകളെയോ നിക്ഷേപിക്കാൻ ബാക്ടീരിയയെ ഉപയോഗിക്കുന്നു. ഇനി ട്രാൻസ്ജെനിക് വിളകളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കീടരോഗബാധ, മാറുന്ന കാലാവസ്ഥ, കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള നഷ്ടം കുറയ്ക്കുന്നതിലൂടെ ഇത്തരം വിളകൾ മറ്റു വിളകളേക്കാൾ ഉൽപാദനക്ഷമത ഉറപ്പു നൽകുന്നു. ബി ടി കോട്ടൺ, ബി ടി മസ്റ്റാർഡ്, ബി ടി ബ്രിഞ്ചാൾ പോലുള്ള ട്രാൻസ്ജെനിക് വിളകൾ കീടങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു. വിറ്റാമിൻ എ കൊണ്ട് സമ്പുഷ്ടമായ ഗോൾഡൻ റൈസ് പോലെയുള്ള ബയോഫോർട്ടിഫൈഡ് വിളകൾ പോഷകക്കുറവ് പരിഹരിക്കാനും പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. റൗണ്ടപ്പ് പോലെയുള്ള കളനാശിനികളെ പ്രതിരോധിക്കുന്ന ജനിതകമാറ്റം വരുത്തിയ റൗണ്ടപ്പ് റെഡി സോയാബീനുകൾ ഇന്ന് ലോകത്തുണ്ട്. കീടനാശിനികളും കളനാശിനികളും ഒഴിവാക്കപ്പെടുന്നതിലൂടെ മൊത്തത്തിലുള്ള കൃഷിയുടെ ചിലവ് കുറയ്ക്കാൻ ഇത് കർഷകരെ സഹായിക്കുന്നു. മാത്രമല്ല, രാസപ്രയോഗം കുറയ്ക്കുന്നതിലൂടെ സുസ്ഥിരമായ കാർഷിക രീതികൾ ട്രാൻസ്ജെനിക് വിളകൾ പ്രദാനം ചെയ്യുന്നു. വരൾച്ച, ലവണാംശം തുടങ്ങിയവ നേരിടാൻ ഇത്തരം ജനിതകപരമായി പരിഷ്കരിച്ച വിളകൾക്ക് സാധ്യമാകുന്നു. ഇത് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥകളിൽ പോലും അവിശ്വസനീയമായ വിളവെടുപ്പ് ഉറപ്പാക്കുന്നു. 1994 യു എസ് എയിലാണ് വൈകി പാകമാകുന്ന ഫ്ലേവർ സവർ തക്കാളി വികസിപ്പിച്ചെടുത്തത്. ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെനിക് വിളയാണ് ഇത്. തുടർച്ചയായ ട്രാൻസ്ജെനിക് വിളകളുടെ കൃഷി മൂലം കാലക്രമേണ കീടങ്ങൾക്ക് ബി ടി വിഷത്തോട് പ്രതിരോധം സ്വാഭാവികമായി ലഭിക്കുന്നു. ഇത് ഈ വിളകളുടെ ഫലപ്രാപ്തി കുറയ്ക്കും. പരമ്പരാഗത വിളകളുമായോ കാട്ടുചെടികളുമായോ സംഭവിക്കുന്ന ക്രോസ് പരാഗണം ജൈവ വൈവിധ്യത്തിന് ഭീഷണിയാവും. തുടർച്ചയായ ഇത്തരം വിളകളുടെ ഉൽപ്പാദനം പരമ്പരാഗത വിളകളുടെ ഉപയോഗം കുറയ്ക്കുകയും അവയുടെ വംശനാശത്തിൽ തന്നെ കലാശിക്കുകയും ചെയ്യും. ട്രാൻസ്ജെനിക് വിളകൾക്ക് പിന്നിൽ വലിയ ഗവേഷണങ്ങളും സാങ്കേതികവിദ്യകളും ഉള്ളതിനാൽ ട്രാൻസ്ജെനിക് വിളകളുടെ വിത്തുൽപാദനം ചെലവേറിയതാണ്. പ്രകൃതിയുടെ സ്വാഭാവികതയിൽ മനുഷ്യരാൽ ഇടപെടുമ്പോൾ അതിന്റെ അജ്ഞാതമായ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പലരും ജനിതക പരിഷ്കാരങ്ങളെ എതിർക്കുന്നുണ്ട്. 2002 മുതൽ ഇന്ത്യയിൽ വാണിജ്യപരമായി അനുവദിക്കുന്ന ഒരേയൊരു ജനിതകമാറ്റം വരുത്തിയ വിളയാണ് ബി ടി കോട്ടൺ. 2024 ഇന്ത്യയിൽ കോഴിത്തീറ്റയുടെ ഉപഭോഗം വർദ്ധിച്ചതിനാൽ വിതരണക്ഷാമം നികത്തുന്നതിനായി കുറഞ്ഞ ഇറക്കുമതി തീരുവയിൽ യു എസ് എയിൽ നിന്നും ജനിതകമാറ്റം വരുത്തിയ ജി എം ചോളം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ പരിഗണിച്ചിരുന്നു. ഇന്ത്യയിൽ ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ വാണിജ്യ കൃഷിക്ക് മാത്രമല്ല ഫീൽഡ് പരീക്ഷണങ്ങൾക്കും വിത്തുൽപാദനത്തിൽ പോലും പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജനിതക എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ അനുമതി ആവശ്യമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇനിയും വളരെയധികം ഗവേഷണങ്ങൾ ആവശ്യമുണ്ട്.
5: ട്രാൻസ്ജെനിക് വിളകൾ, ഗുണങ്ങളും ദോഷങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ

0: നടത്തിയ ലഘുപ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം സമാപിക്കുന്നു.
3: പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 807-878-882.
5: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
8: പുലരിപ്പൂക്കളിൽ
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ജാഗ്രത.
10: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
11: ഫോൺ 9387168444.
12: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
11: കേരളത്തിലുടനീളം സെന്ററുകൾ.
10: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
11: ഫോൺ 9387168444.
13: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
14: ജാഗ്രതയിലേക്ക് സ്വാഗതം.
15: പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ തട്ടിപ്പ് എന്നത് ഇപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേക SMS, ഇമെയിൽ വഴി ചില ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ മൊബൈലിലെ അതീവ സുരക്ഷാ വിവരങ്ങളെ വരെ അപകടത്തിലാക്കിയേക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഓൺലൈനായി ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതുൾപ്പെടെ പലതരത്തിലാണ് ഇത്തരം തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത്. വായ്പയെടുക്കാനും അനധികൃത ബുക്കിംഗുകൾ നടത്താനും വേണ്ടിയെല്ലാം തട്ടിപ്പുകാർ ഇത്തരത്തിൽ നിങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു. മാത്രമല്ല, ചിലപ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇത്തരം വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിയേക്കാം. ഇങ്ങനെയുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗരൂകരായിരിക്കുക. ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ സിറ്റി സൈബർ സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ഫിയസ്റ്റോ TD.
16: നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൈബർ തട്ടിപ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്, കമ്മ്യൂണിക്കേഷനായി വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങി ആപ്പുകളും യൂസ് ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ഒരുപാട് ഗ്രൂപ്പുകളിലും അംഗങ്ങളാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നു. അത് പലപ്പോഴും നമ്മൾ വളരെ നന്നായി അറിയുന്ന ആളെ ആയിരിക്കും അയച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലായിരിക്കും ലഭിക്കുക. ഈ മെസ്സേജിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ തരും, അതുപോലെ തന്നെ നമ്മുടെ നമ്പറും പറഞ്ഞ് ഈ വാഹനത്തിന് ഫൈൻ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ശരിക്കും വിശ്വസിച്ചു പോകും, കാരണം നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് പരിശോധിക്കുന്നതിനായി ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും പറഞ്ഞായിരിക്കും മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുക. ഇത് ഈ ചലാൻ രൂപത്തിൽ വരാം, അതല്ലെങ്കിൽ MBയുടെ ആപ്പിൻ്റെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ SBIയുടെ റിവാർഡ്സ് ആയിട്ടോ SBI യോനോ പോലെ വരാം. പല രീതിയിലും ഇത്തരത്തിലൊരു മെസ്സേജും ഇതിൻ്റെ കൂടെ ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ലഭിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുകയും അല്ലെങ്കിൽ കോംപ്രമൈസ് ആവുകയും നിങ്ങളുടെ വിവരങ്ങൾ അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള SMS ഓട്ടോമാറ്റിക്കായി അവരുടെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യും, ചില ആപ്പുകൾ നമ്മുടെ ഫോൺ തന്നെ മിറർ ചെയ്യും, അവർക്ക് ക്യാമറ തുടങ്ങി നമ്മുടെ ഫോണിൻ്റെ മുഴുവൻ ആക്സസും അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതോടെ നിങ്ങളുടെ വാട്സപ്പ് അവർ ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ അവരെ ഫോണിലേക്ക് ആക്കിയും മാറ്റും. അതിനുശേഷം അവർ നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങളെ പലരും വളരെയധികം വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങളയച്ചതല്ലേ എന്ന് കരുതി അവരും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, അങ്ങനെ അവരുടെ ഫോണും ഹാക്കാവും. ഇതിങ്ങനെ നടന്നു വരികയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ലഭിക്കും, അതോടൊപ്പം നൽകിയിരിക്കുന്ന ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും ചെയ്യരുത്. പലപ്പോഴും ഇത് സോഷ്യൽ മീഡിയ ലിങ്കുകൾ വഴിയും ലഭിക്കാറുണ്ട്, അതും വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ആപ്പുകൾ അൺനോൺ സോഴ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്, അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. ഇനി അഥവാ ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ആയാൽ എന്തൊക്കെ ചെയ്യണം നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ ടെലഗ്രാമോ ഹാക്കായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ആപ്പ് ടെലഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ലോഗിൻ ചെയ്യുന്ന വിൻഡോയിലെത്തി, പിന്നെ അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലെ 3 ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ താഴത്തെ റിവ്യൂവിൽ നമുക്ക് മൈ അക്കൗണ്ട് ഹാക്ക്ഡ് എന്ന് അടിച്ച് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഹെൽപ്പിലായിരിക്കും മിക്കവാറുണ്ടാവുക, അല്ലെങ്കിൽ റിവ്യൂ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ഇതിൽ പ്രസ് ചെയ്തതിനു ശേഷം റിവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഹെൽപ്പിൽ കയറി നമ്മൾ മൈ അക്കൗണ്ട് ഹാക്ക്ഡ് എന്ന് അടിച്ച് സെൻഡ് ചെയ്യുകയോ ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ആയ

0: അപ്ലിക്കേഷൻ കളയണം. ഇൻസ്റ്റാൾ ചെയ്യുന്ന അപ്ലിക്കേഷൻ കളയണമെങ്കിൽ നോർമലി ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിന് നമുക്ക് പല ആപ്പുകളുണ്ട്, MKVG2 അതുപോലെ തന്നെ വൈറസ് ടോട്ടൽ തുടങ്ങിയ ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്ത് പരിശോധിക്കുക. അപ്പോൾ ഹിഡനായി കിടക്കുന്ന ആപ്പുകളെ ഈ ആപ്പുകൾ നമുക്ക് കാണിച്ചു തരും, അത് ഉപയോഗിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം സാധാരണ തിരിച്ച് ലഭിക്കാറുണ്ട്. ഇനി പലരും ചെയ്യും ഇത്തരത്തിൽ ഹാക്കായി എന്ന് കണ്ടാൽ നമ്മുടെ വാട്സപ്പ് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും, അതുപോലെ ടെലഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ആവും രക്ഷപ്പെട്ടു എന്ന് കരുതും. എന്നാൽ നമ്മൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആവുക എന്നല്ലാതെ നമ്മുടെ അക്കൗണ്ട് മറ്റാളുടെയിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ഫോണിൽ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് അപ്പുറത്തെ ആളുടെ കയ്യിൽ നിന്നും ആ വാട്സപ്പ് ഡിസേബിളായി നമ്മുടെ ഫോണിലേക്ക് ലഭിക്കൂ. അപ്പോൾ നമ്മൾ വെറുതെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ ടെലഗ്രാം ടെൻഷൻ അടിച്ച് പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടിയാണ് നമ്മുടെ ഫോണിൽ ആക്റ്റീവ് ആവുന്നതോടുകൂടിയാണ് മറ്റാളിൽ നിന്നത് ഡിസ്കണക്ട് ആവുന്നത്. ഇത്തരത്തിൽ പൈസയും ഡാറ്റയും പോയ ഒരുപാട് പേരുണ്ട്. ഇത്തരം സൈബർ കുരുക്കുകളെ പറ്റി ജാഗരൂകരായിരിക്കുക. അതുപോലെ തന്നെ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യുക.
1: ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് ജാഗരൂകരായിരിക്കുക. ഇതുവരെ സംസാരിച്ചത് തൃശൂർ സിറ്റി സൈബർ സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ഫിയസ്റ്റോ TD.
2: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം ജയ CR. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
3: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
10: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: കാവ്യാഞ്ജലിയിൽ ഇന്ന് ചങ്ങമ്പുഴയുടെ കാളിദാസൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് വിദ്യ TV.

ഭാരതത്തിന്മനം വിണ്ണിങ്കലപ്സര സ്ത്രീകൾ പൂവിട്ടൊര സ്വർണ സിംഹാസനത്തിങ്കൽ സകൗതുകം മേവി സമാരാധ്യമാകുമൊരേകാന്തദേവ സദസ്സിന്ന

കൊടുത്ത ശകുന്തള. പച്ചിലച്ചാർത്തിനിടയിൽ നിന്നോമനപ്പിച്ചകത്തിൻ കൊച്ചുപൂമൊട്ടുമാതിരി ഹാ വിടരുന്നു നിൻ കാവ്യങ്ങളിൽ നവഭാവന തൻ്റെ സുരഭിലവീചികൾ. കോരിക്കുടിച്ചിടുന്തോറും അവയിൽ നിന്നൂറി വരുന്നു പുതിയ സുധാരസം.

0: കൊണ്ടു ജയക്കൊടി നാട്ടിനി.
1: ചങ്ങമ്പുഴയുടെ കാളിദാസൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് വിദ്യ ടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
9: പുലരിപ്പൂക്കളിൽ അവസാനമായി
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
1: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
11: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
12: അപ്പൊ ചേട്ടനെ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്.
11: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: ഫോൺ 0487299-3299.
1: സഹപ്രായോജകർ
13: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
14: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
3: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
9: സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. 10 തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 May 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10 കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10 പാസ്സായ 2026 May 1 22 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. 300 രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-236-5024.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
1: സഹപ്രായോജകർ

0: நம்பர் ஒன் ஹோல்சேல் ஜுவல்லரி
1: ஆகாஷவாணி. நமஸ்காரம். வார்த்தைகள் வாய்க்குனது நவநீத. பிரதான வார்த்தைகள். பார்லமெண்டின் வர்ஷகால சம்மேளனத்தின் இன்று தொடக்கம். சுப்பிரதான நியம நிர்மாணங்களுக்கு அடுத்த மாசம் 13 வரையுள்ள சம்மேளனம் சாட்சியாகும். ராஷ்டிரபதி திரௌபதி முர்முவிட் திரிராஷ்ட்ர சந்தர்சனத்தின் தொடக்கமாக ஆதகட்டத்தில் மால்டோவ பிரசிடண்டுமாய் கூடிக்காட்சி நடத்தும். ஏகீகிருத சிவில் கோட் கரடு பில்லின் மத்தியப்பிரதேஷ் மந்திரிசபையுடைய அங்கீகாரம். பரீட்சா கிரமக்கேடிலே அன்வேஷணங்களுக்கிடையே கேரள PSC நிர்ணாயக யோகம் இன்று திருவனந்தபுரத்து. கேரளத்தில் இடிமின்னலோடு கூடிய மழைக்கும் சக்தமாக காற்றினும் சாத்தியத. கோழிக்கோடு கண்ணூர் காசர்கோட் ஜில்லகளில் இன்று மஞ்ஞ ஜாகிரத. ஃபிஃப லோககப் ஃபுட்பால் கிரீடம் ஸ்பெயினின். கலாச போராட்டத்தில் அர்ஜென்டீனிய தோல்பிச்சது ஏகபட்சீயமாக ஒரு கோளின். வார்த்தைகள் விசதமாய். பார்லமெண்டின் வர்ஷகால சம்மேளனத்தின் இன்று தொடக்கமாகும். அடுத்த மாசம் 13 வரையான சம்மேளனம். ஒரு ரிப்போர்ட்.
2: வர்ஷகால சம்மேளனத்தில் நிரவதி சுப்பிரதான நியம நிர்மாணங்களும் உள்படுத்தியுள்ள சுப்ரீம்கோடதி ஜட்ஜிமாருடைய எண்ணம் சம்பந்தி பேதகதி பில் 2026 லோக்சபையும் தேசிய பகுமதிகளை அவஹேளிக்கிறது தடையல் பேதகதி பில் 2026 ராஜ்யசபையும் இன்று பரிகணிக்கும். ஜனன மரண ரஜிஸ்ட்ரேஷன் பேதகதி பில், ஆதாய நிகுதி பேதகதி பில், சூக்ஷ்ம சிறுகிட இடத்தரம் சம்பிரமங்கள விகசன பேதகதி பில் 2026 என்பையும் வர்ஷகால சம்மேளனத்தில் சர்ச்சைக்கும். சம்மேளனத்தின் முன்னோடியாய் கேந்திரமந்திரி ராஜ்நாத் சிங்கிண்ட அத்தியதையில் சர்க்கா இன்னே விழிச்சு சேர்ந்த சர்வகட்சி யோகத்தில் 40 ராஷ்ட்ரீய பார்ட்டிகளில் 50+ நேதாக்கள் பங்கெடுத்து. சம்மேளன நடபடிகள் சுகமாய் முன்னோட்டு கொண்டுபோகன் பிரதிபட்ச பின்னா கேந்திர பார்லமெண்டரி காரியமந்திரி கிரண் ரிஜிஜு அபியர்ச்சு. சம்மேளனம் தடஸப்படுத்தது கொண்டு ராஷ்ட்ரீய நேட்டம் உண்டாகும் பிரதிபட்சத்தின் அபிப்பிராயங்கள் கேட்க சர்க்கா தயாராணும் ஸ்ரீ ரிஜிஜு பண்ணு. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീര കർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1

0: 8001 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
2: 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞക്കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030 ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശങ്ങളിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030 യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSC നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയം.

0: മായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: ഗാനസന്ദേശം.
1: പ്രായോജകർ:
3: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: സഹപ്രായോജകർ: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രേവതിക്കുട്ടിക്ക് എല്ലാ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു പാലക്കാട് കോട്ടായി നിന്നും അച്ഛനും അമ്മയും. നാളെ ജൂലൈ 21 ജന്മദിനം ആഘോഷിക്കുന്ന സഹപാഠികളായ സദാനന്ദൻ, നളിനി, രമണി, ടി വി രാജേഷ് എന്നിവർക്ക് ജന്മദിനാശംസകൾ നേരുന്നു പി വി മുഹമ്മദ്, വടക്കി വാവന്നൂർ. ആശംസകളുടെ ഗാനമിത ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനശില്പികൾ: ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ.

0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: ആകാശവാണി തൃശൂർ.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ പ്രായോജകർ.
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര.
10: കിതു മോന്റെ മെസ്സേജ് ഇതൊന്നും വായിച്ചു തരൂ, ഞാൻ അടച്ച സമയം എടുക്കും.
11: ആ സർജറി ഒന്ന് ചെയ്തൂടെ.
10: കാറ്ററി സർജറിയോ? കോഴിക്കോടോ കോയമ്പത്തൂരോ പോവുള്ളത്. മോൻ വരട്ടെ.
11: നമുക്ക് ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഇല്ലേ, ഒന്ന് ചോദിച്ചു നോക്കൂ.
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര.
12: പാറളം ഗ്രാമപഞ്ചായത്തിലെ 4-16 വാർഡുകളിലേക്ക് ആശാ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാറളം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ ഐ കാർഡ്, റേഷൻ കാർഡ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ സഹിതം നാളെ രാവിലെ 11 പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെരാജ് തസ്തികയിലേക്കുള്ള 6 ഒഴിവുകളിലേക്കും എഞ്ചിൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലിക നിയമനം നടത്തുന്നു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് Grade 2 തസ്തികയിൽ PSC അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22 രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-2334-313. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ പുരുഷന്മാർ, ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27-ാം തീയതിക്കകം അപേക്ഷ ലഭിക്കണം. വിശദ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-2360849.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ.
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
4: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
13: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
8: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
12: ആകാശവാണി തൃശൂർ.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ. ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
1: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
1: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ.
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
12: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര

0: ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
2: ഈ മാസം 31 വരെ.
1: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
2: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
1: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ. വർഷ ഋതുവിലെ ഭക്ഷണക്രമത്തിന് ഏറെ പ്രാധാന്യമാണ് ആയുർവേദം കൽപ്പിക്കുന്നത്. ദഹനം കുറവുള്ള ഈ കാലഘട്ടത്തിൽ വിശപ്പ് കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഭക്ഷണത്തിൽ ഏറെ ക്രമീകരണങ്ങൾ നടത്തേണ്ട കാലം കൂടെയാണ് ഇത്. വർഷകാലത്തിൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത.

0: ഇത്. വർഷകാലത്തിൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത.
1: വർഷകാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവയും ദഹനശേഷി, രോഗപ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതുമായ ചില ആരോഗ്യ രുചിക്കൂട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മുരിങ്ങയില ദോശ: ഉണക്കലരി 2 കപ്പ്, മുരിങ്ങയില 2 പിടി, വെള്ളം, ഇന്ദുപ്പ് ഇവ ആവശ്യത്തിന്. 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഉണക്കലരി വെള്ളം ചേർത്ത് ലൂസായി അരയ്ക്കുക. ഈ അരിമാവിലേക്ക് മുരിങ്ങയില ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ദോശ ചുട്ടെടുക്കുക. അയൺ, വൈറ്റമിൻ എ എന്നിവ അടങ്ങിയിരിക്കുന്നു. മുലപ്പാൽ വർദ്ധിക്കാനും ഉത്തമം. തുളസി ഹൽവ: അരിപ്പൊടി 2 കപ്പ്, നെയ്യ് 200 മില്ലി, തുളസിയില 1/2 കപ്പ്, ശർക്കര 3/4 കപ്പ്, തേങ്ങാപ്പാൽ 2 കപ്പ്. നാരുമാറ്റിയ തുളസിയില നീരും ശർക്കര ഉരുക്കിയതും അരിപ്പൊടിയും ചേർത്ത് ഇളക്കി നെയ്യിൽ വേവിച്ചെടുക്കുക. ആവശ്യത്തിന് തേങ്ങാപ്പാലും ചേർത്ത് വരട്ടി ഹൽവ രൂപത്തിൽ എടുക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ അകറ്റി നിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് നല്ലൊരു പലഹാരമായി കൊടുക്കാം. കർക്കിടക കഞ്ഞി: ഞവരയരി, ആശാളിയരി, ഉലുവ, വിഴാലരി, കുറുന്തോട്ടി വേര്, ചെറുള വേര്, ചുക്ക്, കുരുമുളക്, ജീരകം, കടുക്, ദശപുഷ്പം, ചെറിയ ഉള്ളി, ഇന്ദുപ്പ്, നെയ്യ്, തേങ്ങാപ്പാൽ, ദശപുഷ്പങ്ങളും കുറുന്തോട്ടിയും ഇടിച്ച് പിഴിഞ്ഞ് നീരിൽ മേൽപ്പറഞ്ഞ അരികൾ ചേർക്കുക. അരികൾ വേവാകുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുക. ഇതിലേക്ക് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, ജീരകം ഇവ പൊടിച്ചു ചേർത്ത് പാകപ്പെടുത്തുക. ആവശ്യത്തിന് ഇന്ദുപ്പ് ചേർത്ത് നെയ്യിൽ ചെറിയ ഉള്ളി താളിച്ച് ചേർത്ത് കഴിക്കുക. ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് ദഹനശക്തി കൂടുകയും മലശോധന ശരിയാകുകയും ചെയ്യുന്നു. കൂടാതെ ഔഷധ ഗുണങ്ങൾ ഉള്ള ദശപുഷ്പങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനാൽ അണുനാശക സ്വഭാവമുള്ളതും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും നല്ലതാണ്. പത്തില തോരൻ: പത്തിലകളായ തകര, തഴുതാമ, ചേന, പയർ, ചേമ്പ്, മത്തൻ, കുമ്പളം, ചീര, മുരിങ്ങ, പൊന്നാവീരം ഇവയെല്ലാം തന്നെ ജീവകങ്ങളും ധാതുലവണങ്ങളും നാരുകളാലും സമ്പുഷ്ടമാണ്. ആട്ടിൻ സൂപ്പ്: തിപ്പല്ലി, യവം, മുതിര, ചുക്ക് മുതലായവ ചേർത്തുണ്ടാക്കുന്ന ആട്ടിൻ സൂപ്പ് ദഹനം, രുചി എന്നിവയെ വർദ്ധിപ്പിച്ച് ശരീരപുഷ്ടിയെ പ്രദാനം ചെയ്യുന്നു. കരിനെല്ലിക്ക: ഇരുമ്പു പാത്രത്തിൽ കറിവേപ്പില, കുരുമുളക്, ഉപ്പ്, എള്ളെണ്ണ ചേർത്ത് വരട്ടിയെടുത്ത നെല്ലിക്ക രുചിയെ വർദ്ധിപ്പിച്ചു വിളർച്ചയെ അകറ്റുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഉത്തമം. മലരിഞ്ചി: കൽക്കണ്ടം പാവുകാച്ചി, പൊടിച്ച മലരും നെയ്യിൽ മുപ്പിച്ച ഇഞ്ചിയും ചേർത്ത് ഇളക്കിയെടുത്ത് ഉണ്ടാക്കുന്ന മലരിഞ്ചി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ഛർദി, വയറിളക്കം എന്നിവയെ ചെറുക്കുന്നു. അഷ്ടചൂർണരസം: കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില മുതലായവ രസത്തിന്റെ ചേരുവകൾക്കൊപ്പം അഷ്ടചൂർണം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഈ രസം ദഹനക്കേട്, രുചിയില്ലായ്മ, വിശപ്പില്ലായ്മ, ഗ്യാസ് ട്രബിൾ മുതലായവയ്ക്ക് ഉത്തമം. ഈ കർക്കിടകത്തിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ ആരോഗ്യ വിഭവങ്ങൾ കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യപൂർണമായ ഒരു വർഷകാലം നമുക്ക് സാധ്യമാക്കാം.
0: വർഷകാലത്ത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില വിഭവങ്ങളെ പരിചയപ്പെടുത്തിയത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അമൃത. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
11: പ്രായോജികർ
12: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
11: വിസിറ്റ് www.accountantsacademy.in.
13: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
14: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ

0: ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
1: അക്കൗണ്ടന്റ്സ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
2: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ജൂലൈ 20. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ സ്ഥാപിതമായ ദിനമാണ് ജൂലൈ 20. അതിനാലാണ് യുനെസ്കോ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം ജൂലൈ 20. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ സ്ഥാപിതമായ ദിനമാണ് ജൂലൈ 20. അതിനാലാണ് യുനെസ്കോ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ചിന്താവിഷയം: തീവ്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും ഒരാളെ പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. തീവ്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും ഒരാളെ പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ.

0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം ഷൊർണൂർ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
1: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

FM 101 ദശാംശം 1 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം നശാ മുക്ത് ഭാരത് അഭിയാൻ. 11:02 ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ PK ജഗതിരാജ് മറുപടി നൽകുന്നു. രാവിലെ 11:02, വൈകിട്ട് 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. കേൾക്കാം FM 101.1 മെഗാഹെർട്സിൽ.

0: ഡോക്ടർ ജ്യോതി എയുമായി YS പൗർണമി സംസാരിക്കുന്നതിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് കാഴ്ചപരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: കാഴ്ചയില്ലാത്തവർക്കേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയൂ എന്ന് പറയുന്നത് വളരെയധികം വാസ്തവമാണ്. കണ്ണുകളുടെ പ്രകാശമില്ലാത്ത ഒരുപാട് പേർ ഈ ലോകത്ത് ഒരൽപ്പം വെളിച്ചത്തിനായി കാത്തിരിക്കുന്നുണ്ട് എന്ന വസ്തുത നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടുതന്നെ നേത്രദാനത്തിന് ഏറെ മഹത്വമുണ്ട്. പൊതുജനങ്ങളെ എത്ര കണ്ട് ബോധവൽക്കരിച്ചാലും മതിയാകാത്ത ഈ വിഷയത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നതിനെക്കുറിച്ചും വിശദീകരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ജ്യോതി എ ഉണ്ട്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: നേത്രദാനത്തിന്റെ മഹത്വം അത് ഇനിയും ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതില്ലേ? നേത്രദാനം തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രകാശമേകുന്ന ഒരു സത്പ്രവൃത്തി കൂടിയാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഐ ഡൊണേഷൻ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്.
2: നേത്രദാനം ഇപ്പം ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിൻ്റെയും ട്രാൻസ്പ്ലാന്റേഷൻ ദാനം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഐ ഡൊണേഷനും കൂടി. കാരണം ഒരു കണ്ണ് നമ്മൾ മരിച്ച ആളുടെ നമ്മൾ ദാനം ചെയ്യുമ്പം അതൊരാളുടെ ലൈഫാണ് മാറ്റിമറിക്കുന്നത്. കാഴ്ചയില്ലാത്ത അന്ധയായ ഒരു കുട്ടിക്ക് നമ്മളൊരു കോർണിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു ലൈഫ് മൊത്തം നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് പോലെയാണ്. എല്ലാ ഓർഗൻ ഡൊണേഷനും പോലെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നേത്രദാനം. പക്ഷെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അതിൻ്റെതായ ഒരു പ്രാധാന്യം ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടും വളരെയധികം മിത്തുകളും തെറ്റിദ്ധാരണകളും ഉള്ളതുകൊണ്ടും നേത്രദാനം വളരെ വളരെ കുറവേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൽ ഈ ബ്ലൈൻഡ്നെസ്സിന്റെ രണ്ടാമത്തെ കോസ് കോർണിയൽ ബ്ലൈൻഡ്നെസ് ആണ്. അതായത് കൃഷ്ണമണിയിലുള്ള അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് ആണ് അന്ധത. അതാണ് നമ്മുടെ സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ്. അത് ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളെ തിമിരം പോലെ മാറ്റാവുന്ന ഒരു ചെറിയ സർജറിയോ ചെറിയ പ്രൊസീജിയറോ ആയി മാറിക്കഴിഞ്ഞു. ടെക്നോളജീസ് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പക്ഷെങ്കിൽ എത്രത്തോളം അഡ്വാൻസ് ആയാലും നമുക്ക് ടിഷ്യൂ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ടെക്നോളജി അഡ്വാൻസ് ആയി, പക്ഷെങ്കിൽ നമ്മുടെ സൊസൈറ്റി അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു അവയർനെസ് കൊടുക്കാൻ ഇതുവരെ അത്രയും വേണ്ട രീതിയിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാം പറഞ്ഞതുപോലെ തന്നെ എത്ര പറഞ്ഞാലും എത്രമേൽ ഡിസ്കസ് ചെയ്താലും നമ്മൾ എത്രത്തോളം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നു അത്രത്തോളം കൂടുതൽ നമുക്ക് ഈ അന്ധത, ഈ കോർണിയ മൂലം ഉണ്ടാകുന്ന അന്ധത കുറയ്ക്കാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ ബ്ലൈൻഡ്നെസ്സിന്റെ ഒരു പെർസെൻറ്റേജിൽ വലിയ മാറ്റം ഉണ്ടാക്കും.
1: ഈ നേത്രം ദാനം ചെയ്യുക തീർച്ചയായിട്ടും മരണശേഷമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെയും അടുത്ത ആളുകളുടെയും ഒരു കൺസെന്റ് അവിടെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവരുകൂടി ഇതിനെക്കുറിച്ച് ഇപ്പൊ തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോയ ദുഃഖത്തിലിരിക്കുമ്പോഴും ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കാം എന്നൊരു ചിന്ത ഓരോ വ്യക്തിക്കും ആവശ്യമാണല്ലേ?
2: തീർച്ചയായും വേണം. ബാക്കിയുള്ള ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മരിക്കുന്ന വ്യക്തിക്ക് മരിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ടിഷ്യൂ ദാനം ചെയ്യണം, ഇന്ന ആൾക്കാർക്ക് റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷെ ഐ ഡൊണേഷൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, എനിക്കിപ്പോൾ എൻ്റെ ഐ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി കൊടുക്കാം, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ് സമ്മതിച്ചാൽ മാത്രമേ എൻ്റെ കണ്ണവർക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം എനിക്കിപ്പോൾ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ മരിച്ചാൽ എനിക്കിത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല. ബാക്കിയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആ പ്രശ്നം അത്രമേലില്ല, ബിക്കോസ് അത് ഓൾറെഡി റിട്ടേൺ. കുറച്ചും കൂടെ അതിൻ്റെ ടെക്നിക്കാലിറ്റി, അതിൻ്റെ കുറച്ച് ലീഗാലിറ്റി ഒക്കെ കുറച്ചും കൂടെ വെൽ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ നേത്രദാനത്തിന് അത്ര ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവയർനെസ് കൂടുതൽ കൂടുതൽ കൊടുക്കുകയും അതിൻ്റെ ടെക്നിക്കാലിറ്റിയും ലീഗാലിറ്റിയും കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്ക് എത്തിക്കുകയും കൂടെ വേണം ഈ ഐ ഡൊണേഷൻ്റെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മുഖം ഭയങ്കരമായി വികൃതമാകും, കണ്ണെടുത്ത് കളയുകയാണ്, അപ്പം അത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, റിലീജിയസ്ലി അത് ഭയങ്കര കറക്റ്റായ കാര്യമല്ല, അങ്ങനെയൊക്കെ കുറേ മിത്തുകൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മൾ ഐ ഡൊണേഷൻ എന്നുള്ളൊരു പേരാണ്, നമ്മൾ ഐ മൊത്തം ഒന്നും എടുക്കണില്ല. നമ്മൾ കണ്ണിൻ്റെ മുകളിലൊരു കോർണിയ, അതായത് ഒരു സുതാര്യമായിട്ടുള്ള കൃഷ്ണമണി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അതും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ കോർണിയ എന്ന് പറയുന്ന ചെറിയ ഭാഗം 10 മില്ലിമീറ്ററോളം വരുന്ന ആ ഭാഗം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതെടുത്തതിന് ശേഷം ആ ഭാഗം വ്യക്തമായിട്ട് കവർ ചെയ്യുകയും കണ്ണ് വ്യക്തമായി കവർ ചെയ്യുകയും ചെയ്തതിന് ശേഷം മുഖത്തോ ഇതിനോ ഒരു തരത്തിലുള്ള വികൃതമാക്കപ്പെടുന്ന ഒരു കാര്യവും അതിലുണ്ടാവില്ല. അത് അറിയത്തു പോലുമില്ല നമ്മൾ

0: ഐ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഐ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ പലർക്കും അത് അറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ പറയും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ 80 വയസ്സ് 90 വയസ്സായി, ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കണ്ണ് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആർക്ക് ഗുണമുണ്ടാവാനാന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആസ് യങ് ആസ് 2 മന്ത്സ് ടു ആസ് എൽഡേർലി ആസ് 100 ഇയേഴ്സ്, അതായത് ചെറിയ കുട്ടി മുതൽ പ്രായമായ ആൾ വരെ, ഏജ് ഒരു ക്രൈറ്റീരിയയല്ല, കൃഷ്ണമണിയുടെ ക്വാളിറ്റിയാണ് ക്രൈറ്റീരിയ. അസുഖങ്ങളില്ലാത്ത എല്ലാ കൃഷ്ണമണിയും ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഡൊണേറ്റ് ചെയ്യാൻ അർഹതപ്പെട്ടതാണ്. അതായത് ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ്, HIV, സെപ്റ്റിസീമിയ വന്ന് മരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അൺനോൺ ഡെത്ത്, അതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. അതല്ലാതെ ഏജോ ആ മരിച്ചയാളിൻ്റെ കണ്ണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കൃഷ്ണമണി ദാനം ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് അല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും കൃഷ്ണമണി ദാനം ചെയ്യാവുന്നതാണ്. അതിന് പ്രായമോ ബാക്കിയുള്ള അസുഖങ്ങളോ ഒരു തടസ്സമാവുന്നില്ല. അതും കൂടെ ആൾക്കാർക്ക് അറിയില്ലാതാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ, മറ്റു പല ഓർഗൻസും ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസൊന്നും വരാത്തവരാകണം. അങ്ങനെ പല ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ കണ്ണുകൾക്ക് കൃഷ്ണമണിയുടെ ക്വാളിറ്റി എന്ന ഒരു ഘടകമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്.
0: കൃഷ്ണമണിയുടെ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളും അങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് കോസുകളും മാത്രമേ നമ്മളൊരു ഇതിൽ
1: ഇൻഫെക്ഷ്യസ് കോസ് കൊണ്ട് വരുന്ന ഡെത്ത് അല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ദാനം ചെയ്യാൻ പറ്റും. കാഴ്ച എന്ന ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ്. ഈ പരിപാടി കേൾക്കുന്ന ഓരോരുത്തരും അവനവൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തും എന്ന് നമുക്ക് കരുതാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
1: ഇപ്പോ ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണല്ലോ ഇപ്പോൾ കണ്ണുകളുടെ ദാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. എന്താണ് കോർണിയ? അതേക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു.
0: കണ്ണിന് പല പല പാളികളുണ്ട്, പല പല ലെയേഴ്സ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഏറ്റവും മുന്നിലുള്ള നമ്മൾ കാണുന്ന സുതാര്യമായിട്ടുള്ളൊരു പാളിയാണ് കോർണിയ, അതായത് കൃഷ്ണമണി. അപ്പം അത് ഒരു വിൻഡോ പോലെയാണ്, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഒരു വിൻഡോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ലൈറ്റ് ഉള്ളിലേക്ക് കടുത്തു വിടുന്നതും കാഴ്ച എന്നുള്ള ഒരു അത്ഭുത പ്രവൃത്തി സാധ്യമാകുന്നതും കൃഷ്ണമണി സുതാര്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പം അതിനെന്തെങ്കിലും സ്ക്രാച്ചോ ഒപ്പാസിറ്റിയോ എന്തെങ്കിലും വരികയാണെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാഴ്ച തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ പാളിയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്.
1: നേരത്തെ മാം പറയണ്ടായി, കോർണിയൽ ബ്ലൈൻഡ്നെസ് ആണ് വളരെയധികം പേരുടെ അന്ധതയ്ക്ക് കാരണമായിട്ടുള്ളത്. എന്താണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്?
0: കൃഷ്ണമണിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുകയും അതൊരു ഒപ്പൈക്കായിട്ടുള്ള ഒരു ഏരിയയായി മാറുകയും അതുമൂലം പ്രകാശരശ്മി ഉള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യും. അത് കാരണം ഉണ്ടാകുന്ന അന്ധതയാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്. അപ്പോൾ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ജന്മനാ തന്നെ ഒപ്പാസിറ്റി ഉള്ള കോർണിയുള്ള ആൾക്കാരാവുക, ഇഞ്ചുറീസ് വരിക, പിന്നെ ചില സർജറീസിൻ്റെ ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ കൃഷ്ണമണിക്ക് ഡാമേജ് വരാം.
1: ഇപ്പോൾ ജനിതക തകരാറുകൾ കൊണ്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ?
0: പലതരം ജനിതകമായ അസുഖങ്ങളുണ്ട് കൃഷ്ണമണിയെ ബാധിക്കുന്നത്. കൃഷ്ണമണിയുടെ ഉൾപാളികളിലും മുകളിലുള്ള പാളികളിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒപ്പാസിറ്റി ഉണ്ടാക്കുന്ന, നീർക്കെട്ടുണ്ടാക്കുന്ന പലതരം ജനിതകമായ അസുഖങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു കുട്ടി, ഒരു കോർണിയൽ ബ്ലൈൻഡ് ആയിട്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കിട്ട ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ജനിക്കുമ്പോൾ തന്നെ എൻഡായത് പോലെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. കോർണിയ മാറ്റി വെക്കുക, കൃഷ്ണമണി കംപ്ലീറ്റ് ആയോ അതിൻ്റെ ഭാഗങ്ങളോ മാറ്റി വെക്കുക എന്നുള്ളത് കാറ്ററാക്ട് സർജറി പോലെ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതും ഔട്ട്കം വളരെ നല്ല രീതിയിലുള്ളതുമായിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറായിട്ട് മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഈ കൺജനിറ്റലായിട്ട് ജനിതകമായിട്ടുള്ള കാഴ്ചക്കുറവുകൾ പോലും ഇപ്പോൾ ട്രീറ്റബിളായിട്ട് മാറിയിട്ടുണ്ട്.
1: ഇപ്പോൾ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് പണ്ടുള്ളതിനേക്കാൾ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുണ്ട്, കൂടുതൽ മികവുറ്റ രീതിയിൽ കൃത്യ

0: ഇതോടെ ചെയ്യാൻ കഴിയും എന്ന് പറയാലേ. എന്താണ് ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, എത്ര സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ പലതരത്തിലുണ്ട്. ഇപ്പൊ കൃഷ്ണമണി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സാൻഡ്വിച്ച് ഒക്കെ പോലെ എടുക്കാം. ഒരു സാൻഡ്വിച്ചിന് പല പല ലെയേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ കൃഷ്ണമണിക്ക് 5 പാളികളുണ്ട്. അപ്പം ഏത് പാളിയിലാണോ ഡാമേജ് ഉള്ളത് ആ പാളി മാത്രം മാറ്റിവെക്കാം, അല്ല എല്ലാ പാളിയിലും ഡാമേജ് ഉണ്ട് എങ്കിൽ എല്ലാം മാറ്റിവെക്കാം. അപ്പം അങ്ങനെ പറയുമ്പോൾ കൃഷ്ണമണി മൊത്തം മാറ്റിവെക്കണ പെനിട്രേറ്റിംഗ് കെരട്ടോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട്. കൃഷ്ണമണിയുടെ ഉൾപാളികളിലുള്ള ഡാമേജ് കാരണം ഉണ്ടാകുന്ന നീർക്കെട്ടും ബുദ്ധിമുട്ടുകളും മാറ്റിവെക്കുന്ന പോസ്റ്റീരിയർ ലാമെല്ലാർ കെരട്ടോപ്ലാസ്റ്റി, അതായത് ഡിസെക്ക് പോലെയുള്ള പ്രൊസീജിയറുകളുണ്ട്. കെരട്ടോക്കോണസ് പോലെയുള്ള അസുഖങ്ങൾ കാരണമോ ഇൻഫെക്ഷനോ ഇഞ്ചുറിയോ കൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ടോ കൃഷ്ണമണിയുടെ മുകളിലുള്ള പാളികളിൽ ഉണ്ടാകുന്ന അപ്പാസിറ്റി കാരണം മുകൾ പാളികൾ മാത്രം മാറ്റിവെക്കുന്ന ഡാൽക്ക് പോലെയുള്ള പ്രൊസീജിയറുകളുണ്ട്. അപ്പൊ ഏതാണോ പ്രൊസീജിയർ അതനുസരിച്ചാണ് സമയപരിധി ഉണ്ടാവുക. പക്ഷേ ഇതൊരു ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പം ടൈം എന്ന് പറയുമ്പോൾ ഒരു 45 മിനിറ്റ്സ് 1 അവർ ഒക്കെ എടുക്കുന്ന പ്രൊസീജിയറാണ്. പക്ഷെ ഇതൊരു പെയിൻലെസ് പ്രൊസീജിയറാണ്. നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊരു പെയിൻലെസ് പ്രൊസീജിയറാണ്. പേഷ്യന്റിന് ഇൻട്രാ ഓപ്പറേറ്റീവും പോസ്റ്റ് ഓപ്പറേറ്റ് പീരീഡിലും പണ്ടത്തേതിനേക്കാൾ ഉപരി കംഫർട്ടബിൾ ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. നമ്മുടെ ഡെയിലി ലൈഫിന് അത്ര രീതിയിൽ ആ സർജറി കൊണ്ടുണ്ടാകുന്ന ട്രോമയോ ഇതോ ബാധിക്കില്ല. പിന്നെ അതിൻ്റെ ഔട്ട്കവും ഓൾമോസ്റ്റ് ഒരു എല്ലാ പ്രൊസീജിയറുകളിലും ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ഒരു വിത്തിന് എ വീക്ക് വിത്തിന് എ മന്ത് ഒക്കെ കാഴ്ച മുഴുവൻ തിരിച്ചു കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ഒരു 3 മന്ത്സ് ഒക്കെ കൊണ്ട് മാക്സിമം കാഴ്ച കിട്ടും. ഒന്നും കാണാതെ ലൈറ്റ് പോലും കാണാത്ത ആൾക്കാർക്ക് ഒരു 3 മാസം കൊണ്ട് ഒരു ചെറിയ പ്രൊസീജിയറിലൂടെ മുഴുവൻ കാഴ്ച ദൂരെ വരെ കാണാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും എല്ലാം തിരിച്ചറിയാനും പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ പറ്റും.
0: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പലതരം കാരണങ്ങൾ കൊണ്ടാണ് ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗികൾക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റ് തന്നെയാണോ ഉണ്ടാവുക, അതിന് വ്യത്യസ്ത മെത്തേഡുകളുണ്ടോ?
1: നമ്മൾ കോർണിയ കൃഷ്ണമണി നമ്മൾ ഡൊണേറ്റ് ചെയ്ത ആളടുത്ത് നിന്ന് കിട്ടുമ്പം അത് എല്ലാ പാളികളുമുള്ള ഒരു കോർണിയ ആയിരിക്കും. നമ്മുടെ പേഷ്യന്റിന്റെ അവസ്ഥ അനുസരിച്ചാണ് ആ പാളി മൊത്തം മാറ്റിവെക്കണമോ അല്ലെങ്കിൽ ആ കോർണിയ ആസ് സച്ച് കംപ്ലീറ്റ് എല്ലാ പാളികളും ഒരുമിച്ച് മാറ്റിവെക്കണോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക പാളി മാത്രം മാറ്റിവെക്കണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം പി ബി കെ എന്ന് പറഞ്ഞാൽ കാറ്ററാക്ട് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളോ കൊണ്ട് കോർണിയയിൽ നീർക്കെട്ടും ഒപ്പാസിറ്റിയും വരുന്ന അസുഖമാണ്. അപ്പം അതിൽ ഡാമേജ് ആവുന്നത് കോർണിയയുടെ ഉൾപ്പാളിയായിട്ടുള്ള എൻഡോത്തീലിയൽ ലെയറാണ് കോർണിയയുടെ ഹൈഡ്രേഷൻ, അതായത് കോർണിയയെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുന്നത് അതിലുള്ള കോശങ്ങളാണ്. അപ്പം ആ കോശങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് PBK എഡിമ വരുന്നത്. അങ്ങനെ ഒരു പേഷ്യന്റിന് രോഗത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഒരിക്കലും മുഴുവൻ കോർണിയ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നീർക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നീർക്കെട്ട് കൊണ്ടുള്ള വേദനയും ബുദ്ധിമുട്ടുകളും കാഴ്ചക്കുറവുകളും ആയിരിക്കും പേഷ്യന്റിന് ഉണ്ടാവുക. അപ്പം ആ നീർക്കെട്ട് ആ ഡാമേജ്ഡ് ആയിട്ടുള്ള കോശം മാത്രം മാറ്റിവെക്കുന്നതിലൂടെ കംപ്ലീറ്റ് ക്ലിയർ ആവും. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ കോർണിയ കംപ്ലീറ്റ്ലി നോർമൽ ആവും. അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ കൃഷ്ണമണിയുടെ ആ പാളി മാത്രം ഡിഫറെൻ്റ് ടെക്നിക്സ് ഉണ്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാനും. അപ്പം ആ ടെക്നിക്സിലൂടെ നമ്മളത് ആ പാളി മാത്രം ഡിവൈഡ് ചെയ്തിട്ട് ആ പാളി മാത്രം ഇഞ്ചെക്ട് ചെയ്യുക ചെയ്യണത്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു 20-30 മിനിറ്റ്സ് എടുക്കുന്ന കാറ്ററാക്ട് സർജറി ഒക്കെ പോലെ തന്നെയുള്ള ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്.
2: നേത്രദാനവും കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനും ഡോക്ടർ ജ്യോതി എയുമായി YS പൗർണമി സംസാരിച്ചതിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ കാഴ്ചാ പരിപാടിയിൽ കേൾക്കാം.
3: കാഴ്ച
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇയൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കന്നഡ വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കന്നഡ ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ നിഷാദ്, കെ കെ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ആർ കെ ദാമോദരൻ. സംഗീതം പകർന്നത് എൻ ജയചന്ദ്രൻ.

0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസ് മഞ്ചരി എന്നിവർ പാടിയ ഗാനം, ചിത്രം അച്ചുവിന്റെ അമ്മ.

0: ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസ് മഞ്ചരി എന്നിവർ പാടിയ ഗാനം, ചിത്രം അച്ചുവിന്റെ അമ്മ.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട് സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7-5
1: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: മഞ്ഞുപോലൊരു പെൺകുട്ടി ഈ ചിത്രത്തിൽ അൽഫോൺസ് ജോൽസ്ന എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രതിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: ചേച്ചി, ജോലി കിട്ടി.
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: അമൃതം എന്ന ചിത്രത്തിൽ ബിന്നി കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: சங்கமம்.
1: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
2: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
4: കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

നാട്ടുരാജാവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ചിത്രം പെരുമഴക്കാലം. പി ജയചന്ദ്രൻ, സുജാത എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ സി രാജേന്ദ്രൻ്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ ചേർത്തല എസ് ദിനേശ് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖഡം. ആദ്യം പാർവതി നായക, ബൗളി രാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി രാജേന്ദ്രൻ്റെ വയലിൻ കച്ചേരി. ശ്രീ ചേർത്തല എസ് ദിനേശ് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. പക്കാല നിലപടി എന്നാരംഭിക്കുന്ന ഖരഹരപ്രിയരാഗത്തിലുള്ള ത്യാഗരാജകൃതി മിശ്രചാപ്പത്താളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ശ്രീ സി രാജേന്ദ്രൻ്റെ വയലിൻ കച്ചേരി, ശ്രീ ചേർത്തല എസ് ദിനേശ് മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം.
1: अब गरीबों की जय बन गई है।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപ്പതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ

0: സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നതുമൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം

അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ, ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിൻ്റെ

0: അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലം ഉണ്ടാകുന്ന തീവ്രമായ വേദനയുമൊക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആഘോഷം എന്ന ചിത്രത്തിൽ NG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് സാംജി അരുണാ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ആഗ്നേയം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. കൈതപ്പത്തിന്റെ കൈകൾക്ക് ഇണപകർന്നത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ കൂടി 13,150 രൂപയ്ക്കും പവന് 120 രൂപ കൂടി 105,200 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ദിവസമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ഇന്ന് രാവിലെ 11:02 കേൾക്കാം ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് മറുപടി നൽകുന്നു. കേൾക്കാം രാവിലെ 11:02 FM 101.1 MHz.

ഉച്ചയ്ക്ക് 12:40 കേൾക്കാം പ്രകാശധാര. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. പ്രകാശധാര ഉച്ചയ്ക്ക് 12:40.

ഇന്നുച്ചയ്ക്ക് 2:30 സ്വരസാഗരം, വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
2: നശമുക്ത് ഭാരത് അഭിയാൻ.
1: ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്നത് ഈ രാജ്യത്തെ യുവാക്കളും കുട്ടികളുമാണ്. അവരുടെ തലച്ചോറുകളിൽ വിരിയുന്ന നവീനമായ ആശയങ്ങളാണ് രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. തനിക്ക് ഊർജ്ജസ്വലരായ 100 യുവാക്കളെ നൽകിയാൽ ഇന്ത്യയെ താൻ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ മഹാനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഇതുതന്നെയാണ്. കുറച്ചധികം കാലമായി രാജ്യത്തെ യുവതലമുറയുടെ ഇടയിൽ ലഹരിമരുന്നുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അർബുദ സമാനമായ സ്ഥിതിവിശേഷം കേവലം വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെ തന്നെയും നശിപ്പിക്കാൻ തക്ക പ്രഹരശേഷിയുള്ളതാണ്. ഈ ഒരു സാമൂഹിക വിപത്തിനെ രാജ്യത്തു നിന്നും വേരോടെ അറുത്തുമാറ്റാൻ വേണ്ടിയാണ് 2020 ആഗസ്റ്റ് 15 കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം രാജ്യം 74 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതി അവതരിപ്പിക്കുന്നത്. ലഹരി വിമുക്ത ഭാരതത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയെക്കുറിച്ചും ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് നശാമുക്ത് ഭാരത് അഭിയാൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ജയ

0: ശിവപ്രിയ പി എസ്.
1: മയക്കുമരുന്ന് ഉപയോഗത്തിനും അനധികൃത വ്യാപാരത്തിനുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ലോക ലഹരി വിരുദ്ധ ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ലഹരി പ്രതിരോധത്തിനായി നശാമുക്ത് ഭാരത അഭിയാൻ അഥവാ NMBA ആരംഭിച്ചു. സാമൂഹ്യ ബോധവൽക്കരണ പ്രചാരണ പരിപാടി എന്ന നിലയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്താൽ നേരിട്ടോ അല്ലാതെയോ ബാധിക്കപ്പെട്ടേക്കാവുന്ന പങ്കാളികളെയും അതിന് ഇരയാകാൻ സാധ്യതയുള്ളവരെയും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. യുവാക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം എന്നിവരാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ പ്രധാന പങ്കാളികളും ഗുണഭോക്താക്കളും. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല NMBA കമ്മിറ്റിയുടെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ലഹരി വിരുദ്ധ പരിപാടികൾ വർഷം തോറും നടത്തിവരികയാണ്. 2026-27 വർഷത്തെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ പദ്ധതിയുടെ ഭാഗമായി നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം ശക്തമാക്കി നടപ്പിലാക്കി വരികയാണ്. ലഹരി ഉപയോഗം തടയുക, യുവജനങ്ങളിൽ ശാസ്ത്രീയമായ ബോധവൽക്കരണം സൃഷ്ടിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി മുക്ത അന്തരീക്ഷം ഉറപ്പാക്കുക, സമൂഹത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദ്യാലയങ്ങൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ചർച്ചകളും ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നു എന്നത് ആശാവഹമാണ്. നശാമുക്ത് ഭാരത് സപ്ത എന്ന ടാഗ്ലൈനോടുകൂടി ലഹരി വിരുദ്ധ വാരാചരണം സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ജില്ലയിൽ വളരെ ഊർജസ്വലമായി നടത്തിവരികയാണ്. സാമൂഹ്യനീതി വകുപ്പ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിന്റെയും വാരാചരണത്തിന്റെയും ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും കോളേജുകൾ, സ്കൂളുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, മറ്റ് പ്രവർത്തക വിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായി ഉത്സാഹത്തോടുകൂടി നടത്തിവരികയാണ്.
0: ഒരു ലഹരി വിമുക്ത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്.
2: നമ്മുടെ ലോകവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും വളരെ ആശങ്കയോടുകൂടിയിട്ട് കാണുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. നമ്മുടെ കൗമാരക്കാരെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റുകളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി ഈ ലഹരിയുടെ ഉപയോഗത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിരുന്നു. അന്നേ ദിവസം നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഒട്ടനവധി പരിപാടികൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നശമുക്ത് അഭിയാൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തൂഫാൻ എന്ന പേരിൽ വലിയൊരു ഡ്രൈവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാത്രം വിചാരിച്ചാൽ നിയന്ത്രണത്തിലും വരുതിയിലും നമുക്ക് ഒരു സാമൂഹ്യ പ്രശ്നത്തെ നേരിടാനായിട്ട് നമുക്ക് കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ രക്ഷിതാക്കളുടെ, ജനങ്ങളുടെ വലിയൊരു പിന്തുണയാണ് നമുക്ക് ഈ ഒരു പരിപാടിക്ക് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. നമ്മുടെ ഓരോ കുടുംബങ്ങളും ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ജാഗ്രത പുലർത്തിയെങ്കിൽ മാത്രമാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് അതിൻ്റെ വാഹകന്മാരും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നവരുമാക്കി മാറ്റുന്ന വലിയൊരു ശൃംഖല തന്നെ നമ്മുടെ ഈ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എല്ലാ നിലവാരത്തിലും നടക്കണം. ഇപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി കുറേ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് മാത്രം പ്രയോജനമില്ല. ഇത് നിരന്തരമായിട്ട് നടക്കേണ്ടതായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് തന്നെ ഈ ലഹരി മരുന്നിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഏജൻസികളും കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യുന്നുണ്ട്. ഇത് വലിയൊരു കച്ചവടമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ട്. പല ഭീകര സംഘടനകളുടെയും വരുമാനമായിട്ട് മാറുന്നത് ഈ ലഹരി വസ്തുക്കളാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക്

0: തീർച്ചയായിട്ടും ചെറുപ്പക്കാരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാദ്യം കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ്. അതിനെല്ലാവരും കൈകോർക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.
1: സംസ്ഥാനതല ലഹരി വിരുദ്ധ പരിപാടികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്.
2: കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ലഹരി ഉപയോഗം തടയുക, അവബോധം വളർത്തുക, ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സമഗ്ര പദ്ധതിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, പോലീസ്, സാമൂഹ്യ നീതി തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ഏകോപിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. വിമുക്തി മിഷന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്ലബ്ബുകളും കോളേജുകളിൽ നേർക്കൂട്ടം കമ്മിറ്റികളും ഹോസ്റ്റലുകളിൽ ശ്രദ്ധാ കമ്മിറ്റികളും രൂപീകരിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി വരികയാണ് വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ, കൌൺസിലിംഗ് സേവനങ്ങൾ, ഫാമിലി കൌൺസിലിംഗ്, ഫോളോ അപ്പ് സേവനങ്ങൾ എന്നിവ സംസ്ഥാനത്തുടനീളം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർ നേർവഴി ഹെൽപ്പ് ലൈൻ നമ്പർ, പ്രത്യേകമായ ഒരു നമ്പർ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. 9656178000 വഴിയാണ് വിളിക്കേണ്ടത്.
3: LP UP വിദ്യാർത്ഥികൾക്കായി ബാല്യം അമൂല്യം പദ്ധതിയാണ് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത്. അവർക്ക് ലഹരിവിരുദ്ധ ക്ലാസുകളേക്കാൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പരിശീലന പരിപാടികളാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ ഉണർവ് പദ്ധതി, വിമുക്തി സ്പോർട്സ് ടീം എന്നീ പദ്ധതികൾ പഠനത്തിനൊപ്പം കലാകായിക കഴിവുകൾ പരിപോഷിപ്പിക്കുകയും ഒഴിവു സമയം ക്രിയാത്മകമായി വിനിയോഗിക്കാനും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് വകുപ്പിനെ വിളിച്ചറിയിക്കേണ്ടത് 9447178000 എന്ന നമ്പറിലാണ്. കൗൺസിലിംഗിനും ചികിത്സയ്ക്കുമായി വിമുക്തി ടോൾ ഫ്രീ നമ്പർ 1445 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ലഹരിക്കെതിരായ പോരാട്ടം എക്സൈസ് വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ മാതാപിതാവിന്റെയും അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും യുവജന സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം, ലഹരിക്ക് നോ എന്നും ജീവിതത്തിന് യെസ് എന്നും നമുക്ക് ഉറക്കെ പറയാം. ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്താം. ലഹരിയില്ലാത്ത കേരളം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം.
1: ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു യുവതലമുറയെ വാർത്തെടുക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്തെന്ന് നമ്മോട് പറയുന്നു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി ദീർഘകാല പ്രവൃത്തി പരിചയമുള്ള ബിന്ദു മൈനാകം.
4: ഇന്ന് പല ആളുകളും പലപ്പോഴായിട്ട് പറയുന്നതും അല്ലെങ്കിൽ പങ്കുവെക്കുന്നതുമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുട്ടികളുടെ കാര്യം തന്നെയായിരിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾ പഴയതുപോലെ മാതാപിതാക്കളുമായിട്ടോ സമൂഹവുമായിട്ടോ കൂടുതലും ഇടപഴകുകയോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാൻ വളരെ മടി കാണിക്കുന്നവരാണ്. അതിന്റെ പ്രധാന കാരണം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഇല്ല എന്നത് തന്നെയാണ്. എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇന്ന് മാതാപിതാക്കൾ കൂടുതലും മത്സര ബുദ്ധിയോടുകൂടിയാണ് കുട്ടികളെ വളർത്തുന്നത്. മാത്രമല്ല സാമ്പത്തിക ഭദ്രതയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതും. ഇതുകൊണ്ട് തന്നെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇന്റിമസിയിൽ വലിയൊരു ഗ്യാപ്പ് സംഭവിക്കുകയും കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ മാനസിക വ്യവഹാരങ്ങൾ, അവരുടെ ഇമോഷണൽ ഇംബാലൻസ് അവർക്കൊന്ന് ഷെയർ ചെയ്യാനോ ആക്ച്വലി അവർക്ക് ആരും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് അവരുടെ മനസ്സിൽ മാതാപിതാക്കളുടെ വലിയൊരു സങ്കല്പം അല്ലെങ്കിൽ പാരന്റിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന പലതരത്തിലുള്ള പോസിറ്റീവ് സ്ട്രോക്കുകൾ ഇതൊക്കെ മിസ്സാവുമ്പോൾ അവരാരെയാണ് ആശ്രയിക്കുന്നത്? അവരുടെ പീർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ കാണുന്ന അവരുമായിട്ട് കൂടുതൽ ഇടപഴകാൻ വരുന്ന ആളുകളെ. ഞാൻ എപ്പോഴും എൻ്റെ പേരൻസിനോട് ഞാൻ പറയാറുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴേ അല്ലെങ്കിൽ നല്ലൊരു പെർഫ്യൂം അടിച്ച് പോകുമ്പോഴേ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ സ്റ്റൈൽ അവർ കീപ്പ് ചെയ്യുമ്പോഴേ ഏറ്റവും ആദ്യം നമ്മൾ തന്നെയാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്ത് ആരാണോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് കേൾക്കാൻ അവർ പോവും, അവരുടെ കൂടെ അവരിരിക്കും. ഇങ്ങനെയാണ് വളരെ ചെറിയ പ്രായത്തിലും കുട്ടികളിൽ ലവ് അഫെയർ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവുന്നു, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു അവർ ലൈഫ്, അല്ലെങ്കിൽ ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് അവർ അടിമപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ആക്ച്വലി വീട് വീടുമായിട്ട് കുട്ടിയുടെ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യപ്പെടുമ്പോഴാണ്. നമുക്കറിയാം, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഉത്തമ വിദ്യാലയം ഭവനം പ്രഥമ അധ്യാപിക മാതാവ് എന്ന്. അത് എത്രമാത്രം വലിയൊരു വാചകമാണ് ശരിക്കും. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് കുട്ടികൾ പഴച്ചു പോകുന്നത്? മാതാപിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളും അവരുടെ സോഷ്യൽ മീഡിയ

0: ഉപയോഗത്തെ കുറിച്ച് അറിയുന്ന ഒരാളും മീൻസ് അവരോടൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഒരു ഫ്രണ്ട്ലി ടോക്കിങ്ങോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഇടപെടലോ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകാനോ സോഷ്യൽ മീഡിയയിലോ ലഹരിയിലോ കൂടുതൽ അറ്റാച്ച് ചെയ്യാനോ കഴിയില്ല. ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഫിസിക്കൽ ഇന്റിമസിയാണ്. ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്. നമ്മൾ എത്ര നാളായി നമ്മളെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയോ അവരൊന്ന് ഡീപ്പായിട്ടൊന്ന് അവർക്കൊരു ചുംബനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അവരുടെ കൈകളിൽ പിടിച്ച് യെസ് അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് നിന്റെ കൂടെ, നീ ധൈര്യമായിട്ട് പോ, കീപ് ഗോയിങ് എന്ന് എത്ര മാതാപിതാക്കൾ പറയാറുണ്ട്. പലപ്പോഴും സെഷനിലായിരിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമിലായിരിക്കുക കുട്ടികളോടോ മാതാപിതാക്കളോടോ ഈ കാര്യം ചോദിക്കുമ്പോൾ വേദനാജനകമായ ആൻസറാണ് നമുക്ക് കിട്ടാറ്. കാരണം അവർ കോർത്തെടുക്കാൻ പോലും ഇല്ല. ഒരു പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻ എന്നായിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ആദ്യം അവരുടെ ഇന്നർ സ്പേസിൽ എന്താണോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ച് എന്താണോ, മാനസിക വ്യവഹാരത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എസ്പെഷ്യലി ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആയിരിക്കും. അവരുടെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എസ്പെഷ്യലി അവരുടെ ബോഡിയെ കുറിച്ച് പോലും അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഈ സമയത്തൊക്കെ കൂടെ നിൽക്കുന്ന എത്ര പേരൻസ് ഉണ്ട്? അവരുടെ മക്കളൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ സക്സസ് ആവുന്നുണ്ട്. എല്ലാ കുട്ടികളും തെറ്റായ മാർഗത്തിലൂടെ പോകുന്നില്ല, എല്ലാ കുട്ടികളും ലഹരി മരുന്നിനെ അടിമപ്പെടുന്നില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടോ, നമ്മുടെ കുട്ടികൾ മൂല്യങ്ങളും കരുണയും ഉത്തരവാദിത്വ ബോധവും സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ മാതൃകയാവണം. ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കുകയല്ല, ചെയ്തു പഠിപ്പിക്കുകയല്ല, നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടു പഠിക്കുകയാണ്. നമ്മളെയാണ് ഏറ്റവും ആദ്യം അവർ മോഡൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ പിൽക്കാലത്ത് വളരുന്നുണ്ടാവുക. അതുകൊണ്ട് സ്നേഹവും കരുണയും കരുതലും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷമാണ്, അതിൽ വളരുന്ന കുട്ടികളാണ് സമൂഹത്തിന് ഏറ്റവും മൂല്യവത്തായിട്ട് വളരുന്നുണ്ടാവുക. നല്ല മാതാപിതാക്കൾ വളർത്തുന്ന കുട്ടികളാണ് നാളത്തെ നല്ല സമൂഹത്തിന്റെ അടിത്തറ. നമുക്ക് ഓരോ കുടുംബത്തിലും സ്നേഹവും വിശ്വാസവും മൂല്യങ്ങളും വളർത്തിക്കൊണ്ട് അതിലൂടെ സുരക്ഷിതത്വവും ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ ഏറ്റവും ആദ്യം മുന്നോട്ട് വരേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്.
1: ഭാവി ഭാരതത്തിന്റെ ഊർജസ്രോതസ്സുകളാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കളും കുട്ടികളും. അവരെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷിക്കുക എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കടമയാണ്. അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നശാമുക്ത് ഭാരത് അഭിയാനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ലഹരി വിമുക്ത ഭാരതത്തിനും കേരളത്തിനുമായി കൈകോർക്കാം.
2: നശമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ജസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആഗമനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വൈസ് ചാൻസലറായ പ്രൊഫസർ വി പി ജഗതിരാജ്, ഒപ്പം ഐശ്വര്യ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അവരുടെ ജോലി, താമസിക്കുന്ന സ്ഥലം, പ്രായം ഒക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കെങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വി പി ജഗതിരാജ് സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവിധ നമസ്കാര ആശംസകളും നേരുന്നു. ആദ്യമേ തന്നെ
1: ചോദിക്കാനുള്ളത്, നമുക്ക് സാധാരണ ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ സാധാരണ സർവകലാശാലകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു സാർ.
2: ആദ്യമേ തന്നെ പറയാം, ഇഗ്നോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ടീച്ചിങ് ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, അതായത് സെൽഫ് സ്റ്റഡി മോഡ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തരും, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക. ഇതാണ് ഓപ്പൺ യൂണിവേഴ്സിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതി, മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. ഓപ്പൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ നിങ്ങളെല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇപ്പോൾ ഈ ഡിഗ്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. റെഗുലർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് ഒരേ വെയിറ്റേജാണ്. ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എന്ത് പർപ്പസിനും, ഇപ്പം വെളിയിൽ പോകുകയാണെങ്കിലും ഒരുപാട് പേര് വെളിയിലെല്ലാം പോകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ക്വാളിഫിക്കേഷൻ ഈക്വൽ വെയിറ്റേജാണ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു സംശയം.
1: തൊഴിൽ സാധ്യത ഒരു സർട്ടിഫിക്കറ്റിന്റെ മൂല്യത്തിന്
2: ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയുടെ അതേ തുല്യ വെയിറ്റേജാണ് എല്ലാ പർപ്പസിനും.
1: അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
2: ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ നടത്തും, ഒന്ന് ജൂലൈ അഡ്മിഷനും ഒന്ന് ജനുവരി അഡ്മിഷനും. ഇപ്പോഴത്തെ ജൂലൈ അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് erp.sgoe.ac.in വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. August 10 ഇപ്പം നമ്മൾ 30 പ്രോഗ്രാമിനാണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിൽ 17 UG പ്രോഗ്രാമും 14 PG പ്രോഗ്രാമും. അതിൽ ഈ 17 UG പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമുക്ക് 4-year NEP പ്രകാരമുള്ള 4-year പ്രോഗ്രാമും, ബാക്കി UG പ്രോഗ്രാം 3-year പ്രോഗ്രാമുമാണ്, പിന്നെ 14 PG പ്രോഗ്രാമാണ്. ഈ 4-year പ്രോഗ്രാമിൽ നിങ്ങൾ 3-year എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് പോകാൻ പറ്റും. സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, 3rd year മാത്രം എക്സിറ്റ് കൊടുക്കുന്നു, ഞങ്ങളും അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി മാത്രം മതിയെങ്കിൽ 3rd year കഴിഞ്ഞിട്ട് ഡിഗ്രി ആട്ടുമോ, പിന്നെ അതല്ല 4-year കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആട്ടോ. പക്ഷേ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് നമുക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം, അത് ഭാവിയിൽ വരും. ഇപ്പോൾ അപ്ലൈ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. BBA ഉണ്ട്, നമ്മൾ BBAയിൽ സ്പെഷ്യലൈസേഷൻ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. നമ്മൾ ഇത് കൂടാതെ ഏവിയേഷനും പോർട്ട് മാനേജ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കൂടാതെ BCOM എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി. പിന്നെ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BA ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് കൊടുക്കുന്നുണ്ട്. BA നാനോ എൻ്റർപ്രണർഷിപ്പ്, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ്

0: ലെവലിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തന്നെ പി ജിയിലേക്ക് ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഇന്നൊവേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഈ കുടുംബശ്രീ പോലെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ബിസിനസ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ആ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസ് അത് കിട്ടും. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ബാങ്ക് ടെസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതല്ല പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ച കൊടുക്കും. നമ്മുടെ എല്ലാ പ്രോഗ്രാം വെറുതെ ഒരു പേപ്പർ വാല്യുള്ള സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും മൂ കോഴ്സ് പഠിക്കാനും ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുമുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ബി സി എ കൊടുക്കുന്നുണ്ട്. ബി സി എ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ബി എ ഹിന്ദി, ബി എ അറബിക്ക്, ബി എ സാംസ്ക്രിറ്റ്, ബി എ അസൽ ഉൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി എ എക്കണോമിക്സ് ഉണ്ട്, ബി എ ഫിലോസഫി ഉണ്ട്, ബി എ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൂടാതെ എം ബി എ പ്രോഗ്രാം അല്ല പി ജി പ്രോഗ്രാം എം കോം വിത്ത് സ്പെഷ്യലൈസേഷൻസ്, എം ബി ആൻഡ് എം സി ഉണ്ട്, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് തന്നെ പോർട്ട് മാനേജ്മെൻറ്, എം ബി എ പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി പിന്നെ കൺവെൻഷണൽ 5 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡ്യുവൽ സ്പെഷ്യലൈസ് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈവൻ എം ബി ആണ് എം സി എ പോലെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്ന രീതിയിൽ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എം എ ഇംഗ്ലീഷ്, എം എ മലയാളം, എം എ സാംസ്ക്രിറ്റ്, എം എ അറബിക്ക്, എം എ ഹിന്ദി, എം എ ഹിസ്റ്ററി, എം എ സോഷ്യോളജി, എം എ എക്കണോമിക്സ്, എം എ ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ ബി എഡിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ സി ടിയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങാൻ പരിപാടിയുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്ട് തുടങ്ങുന്നത് ഇപ്പം അടുത്ത വർഷം മുതൽ, ഈ വർഷം തുടങ്ങാനിരുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ട് എം എസ് സി മാത്തമാറ്റിക്സ്, എം എസ് ഡബ്ല്യു ലൈബ്രറി സയൻസ്, അതുപോലെ ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പിന്നെ പുതിയ ഒരുപാട് പ്രോഗ്രാം നമ്മൾ തുടങ്ങി. ഇത് കൂടാതെ നമ്മൾ 40 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റും ആയിട്ട്, ഇപ്പം കെട്ടോൺ, ഐ സി ടി അക്കാഡമി, അസാപ്പ്, പിന്നെ റൂട്ടോണിക്സ്, പിന്നെ സീഡിറ്റ്, അതുപോലെ ഒത്തിരി നല്ല പ്രൈവറ്റ് നടത്തിപ്പോൾ അത് നമ്മൾ തുടങ്ങുന്നത് കെയർ ഗീവിങ് തൊട്ട് പിന്നെ യോഗ, മ്യൂസിക്, ഡാൻസ് തൊട്ട് ജീരിയാട്രിക് കെയർ, പിന്നെ ഇന്നോവേറ്റീവ് ഐ ടിയിലുള്ള സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ലേണിംഗ്, ഫിൻടെക് ടെക്നോളജി, അങ്ങനെ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി 5 പിന്നെ സൈബർ സെക്യൂരിറ്റി അൻസിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. അപ്ലൈഡ് മെഷീൻ ലേണിംഗ് റണ്ണിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് ഐ ഇ ടി എസിനൊക്കെ ഉള്ള അതിൻ്റെ കൊടുക്കുന്നുണ്ട്. 1 ഡിപ്ലോമ പ്രോഗ്രാം സിദ്ധാന്ത ഗുരു ലൈഫ് ആൻഡ് ഫിലോസഫി തുടങ്ങി. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഓപ്പണാക്കി, അതായത് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്. എല്ലാ മതങ്ങളും പഠിക്കണമല്ലോ, അപ്പോഴുള്ള മറ്റുള്ള പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനുള്ള അവസരം ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് ഡിപ്ലോമ ഇൻ, അതുപോലെ ബാക്കി എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസും ഹിന്ദു സ്റ്റഡീസും അതുപോലെയുള്ള എല്ലാം നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്.
1: ഇപ്പോൾ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ സാധാരണ സർവകലാശാലയിലുള്ള യോഗ്യത തന്നെയാണോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്?
0: അതാണ്, അല്ല അവിടെ നമ്മളൊരു, അതായത് നമ്മൾ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല കാരണങ്ങളുകൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്, എന്നുവെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച ചില സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്നതിന് പ്ലസ് ടു പാസ് ആവുക അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി, ഈ ലിറ്ററസി മിഷൻ പോലുള്ള പല ഇതുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ളവർക്ക്
1: തുല്യതാ പരീക്ഷ പാസ്സായി.
0: ഇത്തവണ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10 കഴിഞ്ഞ് ഗവൺമെൻറ് അപ്രൂവ് 2 അതിൽ കൂടുതലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് നമ്മുടെ അവിടെ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല. അപ്പോൾ അതൊരു 10,000 കുട്ടികൾക്ക് ഗുണം വരാൻ പോകുന്നത്. പ്ലസ് ടു ഇല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും.
1: അവർക്ക് അതിനുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഇത് തമ്പാനാണ്, കാസർഗോഡ് നിന്ന്.
1: ആ ശരി, വിഷയം കേട്ടല്ലോ അല്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതിൻ്റെ സാധ്യതകളെയും കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. വൈസ് ചാൻസലർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: എന്റെ, ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ റിട്ടയർഡ് ടീച്ചറാണ്. അത് എനിക്കൊരാഗ്രഹം, പിന്നെ അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെ ടി ടി സിക്ക് പോയിട്ട് അന്ന് അങ്ങനെ കിട്ടുമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം നമുക്ക് പിന്നെ ഈ പ്ലസ് ടു ഇതാവാൻ എന്തെങ്കിലും കോഴ്സ് നമ്മളെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക്.

0: ഉണ്ടോ, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്നറിയാനാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഇനി ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടോന്ന്.
1: നമ്മുടേത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ഡിഗ്രി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ കീഴിൽ തുല്യതാ പരീക്ഷയുണ്ട് പ്ലസ് ടുവിൻ്റെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവരുന്നു, ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി എ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി എ, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരെ നമ്മൾ എലിജിബിലിറ്റിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അവർ ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം യു ജി സി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അപ്രൂവ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. ഒന്നി ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബ്ലൈൻഡിനെല്ലാം ഫ്രീ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തരാവുന്നതാണ്.
2: ശരി, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഈ കോഴ്സുകളുടെ ഒരു ഫീസിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കുക.
1: ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ഫീസാണ്. ഇതൊരു ബിസിനസ് മോഡലല്ല. പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട നമ്മൾ അവരുടെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മളിതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു മിനിമം ഫീസ് കളക്ട് ചെയ്തല്ലേ പറ്റുക. ഇപ്പം ഗവൺമെൻറ്റിനും സപ്പോർട്ടുണ്ട്, എങ്കിൽ പോലും നമുക്കിത് ഒരുപാട് ഈ കൺവെൻഷനൽ യൂണിവേഴ്സിറ്റിയെക്കാട്ടി ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ്. ഈ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു ലെസ് ദാൻ 20,000 വരത്തുള്ളൂ, 6 ഇയർ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ ഒരു 4,000+ സിക്സ് സെമസ്റ്റർ ആണ്, 4,500 രൂപ അടിക്കണം. ഒരു 3,000+ 1,500 രജിസ്ട്രേഷൻ എല്ലാം. പിന്നത്തെ സെമസ്റ്റർ ഒരു 3,000+ അടച്ചാൽ മതി. അത് 4-8 ഇയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു 5,000 രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊക്കെ ഉള്ളത്. ഇനിഷ്യൽ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് പെർ സെമസ്റ്റർ ആകുമ്പോൾ ഒരു 3,000+ ഒരു 3,500 അടുത്തല്ലേ 3,800. അത് ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രോഗ്രാം BA BCOM എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെയും കുറവ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം BA BCOM ഒക്കെ ആണെങ്കിൽ ഒരു ആദ്യത്തെ വർഷം ഒരു 4,600 രൂപ വരത്തുള്ളൂ, പിന്നെ ഒരു 3,000 രൂപയെ വരത്തുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽസ് BCA ആകുമ്പോൾ ലാബിന് കൊടുക്കുന്നത് ലാബ് ഞാൻ പറഞ്ഞില്ലേ, ഹയർ ചെയ്യുക ലാബിൽ. അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഒരു ചെറിയ 1,000 രൂപയുടെയൊക്കെ ഒരു ഡിഫറൻസ് വരും. ഇത് അഫോർഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ SC ST ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഗ്രാൻസ് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, ഫിഷറീസ് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് റെഗുലർ കോളേജിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഒരുവിധം ഈ ഗ്രാൻസ് ഫിഷറി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്.
2: ഇപ്പോൾ ഇവർക്കുള്ള പഠന സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ ജൂൺ ജൂലൈയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സൈക്കിള് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും, അവരുടെ പഠന സാമഗ്രികളൊക്കെ എപ്പോഴാണ് അവർക്ക് കിട്ടുക?
1: ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കേരളം ഒട്ടൊക്കെ നമുക്കിപ്പോൾ 60 ലേണിംഗ് സപ്പോർട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പം പല കുട്ടികൾക്കും വന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം വെച്ചിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഈ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 10 ആണ്. നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നത് September 5 തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്ന UGC ആണ്. ഇപ്പോൾ അഡ്മിഷൻ പോലും ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട UGC പോർട്ടലല്ല, നമ്മുടെ പോർട്ടലല്ല. അപ്പോൾ അവിടെ ABC ID എടുക്കണം, DEB ID എടുക്കണം. ഇത് ഭയങ്കര മറ്റേ റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്. എല്ലാവരെയും ധാരണയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്തോ എക്സാം നടത്തി അങ്ങനെയൊന്നുമല്ല. അതിനേക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറയാമോ?
3: എൻ്റെ പേര് ഷീജ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്.
2: ശരി, വിഷയം കേട്ടല്ലോ അല്ലേ?
3: വിഷയം കേട്ടു.
2: സാറിനോട് സംസാരിച്ചോളൂ.
3: ഓക്കെ, നമസ്കാരം സർ.
1: നമസ്കാരം മാഡം.
3: സർ, എൻ്റെ പേര് ഷീജ എന്നാണ്. നമുക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നടന്ന പാരലൽ ആയിട്ട് നടന്നിരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈക്വലായിട്ട് നട

0: നടത്തുന്ന ഒരു കോഴ്സാണല്ലോ അല്ലേ, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പൊ പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോ റെഗുലർ കോളേജിൽ കിട്ടാത്ത എല്ലാവർക്കും ഇതിൽ തന്നെയാണല്ലോ പഠിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പൊതുവെ ഒരു ഇത് എടുത്തു നോക്കുമ്പോ ഇപ്പൊ ഫൈനൽ ഒരു കഴിഞ്ഞ വർഷം എന്താ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരുടെയും ഒരൊറ്റ സെമസ്റ്റർ എക്സാമിൽ കഴിഞ്ഞിട്ടുള്ളൂ, അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞവരുടെയും ആകെ 3 സെമ്മേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അവർ 5th സെമ്മില് പഠിക്കേണ്ട സമയത്തും അവരുടെ 3rd സെം എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് ഒരു 1.5 വർഷം ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയി കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ജോലി കിട്ടിയുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണ്, പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ കോളേജിൽ ജോലി റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ വെറുതെ വർഷം പോകുന്നതായിരിക്കില്ലേ, അതറിയാൻ
1: വേണ്ടി. അങ്ങനെയല്ല, ആദ്യത്തെ ഒരു നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളു, നമുക്കൊരു സിസ്റ്റം ആയി വരുന്നതേ ഉള്ളു. ആദ്യത്തെ ഒരു വർഷം ലാഗ് ഈ എല്ലാ കോഴ്സും ഒരുവിധം ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് വലിയ ഇല്ല, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഈ ലാഗ് ചെയ്യുന്ന പറയാൻ കാര്യം, നമ്മളെ റെഗുലർ കോളേജിൽ ജൂൺ ജൂലൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്, നമ്മുടെ യു ജി സി ആണ് നമ്മുടെ ഡേറ്റ് തിരിക്കുന്നത്, നവംബർ ആവും നമ്മുടെ അഡ്മിഷൻ. അപ്പം തന്നെ ഒരു 6 മാസം ഡിലേ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അത് നമ്മൾ 1st ഉം 2nd സെമസ്റ്ററും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് എക്സാം വെച്ചിട്ട് 3rd സെമസ്റ്റർ ആകുമ്പോൾ മറ്റവരെ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനി കോഴ്സ് ലാഗ് ചെയ്യത്തില്ല, മറ്റുള്ള കോഴ്സ് ൻ്റെ കൂടെ തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാഡം പറഞ്ഞതിനകത്തൊരു ഒരു ശരിയായൊരു കാര്യമുണ്ട്. ആ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയത് 23 നവംബറിലാണ് തുടങ്ങി. അപ്പം 26 നവംബറിലാണ് ശരിക്കും അവരുടെ കോഴ്സ് തീരത്തുണ്ട്. ആ ഡിലേ ആണ്. ഈ സിസ്റ്റം മനസ്സിലാവാതെ ആൾക്കാർ ഈ കൺവെൻഷണൽ കോളേജുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോഴ്സ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ന് പറ്റിയത്. പക്ഷേ നമ്മൾ ഈ കൺസേൺ നമ്മൾ വെരി വെൽ ടേക്കൺ കെയർ ഓഫ് ആണ്, നമ്മൾ അവയറാണ്. കുട്ടികളെ ഒരു വർഷം പതിരിക്കാൻ വേണ്ടി അടുത്ത് ഈ ഇനി കോഴ്സ് ലാഗ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഡിലേ വന്നാൽ അവർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവർ അഡ്മിഷൻ പോകാതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുമായിട്ട് ഇതായിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും അഡ്മിഷൻ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്, നമ്മൾ ആ കേസിനെ പറ്റി വെരി വെൽ അവെയറാണ്. നമ്മൾ അത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കമ്മിങ് ഇയേഴ്സിൽ ഒരു ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അത് തുടങ്ങിയിട്ട് 4 വർഷമുള്ളൂ, ഇപ്പോൾ അറിയാമല്ലോ ഒരു സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം വന്ന് ആ ഇനീഷ്യലുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെറിയ ഡിലേ വന്നെങ്കിലും നമ്മളത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും ഡിലേ ആവത്തില്ല. ഇനി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് ആർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം.
0: ഓക്കെ സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. എന്റെ ഒരു ബ്രദർ വന്നിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എയില് ജോയിൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് 24 ജൂലൈ ആണ് എടുത്തത്.
1: 24 ജാനുവരി
0: ആയിരുന്നു ഫസ്റ്റ് ബി സി അഡ്മിഷൻ്റേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ജൂലൈ അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ തേർഡ് ഇയർ ആണ് കറന്റ് ആവേണ്ടത്. പക്ഷെ ഇപ്പോഴും 3rd സെമ്മിന്റെ മാത്രമേ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, 4th സെമ്മിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ സാധാരണ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ബി സി എ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ആണല്ലോ. അപ്പൊ അവർക്ക് പൊതുവേ ഇങ്ങനെയുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസും പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്താണ്. അപ്പൊ ഇവർക്ക് അതൊക്കെ മിസ്സാവില്ല
1: മാഡം. നമ്മള് ഈ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്യാം. അതിനനുസരിച്ച് റിസൾട്ട് അവര് അവർക്ക് സഫിഷ്യൻ്റ് ടൈം കൊടുക്കും, റിസൾട്ട് ഒക്കെ കൊടുക്കും. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് മാഡം. ഇത് കുറച്ച് പേരിങ്ങനെ അവരുടെ ഒരു വിൻസ് ആൻഡ് ഫ്രണ്ട്സ് വെച്ച് കുറേ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്താൽ മതി. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ബി സിയുടെ പരീക്ഷ നമ്മൾ നടത്തിയതിൻ്റെ സമയത്ത് സമയബന്ധിതമായി ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളെക്കാട്ടിയും ഈ കൺസേൺസ് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളും ആലോചിച്ച് ചെയ്യല്ലേ, നമുക്ക് നിങ്ങളെപ്പോലെ മക്കളുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനുള്ള സ്റ്റെപ്സ് കറക്റ്റ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അപ്പം 4 വർഷമായുള്ളൂ, നമുക്ക് സ്റ്റാഫിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അത് എക്സ്ക്യൂസസ് പറയല്ല, അത് ചെയ്യുന്നുണ്ട് മാഡം. അതിനകത്ത് ഇനിയും അറിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഏത് പ്രോഗ്രാമിലും ജോയിൻ ചെയ്യാം. ഞാൻ

0: ഞാൻ വൈസ് ചാൻസലറാണ്, ഇങ്ങനെ ഓപ്പൺ ഒരു ഫോറത്തിൽ വന്നിട്ട് എനിക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ.
1: വിളിച്ചതിന് നന്ദി. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസം ആയതുകൊണ്ട് ക്ലാസ്സുകൾ എന്നല്ല കൺസെപ്റ്റ് ആയിരിക്കില്ല, ലേണിംഗ്
0: കൗൺസിലിംഗ്. അപ്പോൾ പക്ഷേ കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലേണേഴ്സ് എന്ന് പറഞ്ഞ 18 വയസ്സ് തൊട്ട് ഈ വർഷം 90 വയസ്സ് കഴിഞ്ഞ 91 വയസ്സ് വരെ ജോയിൻ ചെയ്ത്, അപ്പം ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അപ്പം റെഗുലർ സ്റ്റുഡൻസിന് കോപ്പപ്പ് ചെയ്യും, മറ്റുള്ളത് 10 കുറേ വർഷം പഠിത്തം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു സെൽഫ് സ്റ്റഡി മോഡാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, സിലബസ് തീർക്കുന്നത്. അതിന് അതെന്ന് പറയുന്നത് UGC ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ്
1: എടുപ്പിക്കുന്നത്,
0: അതായത് നല്ല ക്ലാസ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ബിസിനസ് മോഡലല്ല ഇത്, ശരിക്കും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഈ PG പഠിപ്പിക്കുന്നതിന് 850 രൂപയാണ് ഈ ഹോണറിയം കൊടുത്തത്. അപ്പം ഞായറാഴ്ചകളിൽ നല്ല അധ്യാപകർ വരുന്നില്ല, കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒറ്റയടിക്ക് 1200 രൂപയാക്കി ഇവർക്ക് റെഗുലർ കോളേജിലെ അധ്യാപകർ ഞായറാഴ്ചകളിൽ വന്ന് പഠിപ്പിക്കത്തേക്കും ആ ഫീസും 1200 രൂപയാക്കി. UG ആണെങ്കിൽ 1000. അപ്പോൾ അത് ഒരുവിധം. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും റെഗുലർ കോളേജിലെ അധ്യാപകർ തന്നെ, UGC ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
1: ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്.
0: ഇപ്പം ആദ്യമേ 22 ഉള്ളത്, കഴിഞ്ഞ വർഷം 55 ആക്കി, ഈ വർഷം തന്നെ 65 ആക്കി. അതായത് കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെന്ന് വെച്ചാൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസങ്ങളല്ലേ വർക്കിംഗ് ക്ലാസ്സിന്. അപ്പോൾ അവർക്ക് വന്ന് പോയി പഠിക്കാനുള്ള അനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റുഡൻസ് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ലേണിംഗ് സപ്പോർട്ട്, ഇപ്പോഴും ഒരു 10-20 എണ്ണത്തിൻ്റെ ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും കുട്ടികളെ കൺവീനിയൻസിനനുസരിച്ചിട്ട്, ഒരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞില്ല, ഇത് പുതിയ യൂണിവേഴ്സിറ്റി 40 വർഷമായ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. സിസ്റ്റം ഇവിടെ കുറച്ച് സമയം എടുക്കുന്നവരും ഈ നടന്നു തുടങ്ങുമ്പോൾ കുറേ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്.
1: കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട്
0: ചെയ്യുന്നുണ്ട്. പിന്നെ
1: ഈ കുട്ടികൾക്ക് ഇപ്പൊ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്?
0: ഗ്രീവൻസ് സെല്ലും ഉണ്ട്. അതിപ്പോൾ ഞാൻ ഇപ്പം ഒരു മാസം മുമ്പ് ഗ്രീവൻസ് സെല്ല് ഒരു 6-7 വെച്ച് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പറയാനുള്ള പോർട്ടലിൽ സൗകര്യമുണ്ട്, ഈ ഫോൺ വിളിക്കാം. ഇപ്പം ഈ 90,000 സ്റ്റുഡൻസിന് ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പലരും ചോദിക്കാതെ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഥവാ വേറെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിക്കുക. ആ രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ ആ അതല്ല, അവിടുത്തെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ എല്ലാം വിളിക്കാൻ പറ്റും ആ രീതിയിലാണ്.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ആരാണ്?
1: ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, അതിന്റെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കൂ. ആ പറഞ്ഞോളൂ.
2: സാറേ, മാഡം, ഞാൻ വിളിച്ചതേ പിന്നെ ഞാനേ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് CRT എന്ന സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു, 2019 ഓഗസ്റ്റ് റിട്ടയർ ചെയ്താണ്. അതിനുശേഷം ഞാൻ PDഗ്രി ഫെയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഇംഗ്ലീഷ് കിട്ടി. ഇപ്പൊ PDഗ്രി കോളേജിൽ നിന്ന് മാറ്റിയില്ലേ, അത് ഇനി ഇപ്പൊ നമുക്ക് ഇനി +2 എടി പഠിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ഇപ്പൊ എനിക്ക് 64 വയസ്സായി.
0: അല്ല, അതിനൊരു എളുപ്പ പണി ഞാൻ പറഞ്ഞു തരാം. ഈ സാക്ഷരതാ മിഷൻ നടത്തുന്ന, ഓപ്പൺ സ്കൂൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, തുല്യതാ പരീക്ഷ. അത് എഴുതി, അത് പല നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കൺവീനിയൻസ് വെച്ചിട്ടാണ് അവർ പരീക്ഷ നടത്തുന്നത്. അത് എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, 91 വയസ്സുള്ള ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം. അതാ ആ തുല്യതാ പരീക്ഷ എഴുതു സാറ്. അതാണ് സാറിനുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അത് ആ തുല്യതാ പരീക്ഷ അത്ര പാടൊന്നുള്ളതല്ല, സാറിനെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും.
2: ശരി, അത് എനിക്ക് പേടിക്കുകയും ഞാൻ അവിടെ ഇംഗ്ലീഷ് ഒരു പേപ്പർ കിട്ടിയില്ലായിരുന്നു സാർ. ഇത്രയും വർഷം ഞാൻ പെൻഡിംഗ് ആണ്. പിന്നെ ഞാൻ ടെക്നിക്കലായ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഒക്കെ എല്ലാം പാസ്സായിട്ടുണ്ട്, ഹയർ ലോവർ എല്ലാം.
0: അല്ല, ഇതൊന്ന് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ എല്ലാം ഉണ്ടോ, പഠിച്ചിട്ടുണ്ടോ?
2: ഡിപ്ലോമ

0: അത് ചെയ്യും, അത് എളുപ്പ പണി, അത് നിങ്ങളെ കൊണ്ടത് പറ്റും, പഠിച്ചെഴുതാൻ പറ്റും, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരിയിൽ ഒരു ഓപ്ഷൻ, ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, ജൂലൈയിലും ഉണ്ട്. ആ പാസ്സാകുന്ന മുറയ്ക്കുള്ള ഇൻടേക്കിൽ അപ്ലൈ ചെയ്യാം.
1: ഞാന് അവരുടെ കോർഡിനേറ്ററെ കണ്ടു സംസാരിച്ചു. അപ്പൊ സാറിനെ സംസാരിച്ചതൊന്നും ചെയ്യാന്ന് വെച്ചു. പ്ലസ് ടു, പ്ലസ് ടു, പ്ലസ് ടു.
0: ഓക്കെ,
1: താങ്ക് യു സാർ,
0: ഓൾ ദി ബെസ്റ്റ്.
2: തീർച്ചയായും എല്ലാവിധ ആശംസകളും. നേരത്തെ സാറ് പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്,
0: ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മളൊരു ഫ്ലിപ്പ് ബുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ വീഡിയോ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമ്മളത് നമ്മുടെ അധ്യാപകരെ കൊണ്ട് അറേഞ്ച്. നമുക്കുള്ള ഒരു 70-75 അധ്യാപകരുണ്ട്. എല്ലാവരും യു ജി സി ക്വാളിഫൈഡ്, അതിൽ 50 പി എച്ച് ഡി ഹോൾഡേഴ്സ്. അത് നല്ല ഈ മറ്റേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നല്ല ക്വാളിഫൈഡ് അധ്യാപകർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത്. യങ്ങർ തലമുറയാണ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ വൈ ചൂസ് എസ് ജി യു എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ആൻസർ ഞാൻ പറഞ്ഞില്ല. ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, 18 കഴിഞ്ഞാൽ ആർക്കും പഠിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ് ടി സി വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി യു ജി സി ക്വാളിഫൈഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം. അതിനൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. പിന്നെ നല്ല കരിക്കുലം, എസ് എൽ എം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ്. നമ്മൾ ഇത്തവണ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വെളിയിൽ പോകണമല്ലോ. ഇത്തവണ നമ്മൾ എന്ന് വെച്ചിട്ട് പരീക്ഷ എല്ലാം മലയാളത്തിൽ എഴുതാം. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ പോകണം. എസ് എൽ എം നമ്മൾ മലയാളത്തിലോട്ട് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തൊട്ട് എസ് എൽ എം സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും, സെൽഫ് സ്റ്റഡി മെറ്റീരിയലും മലയാളത്തിലാക്കി. അതായിരുന്നു കുട്ടികളുടെ ഒരു ഡിമാൻഡ്. പിന്നെ നമ്മളതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട്. അഥവാ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി ടൂൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ടൂൾസ്. അത് വെച്ചിട്ട് മലയാളത്തിലോട്ട് നോക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലെ നമ്മളതിൻ്റെ പി ഡി എഫ് നമ്മൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ബ്ലെൻഡഡ് പെഡഗോഗിയാണ്. പിന്നെ നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ്, അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ടു ചൂസ് എനി യു ജി പി ജി. നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് യു ജിക്കും ജോയിൻ ചെയ്യാം, അതുപോലെ പി ജിക്ക്. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞപ്പോൾ എം എ മലയാളം പഠിക്കണമെങ്കിൽ ബി എ മലയാളം, ഇപ്പോൾ അത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഇനി ഏത് യു ജി ആയാലും അവിടെ ഏത് പി ജി. ഇപ്പം ബി എ ഹിന്ദി പഠിച്ചവർക്ക് അവിടെ എം സി എക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് കോഴ്സും അവിടെ പഠിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രി കരിക്കുലമാണ്.
2: ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി,
0: ഡ്യുവൽ ഡിഗ്രി ചെയ്യാം. അതിപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരാൾക്ക് അവർക്ക് സാഹിത്യത്തിൽ താല്പര്യം കാണും, അല്ലെ. അപ്പോൾ അവർക്ക് പാർലി തന്നെ ഈ നമ്മളുള്ള ഇവിടെ ഏത് ഡിഗ്രിക്കും പഠിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ടി സി ഒക്കെ ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി. പഠിക്കാൻ താല്പര്യമുണ്ടോ ശ്രീനാരായണഗുരു അതിനുള്ള എല്ലാ അവസരവും നമ്മൾ പ്രൊവൈഡ്. ഇത് പലർക്കും അറിയത്തില്ല പുറത്തുള്ള. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ ഒരു 30% ആൾക്കാർക്ക് എത്തിയുള്ളൂ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ 14 ഡിസ്ട്രിക്ട്സിലും പ്രസ് കോൺഫറൻസ് നടത്തി, ഇപ്പോൾ 5 കഴിഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി പറയാം, ഇന്ന് പത്രക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 70% പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് ഇത് എത്തിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഇതുപോലുള്ള ഫോണിൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യം ഇത് ജനങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതാണ് അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നാൾ വന്ന് പറഞ്ഞു, ഇപ്പം വിളിച്ചു. ഇത് ആര് വിളിച്ചാലും ഞാൻ തന്നെ നേരിട്ട് പോയി പറയുകയാണ് എല്ലായിടത്തും.
2: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആകാശവാണി പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഇത് കുറേ കൂടി ആളുകളിലേക്ക് തീർച്ചയായിട്ടും എത്തും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ അഡ്മിഷൻ സൈക്കിള് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നടക്കുന്നത് എപ്പോഴായിരിക്കും? നേരത്തെ ഒരു ശ്രോതാവ് പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച്
0: എല്ലാവരും, നമ്മൾ സെമസ്റ്റർ സിസ്റ്റം ആണെങ്കിൽ എല്ലാവരും 6 മാസം, ശരിക്കും 4 ഒരു സെമസ്റ്ററിൻ്റെ വരുത്തോളൂ എല്ലാം മാക്സിമം. ഈ ബാക്കിയെല്ലാം ഈ പരീക്ഷയും എല്ലാം വരുന്നത് ഒരു 3 ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റെഗുലർ കോളേജിന് പറ്റിയ ഒരു 18 ആസ് പെർ ദ യു ജി സി റൂൾ വെച്ച് 18 കൗൺസിലിംഗ് അവേഴ്സ്, മണിക്കൂർ കൗൺസിലിംഗ് അവേഴ്സ് നടത്തിയാൽ മതി. എന്ന് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ നേരത്തെ കൊടിച്ച് പഠിച്ചിട്ട് വന്നിട്ട് കൊടുത്തിട്ട് പഠിച്ചിട്ട് വന്നിട്ട് സംശയങ്ങൾ, അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ. പക്ഷെ അതൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കണം. പക്ഷെ അവർ ഈ റെഗുലർ കോളേജ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പോലെ തന്നെ നമ്മൾ ഇതൊരു ബിസിനസ് മോഡലാണ്, കുട്ടികൾക്ക് എന്താ വേണം അത് പഠിപ്പിച്ചു തുടങ്ങുകയാണ്. പക്ഷേ നമ്മൾ മാക്സിമം ക്ലാസ് എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൂടെ ഒരു 3-4 മാസം മാക്സിമം

0: അല്ല, പക്ഷെ അവർ പലരും ഇതെന്തെന്ന് പറയാം, ഇവിടെ വരുന്ന ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അപ്പോൾ 60%, 50% റെഗുലർ സ്റ്റുഡൻസിൻ്റെ, ബാക്കിയെല്ലാം പല രീതി. അപ്പം റിട്ടയർ ആയവരുണ്ട്, പെൻഷൻ പറ്റിയവർ, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ റിട്ടയർ ആയവർ, ചിലർ വീട്ടമ്മമാരുണ്ട്, എന്നാൽ വീട്ടിനടുത്തൊരു LSC ഉണ്ട് പഠിച്ച് കളയും, എന്നാൽ പണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ ജോയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇപ്പം പിയൂണായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്താൽ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഇപ്പം പല, ഇപ്പം റെഗുലർ കോളേജ് ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഡിമാൻഡും ഒരു കൺവീനിയൻസ്, ഞങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 100 ഡിമാൻഡും 100 കൺവീനിയൻസ് ഉണ്ട്. അപ്പം ചിലർ പരീക്ഷ വെക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ് വന്നേ. അങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ, അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ ഒക്കെ പോകുമ്പം ചിലർ വിചാരിക്കുന്നതാണ് തീരുമാനം, അപ്പോഴാണ് ചെറിയ ചെറിയ പരാതികളൊക്കെ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനി ചെയ്യുന്നതല്ല, ഇത് കൊണ്ടുപോകണ്ടേ എല്ലാവരെയും, മാഡം നേരത്തെ പറഞ്ഞാണ് കോഴ്സിലാകെ ഇതോ കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന രീതി വരുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന്. അല്ലാതെ നമ്മൾ മാക്സിമം അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ പരീക്ഷ, ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴായിരിക്കും ഇവർക്ക്? ഇപ്പം അഡ്മിഷൻ എടുക്കുന്നവർക്ക്
0: 3-4 മാസത്തിന്
1: 4 മാസത്തിനകത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പരീക്ഷാ സെന്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക്, ഇപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് ജോലി മാറ്റം കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ.
0: കേരളത്തിലേക്ക് 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ പോയി പരീക്ഷ എഴുതുന്ന രീതിയിലാണ് എക്സാം സെന്റർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്.
1: ഇപ്പോൾ ഇഗ്നോ പോലുള്ള സിസ്റ്റത്തിനകത്ത് പറയാറുണ്ട് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാണ് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ അസൈൻമെൻറ്റുകൾ
0: ഉണ്ട്. 30% ഇൻറ്റേണൽ ഇവാലുവേഷനും 70% ഇൻറ്റേണൽ. അപ്പോൾ ഫിസിക്കൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ലേണർ സപ്പോർട്ട് സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. നമ്മൾ ഈ വർഷം പോലും അത് എല്ലാ അസൈൻമെൻറ്റും ഓൺലൈൻ ആക്കുവാണ്, അവിടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സോ അതുപോലെയൊക്കെയുള്ള ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് ഈ അഡ്മിഷൻ തൊട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. എല്ലാം ഓൺലൈന്, നമ്മുടെ യൂണിവേഴ്സിറ്റി വരേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കാനായാലും എല്ലാം. അവരെ തൊട്ടടുത്ത ലേണിംഗ് സപ്പോർട്ട്സ് 5 റീജിയൻ സെൻറ്റേഴ്സ് ഉണ്ട്. 10-60 ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്, 60-ൽ കൂടുതൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്.
1: റീജിയണൽ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ്?
0: 1 കൊല്ലത്തെ ഹെഡ് ഓഫീസറുണ്ട്, 1 എറണാകുളം, പട്ടാമ്പി, കോഴിക്കോട്, തലശ്ശേരി, അതിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മളിപ്പം പുതുതായിട്ട് കുറേ റീജിയണൽ സപ്പോർട്ട് സെൻറ്റർ, അല്ല റീജിയണൽ സെൻറ്റർ തുടങ്ങാറുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ട്രിവാൻഡ്രം, കോട്ടയം, മലപ്പുറം. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ്, 4 റീജിയണൽ സെൻ്റർ കൂടെ തുടങ്ങാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മളത് തുടങ്ങി.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ, കോള് കട്ടായി പോയി. നമ്മൾ ഒരു ക്രെഡിറ്റ് സിസ്റ്റം, കേൾക്കാമോ? ഹലോ,
2: കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
2: ഋഷികേഷ് വിജയൻ.
1: സാറിനോട് ചോദിച്ചോളൂ ഋഷികേഷ്.
0: നമസ്കാരം.
2: നമസ്കാരം സാർ. ഞാൻ നിലവിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം എനിക്ക് നിലവിൽ MEd കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടോ എന്നും കൂടി അറിയണം.
0: നമ്മൾ MEd ബി എഡും തുടങ്ങിയില്ല. അത് BEd തുടങ്ങണമെങ്കിൽ NCET നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. അത് അങ്ങനെ ഈ അപ്രൂവൽ ഉള്ളപ്പോൾ AICT അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ BEd തുടങ്ങാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് MEd തുടങ്ങും, അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും നമ്മൾ. പക്ഷേ അതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് ഉണ്ട്, അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും. നമുക്ക് അത് കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. നമ്മൾ വില്ലിംഗ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങാൻ പരിപാടി ഉണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 2 ആഴ്ചയ്ക്കകം ഡൽഹിയിൽ എൻ്റെ രജിസ്ട്രാർത്ഥി ഞാൻ പറഞ്ഞേക്കുകയാണ്, NCET ഒന്ന് പോയി എൻ്റെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഓൾറെഡി നമ്മൾ രജിസ്ട്രാർ എൻട്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ LLB തുടങ്ങാൻ പറ്റത്തില്ല, ബാർ കൗൺസിലിൻ്റെ അംഗീകാരം. പക്ഷേ LLM തുടങ്ങാം, നമ്മളെല്ലാം തുടങ്ങാൻ പരിപാടിയുണ്ട്. അങ്ങനെ ഈ ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ള നമുക്കിപ്പം തക്കാലം തുടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഭാവിയിൽ ഇതെല്ലാം വരും. ഒരു 3-5 വർഷം കഴിയുമ്പോൾ ഇത് വന്നേ പറ്റും. ഇത് നീഡ് ഓഫ് ദ ഡേ ആണ്. ഇപ്പോഴത്തെ റെഗുലേഷൻസൊക്കെ മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതുള്ള കോഴ്സുകളെല്ലാം തുടങ്ങാത്ത രീതിയിലുള്ള പെർമിഷൻ നമുക്ക് തരും. നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ റെഗുലേഷൻ എല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് പെർമനൻ്റ് അധ്യാപകരെ ഗവൺമെൻറ് ഇതുവരെ അപ്രൂവൽ തന്നില്ല. അതിൻ്റെ പ്രോസസ്സ് നടക്കി കിട്ടുന്ന മുറയ്ക്ക് പിറ്റേന്ന് PhD അഡ്മിഷൻ തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്.
1: മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഋഷികേഷ്?
2: ഇല്ല.

0: ശരി, വിളിച്ചതിന്
1: ഓക്കെ, താങ്ക് യു.
0: നമ്മൾ ഇതൊരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് എന്ന് പറയുന്നു, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കുക.
1: പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു 3 വർഷം പഠിച്ചാലേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്രെഡിറ്റ്, നിങ്ങളൊരു മിനിമം പീരീഡ് ഉണ്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്ത നമുക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പോകും. അതാണ് ഈ 3 ഇയർ എക്സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ N-1, N+2 എന്നൊക്കെ കേട്ടിട്ട് N-1, N+1 എന്നൊക്കെ കേട്ടിട്ട്. ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിനും അത് 3 ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന പോലെ 4 ക്രെഡിറ്റ് ഉണ്ട്, 2 ക്രെഡിറ്റ് ഉണ്ട്. അതിന് ഇത്ര അവേഴ്സ് വേണമെന്ന്, ഓരോ ക്രെഡിറ്റ് ഇത്ര അവേഴ്സ് പഠിപ്പിക്കണമെന്ന്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് കിട്ടും. ഇപ്പം പണ്ട് ഇപ്പം പണ്ടെന്ന് പറഞ്ഞല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇതൊരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ വരികയാണ്. ഇപ്പം നിങ്ങൾ ഒരിടത്തു നിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, അത് വേണേൽ നമ്മളിപ്പോൾ ശ്രീനാരായണ ഗൗരവ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും,
0: ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
1: മനസ്സിലായി? ഇതൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിലെ ABCയിൽ സ്റ്റോർ ചെയ്തിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നു, അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ടിട്ട് ഈ ക്രെഡിറ്റ് ഇട്ട് നാളെ അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് കേരള ഇന്ത്യയിൽ എവിടെ ഒരു കോഴ്സ് തുടങ്ങിയാൽ, ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഡിപ്ലോമ, അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയൊരു BCA അല്ലെങ്കിൽ MCA ഒക്കെ ചെയ്യുമ്പോൾ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിൽ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്രെഡിറ്റിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ക്രെഡിറ്റ് അക്വയർ, മിനിമം ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന രീതിയിൽ അത് ഒരിടത്ത് നിന്ന് വേണമെന്നില്ല.
0: ഞാനിപ്പോൾ ഒരു വിഷയത്തിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ BA ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്തു, പിന്നീട് എനിക്ക് തോന്നുന്നു ഇതല്ല ഞാൻ പഠിക്കേണ്ടത്, BA സോഷ്യോളജിയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
1: ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ഈ നമ്മൾ UGCയുടെ സൈറ്റിലാണ് ഇപ്പോൾ ഈ DEB ID ABC ID എടുക്കണം, അത് ഒരു ആധാറിനും ഒരു മൊബൈൽ നമ്പർ ഇമെയിലും വരുമ്പോൾ ഒരു DEB ID കിട്ടും. അപ്പം പിന്നെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ആധാർ മിസ്മാച്ച് വരുന്നതുകൊണ്ട് ഇത് TC അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം.
0: നമുക്ക് മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
0: കേൾക്കാമോ?
2: കേൾക്കാം.
0: പേര് പറഞ്ഞോളൂ.
2: ബിന്ദു.
0: എവിടുന്നാ വിളിക്കുന്നത്?
1: നമസ്കാരം മാഡം.
2: പത്തനംതിട്ടയിൽ നിന്ന്.
0: ശരി, സാറിനോട് ചോദിച്ചോളൂ.
2: സാറേ, എൻ്റെ മോന് വേണ്ടിയായിരുന്നേ.
1: ഓക്കെ മാഡം.
2: മോനിപ്പോ MG യൂണിവേഴ്സിറ്റിയുടെ BCA കോഴ്സ് കഴിഞ്ഞു, അപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി MBA കോഴ്സ് ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരുന്നു.
1: മാഡം, MBA ഉണ്ട്, MCA ഉണ്ട്, ഇപ്പൊ അപ്ലൈ ചെയ്യാം മാഡം.
2: ഇപ്പഴേ?
1: നല്ല പ്രോഗ്രാമാണ്, നല്ല കോഴ്സാണ്, നമ്മൾ ഒരുവിധമുള്ള നല്ല സ്പെഷ്യലൈസേഷൻ എല്ലാം MCA MBA കൊടുക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ മാഡം, ഫീസ് വളരെ കുറവ്, ഫീസ് കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നും ഇല്ല. പെർ സെമസ്റ്റർ MBAക്ക് ആദ്യത്തെ സെമസ്റ്റർ 11,000 രൂപയുള്ളു, പിന്നത്തെ സെമസ്റ്ററിൽ 10,000 രൂപയുള്ളു, ഏകദേശം ഒരു 40,000-45,000 രൂപയുള്ളു ദ ടോട്ടൽ ഫീസ്. MCAക്ക് എന്ന് പറയുമ്പോൾ MCAക്ക് ഇത്രയേ ഉള്ളു. അവിടുത്തെ ഒരു പത്തനംതിട്ട, അവിടെ നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, ലിസ്റ്റിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്. വെബ്സൈറ്റിന്റെ കോളേജിന്റെ പേര് ഗവൺമെന്റ് കോളേജ് പത്തനംതിട്ട, അവിടെ പേര് വിട്ടുപോയി. ഞാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അത് നല്ല പ്രോഗ്രാമാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. MCA അല്ലെങ്കിൽ MCAക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ചൊരു ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. നേരത്തെ പറഞ്ഞില്ലേ 2 ഡിഗ്രിയുടെ? രണ്ട് ഡിഗ്രി പറഞ്ഞില്ല, 2 ഡിഗ്രി. അപ്പം വേറൊരു യൂണിവേഴ്സിറ്റി റെഗുലർ കോളേജിലേക്ക് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ് എ ടൈം 2
0: ചെയ്യാൻ പറ്റില്ല
1: എന്നുവെച്ചാൽ ഈ മിസ്മാച്ച് വരുന്നുണ്ട്.
0: മറ്റൊരു കോളേജ്, മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്ന ആൾക്ക്
1: ഇവിടെ പാർലി വരെ ചെയ്യാൻ പറ്റും. UGC ID എടുക്കുമ്പോൾ ഉള്ള ഒരു ആധാർ ഒരെണ്ണമല്ലോ, അത് വെച്ചുള്ള മിസ്മാച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ന്യൂ ID സൈമൾട്ടേനിയസ് എടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ട്രിഞ്ചന്റ് റൂൾസാണ് ഈ UGC ചെയ്യുന്നത്. ഈ തട്ടിപ്പ് ഒന്നും നടക്കാതി.
0: നമ്മളിപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷം, PG കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും?
1: ഒരു 2 വർഷം മറ്റേ അത് കഴിഞ്ഞിട്ട്,
0: അതായത് ഇപ്പോൾ ഡിഗ്രി 5 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം, PG ആണെങ്കിൽ 4 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്.
1: അത് പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അത് റൂളല്ല, അതൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ റീസൺ അനുസരിച്ചിട്ട്, വാലിഡ് റീസൺ ആണെങ്കിൽ

0: നമ്മൾ ഈ മേഴ്സി ചാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
1: ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യം പറയും പോലെ തന്നെയാണ് റിസൾട്ടിൻ്റെ, ഒരു റിസൾട്ട് കൃത്യസമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്?
0: അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 60 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ കൂട്ടും, കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് കൂട്ടും. നമ്മൾ എക്സാം നമ്മൾ ഭയങ്കര ഇതായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല കോൺഫിഡൻഷ്യലായിട്ട് അന്ന് രാവിലെ ഉള്ള ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ, ഒരു രീതിയിലും ക്വസ്റ്റ്യൻ പുറത്തു പോകത്തില്ല അന്ന്. അതായത് എക്സാം സെൻറ്റർ രാവിലെ എക്സാമിന് അരമണിക്കൂർ മുമ്പ് ക്വസ്റ്റ്യൻ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവരവിടെ നിന്ന് പ്രിൻ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞായറാഴ്ചകളിലാണ് പരീക്ഷ നടത്തുന്നത്. എന്താ വെച്ചാൽ കൺവീനിയൻസ് വെച്ച് ഈ ഒരു സെമസ്റ്റർ നമ്മളൊരു ശനിയാഴ്ച കൂടെ നടത്തിയപ്പം കുറേ പരാതി വന്നു. എന്താ വെച്ചാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞില്ല, കോഴ്സ് ലാഗ് ചെയ്തിരിക്കാൻ ഈ പെട്ടെന്നൊന്ന് നിർത്തുകൊണ്ടാണ് നമ്മൾ നടത്തി. അത് അടുത്ത വർഷമൊന്നും ഇല്ല, ഞായറാഴ്ചകളിൽ മാത്രമേ നടത്തുള്ളൂ. പിന്നെ നമ്മൾ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തി,
1: ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം.
0: അപ്പോൾ അതെല്ലാത്തിലൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരോ കോഴ്സ്. ഇത്തവണ മാഡം പറഞ്ഞില്ലേ, എക്സാം സമയത്ത് മിക്കത്തത് ഫിസിക്കൽ വാല്യുവേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ഡിലേ ആകുന്നു, ഇത്രയും പേപ്പർ വാല്യുണ്ട്. ഇപ്പം നമ്മൾ ഈ വർഷം മുതൽ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ പോകാം. അപ്പം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് എക്സാമിന് എടുത്തെത്തി. അപ്പം നമുക്കൊരു മാക്സിമം ഒരു മാസത്തിനകം നമുക്കത് പരീക്ഷ നടത്തി ചെയ്യാൻ പറ്റും.
1: മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം മാഡം.
2: മാഡം, എന്റെ സാർ എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: എവിടുന്നാണ് വിളിക്കുന്നത്? പേരൊന്ന് പറയാമോ?
2: പേര് മിനി തേരുക്കട എന്നാണ്.
1: ശരി, ചോദിച്ചോളൂ.
2: എന്റെ മോള് ബീറ്റെക് കഴിഞ്ഞു സാർ, അപ്പൊ നിൽക്കുകയാണ്. അപ്പൊ അടുത്തത് എന്തോ ചെയ്യണമെന്നൊരു നമുക്ക് പറഞ്ഞു തരണം.
1: റേഡിയോ ഓൺ ആണോ? റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമോ?
0: മാഡം, ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്, എൻട്രൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ വഴി ചെയ്യേണ്ടത് erp.sgou.ac.in, അത് സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ശ്രീനാരഗുരുവിൻ്റെ അഡ്മിഷൻ പോർട്ടൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്.
2: അല്ല, നമ്മളിപ്പോ ബാങ്ക് കോച്ചിങ്ങിന് പോകണതെന്ന് കുഴപ്പമുണ്ടോ സാർ?
1: ബാങ്ക് കോച്ചിങ്ങിന്
0: മാഡം, അതും ഇതാണ് മാഡം നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് പലർക്കും ജോലി കിട്ടാത്. നമ്മൾ കരിയറിന് എന്താണ് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക, എന്താണ് ആഗ്രഹം, എന്താണ് സ്വപ്നം, അതിനനുസരിച്ചിട്ട് തിരക്കാൻ
2: പറഞ്ഞു.
0: ഇത്രയും മാഡം, ഇത്രയൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അടുത്ത ഈ ഇൻഡസ്ട്രി ഞാൻ മനസ്സിലാവും എന്ന് പറഞ്ഞു. ടെക്നിക്കൽ ടെം ഇൻഡസ്ട്രി 5.0 എന്ന് പറഞ്ഞു, ഇപ്പം ഇൻഡസ്ട്രി 4.0 ആണ്. അത് ഓട്ടോമേഷൻ ഇൻഡസ്ട്രി 5.0 ഒക്കെ വരുമ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നതാണ്. ഇപ്പം കേരള ഗവൺമെൻറ് അല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിലൊരു സെമി കണ്ടക്ടർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പഠിച്ചിട്ട് ഞാൻ ഒരു ജോലിയും മോശമല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് ഇന്ന ജോലി നല്ലത് ഇന്ന ജോലി മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ മോളെടുത്ത് പറ, ഈ ഇഷ്ടംപോലെ ഇലക്ട്രോണിക്സിൻ്റെ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കുറച്ച് സ്കിൽ കോഴ്സ് ചെയ്യാൻ പറ. സ്കിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി കിട്ടും, ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അത് പലർക്കും അറിയാം. നമ്മൾ ഇലക്ട്രോണിക്സ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനെക്കാട്ടിയും നന്നായിട്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സ്കോപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്കിൽ ജോബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ പാരലി വേണമെങ്കിൽ ഞങ്ങളുടെ അവിടെ MBA ജോയിൻ ചെയ്യാം. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, ശനിയാഴ്ച അത് അങ്ങനെ ചെയ്യാം. അത് ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് അറ്റവാണ്ടതൊക്കെ ഉണ്ട്, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം മാക്സിമം സ്കിൽ കോഴ്സ് കുറേ ചെയ്യാൻ പറ. നമ്മളിപ്പോൾ ഒരു 30 സ്കിൽ കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഇപ്പം ഡ്രോൺ ടെക്നോളജി, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അത് അങ്ങനെ പറ, മനസ്സിലായില്ലേ? നമ്മൾ ഈ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടിരുന്നാൽ ജോലി കിട്ടത്തില്ല. സ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമ്മൾ വെളിയിലൊന്നും പോകണ്ട. ഈ ആൾക്കാർ പറയും ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മലേഷ്യയിലും, അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത്, പക്ഷേ സ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് എക്യുപ്ഡ് ആവണം. സ്കില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് 36 ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും നമ്മൾ അറിയാമല്ലേ, സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ സിസ്റ്റത്തെ കുറ്റം പറയുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണെന്നൊക്കെ പറയുന്നത്.

0: അതൊന്നും അല്ല സത്യം. ഇവിടെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്.
1: ശരി, വിളിച്ചതിന് നന്ദി സർ. ഈ ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഇത് ഇവിടെ പ്ലേസ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടെ പറയണം.
0: മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ചിലർ തെറ്റാന്ന് പറയാം. നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയർ പ്ലാനിങ്ങാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ തൊട്ടേ കരിയർ പ്ലാനിങ് പഠിപ്പിക്കണം. ഈ 10-ാം ക്ലാസ് ആകുമ്പോൾ അവർ സെറ്റായിരിക്കുന്നത്, അവരുടെ ആഗ്രഹം എന്താ, അവരുടെ സ്വപ്നം എന്താ, അതിനനുസരിച്ച് വേണം 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്, പിന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. ഇത് അതല്ല ചെയ്യുന്നത്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത്. അങ്ങനെ ചെയ്തു നോക്കേ, ഈ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊഫഷനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കൂൾ തലത്തിലേ ചെയ്യണം, ഇത് ചെയ്യുന്നില്ല.
1: മനസ്സിലാക്കി
0: അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇത് നമ്മൾ കുട്ടികൾ നമ്മളെല്ലാവരും പറയും സ്വപ്നം കാണണം കാണും. ഇപ്പം പറയുന്നത് എന്താ, അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത്, എന്നിട്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് അവരെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. അതോ അതങ്ങ് നല്ല ചെയ്യേണ്ടത്, കുട്ടികൾ ഇഷ്ടത്തിന് വിട്, എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് പോലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കത്തില്ല.
1: നമുക്ക്
0: അത് എൻ്റെ ഞാനീ പറയുന്ന 101% കറക്റ്റാണ്.
1: ഒരു ശ്രോതാവ് കൂടിയിട്ട്. ഹലോ
2: ഹലോ,
1: ആരാണ്, പേര് പറയൂ. ശരി ശരി,
0: താങ്ക് യു, ഗുഡ്
1: മോർണിംഗ്. ചോദിച്ചോളൂ സാർ.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം സർ. ഹലോ,
0: പറഞ്ഞോ മാഡം.
2: മോൻ സാറേ, എന്റെ മോന് വേണ്ടിട്ടാണ് കേൾക്കുന്നത്. മോൻ പി ജി കഴിഞ്ഞിട്ട് നിൽക്കുന്നത്, അടുത്ത് എന്ത് എടുത്ത് പഠിക്കണമെന്നാണ് അതറിയില്ല സാർ, അതാണ് കേൾക്കാൻ വേണ്ടിട്ട് വിളിച്ചത്.
1: പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
0: പി ജി ഏതാ മാഡം?
2: പി ജി മലയാളം.
0: മാഡം, ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൽ ബേസ്ഡ് ജോബാ. ഇപ്പം ഇഷ്ടം പോലെ സ്കില്ല് പഠിക്കാൻ പറ്റും. അതിന് ഇന്ന ഡിഗ്രി നമുക്ക് ഈ തവണ ഇപ്പം എന്ന് പറഞ്ഞാലേ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഈ ആർക്കും ഡ്രൈവിങ് പഠിക്കാം. അതെന്താണെന്നറിയാം, നമ്മളതിൻ്റെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. സ്റ്റിയറിങ് എപ്പം തിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി തന്നെ എല്ലാം സിംപ്ലിഫൈഡ്, കസ്റ്റമൈസ്ഡ്, ആർക്കും പഠിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് എല്ലാ ടെക്നോളജിയും വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും ഇ പേയ്മെൻ്റ് ഉപയോഗിക്കുന്നതും പിന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ടെക്നോളജിയാണ്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, ആ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരുപാട് സ്കിൽ മോൻ്റെ അടുത്ത് സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവിടെ എം ബി എ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, എം സി ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ പ്രീവിയസ് മാർക്കോ ഒന്നും ബാധ്യത, ജസ്റ്റ് പാസ്സായാൽ മതി. ഇല്ല ഇല്ല, ഇത് യു ജി ഉണ്ടല്ലോ, യു ജി വെച്ചിട്ട് നമ്മുടെ ഇവിടെ എം ബി എക്കോ എം സി എക്കോ ഒക്കെ ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക എന്താ ആഗ്രഹം എന്ന് ചോദിക്കുക. മോൻ്റെ ഇപ്പം പി എച്ച് ഡിക്ക് അതിന് അവരുടെ ആഗ്രഹം എന്തോ സ്വപ്നമുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പഠിക്കാൻ പറ, നമ്മളെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആഗ്രഹം എന്താണോ അതിനുള്ള എന്തും പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
2: സാർ, മോൻ ആദ്യം പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പം 25 വയസ്സായി പഠിക്കണം, ഭയങ്കര ആഗ്രഹം. ഇപ്പൊ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് രാവിലെ അവിടെ പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയിരിക്കാറുണ്ട്, പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം.
0: മാഡം മാഡം മാഡം, 91 വയസ്സുള്ള ഒരാൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ, അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇപ്പോഴത്തെ, അതുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 വർഷം കഴിയുമ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പം എന്ന് പറഞ്ഞാൽ ലേൺ അൺലേൺ റീലേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മൊത്തം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽ മോൻ്റെ അടുത്ത് പറ, കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, ഡെഫിനിറ്റായിട്ട് ജോലി കിട്ടും മാഡം.
2: സാർ, അത് എന്റെ അച്ഛനാണെങ്കിൽ ജോലിക്ക് വേണ്ടി, അവനാണെങ്കിൽ പഠിക്കുന്നതിൽ താല്പര്യം സാർ. ഞാൻ എനിക്കും പഠിക്കുന്നതിലാണ് ഇഷ്ടം.
0: മാഡം മാഡം, ജോലി ചെയ്തുകൊണ്ട് ഇപ്പം പഠിക്കുക, ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന സിസ്റ്റം ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ജോലി ഒപ്പിച്ചിട്ട് ആ പൈസ കൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാരലി പഠിക്കാൻ പറ, എല്ലാ എന്തും പഠിക്കാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്.
1: ശരി, വിളിച്ചതിന് നന്ദി സർ. ആ ഏൺ വൈൽ യു ലേൺ ആ പദ്ധതിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് പണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ 2 വർഷം പ്രീ ഡിഗ്രി, 3 വർഷം ഡിഗ്രി, പിന്നെ പി ജി കഴിഞ്ഞിട്ടാണ് ജോലി. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ജോലിക്ക് കയറിക്കുക. അത് മൾട്ടിനാഷണൽ കമ്പനി പോലും അവരെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ പോലുള്ള അവരൊരു സ്കിൽ സർട്ടിഫിക്കറ്റ്

0: എടുക്കുക. പണ്ടൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന നോളജ് ഇപ്പം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്. നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിച്ച നോളജൊക്കെയാണ് ഇപ്പം പത്താം ക്ലാസ് ആകുമ്പോൾ അവർ അത്ര എക്കിപ്പെടുക. അപ്പോൾ അതിന് മതി, അത് കഴിഞ്ഞ് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്തുള്ള ജോലി, ഒരു ജോലിക്ക് കയറുക, എന്നിട്ട് പാരലി പഠിക്കുക. ഡിഗ്രി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പം പ്രൊമോഷൻ ഇതിൻ്റെയൊക്കെ വരും. ഇപ്പം അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് അവിടെയാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റിൻ്റെ 30% ഈ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ 24-25 ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേയിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷന് 43% ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കാണ് കാറ്റർ ചെയ്യുന്നത് 4 വർഷം കൊണ്ട്. അതിപ്പം 50% എബവായി. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, മനസ്സിലായി? ഇപ്പം അമേരിക്കയിലൊക്കെ
1: കേട്ടിട്ട്,
0: പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു 10 കുറെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു അത്

0: ഡെബോയി. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, മനസ്സിലായി? ഇപ്പം അമേരിക്കയിലൊക്കെ
1: കേട്ടിട്ട്,
0: പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു പത്ത് കുറേ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ വരുന്ന ഒരു ചേഞ്ചസിന്റെ പാർട്ടാണ് അത്.
1: നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
0: ഞാൻ രണ്ടു മൂന്ന് കാര്യം കൂടെ ഒന്ന് പറഞ്ഞു.
1: ഹലോ
2: ഹലോ
1: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം സർ. മോന് വേണ്ടിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ പേര് പ്രേമ. മോന് വേണ്ടിട്ടാണ്
1: ചോദിക്കുന്നത്.
2: ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ് ഔട്ട് അല്ല, നമുക്കൊരു രണ്ട് സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന് പറയാനായിരുന്നു.
0: അത് ആ സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് അതിൻ്റെ റെഗുലേഷൻ ആവാത്തതുകൊണ്ട് മാത്രം അത് ഡിലേ ആവുന്നത്. അതായത് ഇപ്പം ചിലയിടത്ത് ഈ ഒരു വർഷം ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, പിന്നെ പല കാരണങ്ങൾ കൊണ്ടുപോയി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രണ്ട് വർഷം, അല്ലെങ്കിൽ ഇപ്പം മോൻ പറഞ്ഞോണം ഇപ്പോൾ രണ്ട് മൂന്ന് പേപ്പർ ആയി. അപ്പം നമ്മൾ നിങ്ങൾ പഠിച്ച ക്രെഡിറ്റ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് മാപ്പ് ചെയ്തിട്ട് ബാക്കി പഠിച്ചിട്ട് ഡിഗ്രി കൊടുക്കാനുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊരുപാട് റിക്വസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ റെഗുലേഷൻ ആയി വരുന്നതുകൊണ്ട്. നമുക്ക് എല്ലാത്തിനും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു സ്പെസിഫിക് റെഗുലേഷൻസ് ഒക്കെ വേണം. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അടുത്ത വർഷമെങ്കിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്.
1: ശരി,
2: മൂത്ത മകനെ ഡിസ്റ്റൻസ് ആയിട്ട് BBA ചെയ്തു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ MBA ചെയ്യാനായിട്ട് പറ്റുമോ ഇവിടെ?
0: അതിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മാർക്ക് ലിസ്റ്റോ വല്ലതും ഉണ്ടോ? ഇപ്പൊ ചെയ്യാമല്ലോ.
2: മാർക്ക് ലിസ്റ്റ്
0: നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഞാൻ വേണേ സൈറ്റ് അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. erp.sgou.sc.in
1: ഈ വെബ്സൈറ്റ് സന്ദർശിച്ച വിവരങ്ങളൊക്കെ
0: ലഭിക്കും, എല്ലാ വിവരങ്ങളും.
1: വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ സാധാരണ സർവകലാശാലകളെ കുറിച്ച് പറയുമ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് മിസ്സാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ആർട്സ് ഫെസ്റ്റിവൽ, സ്പോർട്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള പരിപാടികളുണ്ട്.
0: അതാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. പലർക്കും അറിയുന്നത് നമ്മൾ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഈ കലാരംഗത്തെ എല്ലാം അവരുടെ ഷോക്കേസിനുള്ള, നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 18 ഓപ്പൺ ഞങ്ങളാണ് ഈ സ്പോർട്സ് മീറ്റ് നടത്തി, നീന്തൽ ഉൾപ്പെടെ. അതായത് നമ്മൾ ഏജ്, നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സോ എന്ന് 85 വയസ്സ്. അപ്പോൾ ഏജ് കാറ്റഗറീസ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ 75 വയസ്സുള്ളവരൊക്കെ നീന്തലിന് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ളവർ നീന്തൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. പക്ഷെ അവർ പണ്ട് ഇതുപോലെ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതുപോലെ സ്റ്റേജിൽ കയറി എൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കണം, പ്രൈസ് വാങ്ങണം. അപ്പോൾ അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്, മനസ്സിലായി? അതുപോലെ ഓണം, ക്രിസ്മസ്, റംസൺ എല്ലാം മറ്റുള്ള റെഗുലർ കോളേജിനെക്കാട്ടിയും നന്നായിട്ട് ഇവിടെ ആഘോഷം. ഇവർ ടൂറ് പോലും പോകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ, മനസ്സിലായില്ലേ? ടൂറ് പോലും നമ്മുടെ കുട്ടികൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അവരുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രമാത്രം പക്ഷേ പോയി കണ്ടറിയണം, മനസ്സിലായില്ലേ? ഇതൊന്നും മനസ്സിലാക്കാന്ന് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ, തുടങ്ങിയതേ ഉള്ളൂ. ഒരു സിസ്റ്റം കഴിയുമ്പോൾ നോക്കിയൊരു 3-4 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ശ്രീനാരായണ ഗുരു. അപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്.
1: തീർച്ചയായും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: ഒന്ന് രണ്ട് ഇനിഷ്യേറ്റീവ് കൂടെ പറഞ്ഞു. നമ്മൾ ഈ എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പം ഗൾഫിൽ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർ ഇപ്പം നമ്മൾ ഞായറാഴ്ച നടത്തുന്ന എക്സാമിന് വന്ന് എഴുതണം. അപ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുക്കണം. ഇതിപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞിട്ട് അവർ വരുവാണ്. അപ്പം നമ്മൾ അവർ പരീക്ഷ നടത്തി കൊടുക്കും. ഒരാളായാലും 100 പേരായാലും പിന്നെ നമ്മൾ പിന്നെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പാരമ്പര്യ നോളജ് ഉണ്ട്. ഇപ്പം നാട്ടുവൈദ്യം, ആയുർവേദം. അപ്പോൾ അവർ 40-50 വർഷം പ്രാക്ടീസ് ചെയ്ത അവരൊരു വ്യാജ ഡോക്ടറാണോ വ്യാജ വൈദ്യനാണോ ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളൊരു ഈ പ്രയർ കണ്ടിട്ട് നമ്മുടെ അക്കാഡമിക് ഫ്രെയിം കൊണ്ട് അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. പിന്നെ നമ്മൾ ഈ NSS വോളണ്ടിയേഴ്സ് 300,000 NSS വോളണ്ടിയേഴ്സ് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. മനസ്സിലായില്ലേ? അതുപോലെ ഈ ചെറിയ

0: വേലായുധനും സംഘവും അവതരിപ്പിച്ച മലയർ കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ.

0: ആയോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്ത മാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
2: विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता.
1: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കും

0: അടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം റാമിനെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കംട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. SEC.Kerala.GOV.IN എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ഈ സൌകര്യം ലഭ്യമാകും. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. September 16 വരെയാണ് വള്ളസദ്യ നടക്കുക.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് ചട്ടങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് സ്പെയിൻ 2 കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോഡ്സിൽ നടന്ന മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട്

0: 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബെതേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദ സീരീസ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 604 പോയിന്റ് ഇടിഞ്ഞ് 77,551, നിഫ്റ്റി 152 പോയിന്റ് താഴ്ന്ന് 24,179 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ കൂടി 1,05,200 രൂപയും ഗ്രാമിന് 13,150 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കുക മാത്രമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ ആ ധാരണ തെറ്റാണെന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകദേശം 40 വയസ്സിന് ശേഷം തലച്ചോറിന്റെ വലിപ്പത്തിൽ ചെറിയ കുറവ് വരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഓർമ്മശക്തിയെയും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവിനെയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ മാറ്റം വരുന്നത്. ഇത് കാരണം ചില കാര്യങ്ങൾ സംഭവിക്കാം. 1, വാക്കുകൾ കിട്ടാതെ വരാം. പരിചയക്കാരന്റെ മുഖം ഓർമ്മയുണ്ടാകാം, പക്ഷെ ആ പേര് പെട്ടെന്ന് നാവിലേക്ക് വരില്ല. 2, വേഗത കുറയാം. പുതിയൊരു ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴോ അല്പം കൂടുതൽ സമയം വേണ്ടി വരുന്നു. 3, ശ്രദ്ധക്കുറവ്. ഒരുപാട് ബഹളമുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതില്ല. ഇത് സാധാരണ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ മുടി നരയ്ക്കുകയും മുഖം ചുളിയുകയും ഒക്കെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാണ്. അല്ലാതെ മറവി രോഗമല്ല. വിവരങ്ങൾ തിരയാൻ തലച്ചോർ അല്പം കൂടുതൽ സമയമെടുക്കുന്നു, അത്രമാത്രം. എന്നാൽ എപ്പോഴാണ് ഈ മാറ്റങ്ങൾ സാധാരണ പരിധി വിട്ടൊരു രോഗമായി മാറുന്നത്? വാർദ്ധക്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രധാന അവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം. ഡിമെൻഷ്യ എന്നത് മറവിയുണ്ട് എന്ന ഒറ്റ രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ തകരാറുകൾ കാരണം ഓർമ്മക്കുറവ്, സ്വഭാവ വ്യത്യാസം, വഴി തിരിച്ചറിയാനും ആശയവിനിമയം നടത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പലതരം ലക്ഷണങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ആകുന്ന അവസ്ഥയെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഷിമേഴ്സ് രോഗം. ആൽഷിമേഴ്സ് ബാധിച്ച ഒരു തലച്ചോറിൽ ചില അനാവശ്യ പ്രോട്ടീനുകൾ ബീറ്റ അമൈലോയിഡ്, ടാവ് എന്നിവ അടിഞ്ഞുകൂടുകയും അത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സാധാരണ പ്രായമാകുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തലച്ചോറിനെ ചുരുക്കിക്കളയുന്നു. മറ്റൊരു പ്രധാന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ആൽഷിമേഴ്സ് ഓർമ്മയെ ബാധിക്കുമ്പോൾ പാർക്കിൻസൺസ് ബാധിക്കുന്നത് ശരീരത്തിന്റെ ചലനങ്ങളെയാണ്. തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ കുറവ് കാരണം കാര്യങ്ങൾ പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറയുക.

മഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് BFAST, B ഫോർ ബാലൻസ്, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E ഫോർ ഐസ്, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രണ്ടായി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F ഫോർ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A ഫോർ ആംസ്, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S ഫോർ സ്പീച്ച്, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T ഫോർ ടൈം, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്. ഉറക്കം കുറഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മറവി രോഗത്തിന് കാരണമാകാം. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാതെ തലച്ചോറിന് പുതിയ വെല്ലുവിളികൾ നൽകുക. ഉദാഹരണത്തിന്, പുതിയൊരു ഭാഷ പഠിക്കുകയോ സംഗീതോപകരണം വായിക്കാൻ ശ്രമിക്കുകയോ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. 4, സാമൂഹിക ഇടപെടലുകൾ. ഒറ്റപ്പെട്ടിരിക്കാതെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. ക്ലബുകളിലോ കൂട്ടായ്മകളിലോ പങ്കാളികളാവുക. ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കും. വാർദ്ധക്യത്തിൽ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മറവി രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഭക്ഷണ രീതിക്കും വലിയൊരു പങ്കുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസ് ശുപാർശ ചെയ്യുന്ന ഏറ്റവും മികച്ച ഒരു ഭക്ഷണ രീതിയാണ് മൈൻഡ് ഡയറ്റ്, അതായത് മെഡിറ്ററേനിയൻ ഡാഷ് ഇന്റർവെൻഷൻ ഫോർ ന്യൂറോ ഡീജനറേറ്റീവ് ഡിലേ. ഇത് ആൽഷിമേഴ്സ് രോഗം വരാനുള്ള സാധ്യതയെ 53% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ പ്രധാനമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ. 1, ഇലക്കറികൾ. ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, ഫോളേറ്റ്, ല്യൂട്ടീൻ എന്നിവ തലച്ചോറിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കുന്നു. 2, ബെറി പഴങ്ങൾ, അതായത് ഞാവൽപ്പഴം, സ്ട്രോബെറി എന്നിവ തലച്ചോറിന്റെ ഓർമ്മശക്തി കൂട്ടാൻ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവ കഴിക്കാൻ ശ്രദ്ധിക്കുക. 3, നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, വാൽനട്ട്, ഇവയെല്ലാം തലച്ചോറിൽ ആവശ്യമായ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉള്ളവയാണ്. മറ്റൊന്നാണ് ഒലീവ് ഓയിൽ. പാചകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനൊപ്പം ഒലിവ് ഓയിൽ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇത് തലച്ചോറിലെ വീക്കം കുറയ്ക്കാനായി സഹായിക്കും.
പിന്നെ നെയ്യുള്ള മീനുകൾ, മത്തി, അയല, ചൂര, ഇവയൊക്കെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കഴിക്കുക. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തലച്ചോറിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. പിന്നെ തവിട് കളയാത്ത അരി, ഗോതമ്പ്, ഓട്സ്, പലതരത്തിലുള്ള പയർ

0: ഫൈബറുകൾ എന്നിവ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക, കാരണം വെള്ളം കുറയുമ്പോൾ അത് പെട്ടെന്ന് തളർച്ചയ്ക്കും ശ്രദ്ധക്കുറവിനും കാരണമാകും. മറ്റൊന്നാണ് ഗ്രീൻ ടീ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യും. ഇനി എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഒന്ന്, റെഡ് മീറ്റ്, അതായത് ഈ മട്ടൺ, ബീഫ് തുടങ്ങിയ ചുവന്ന ഇറച്ചി, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അമിതമായി മധുരവും ഉപ്പുമടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇവ തലച്ചോറിലെ രക്തക്കുഴലുകളെ ബാധിക്കുകയും ഓർമ്മശക്തി കുറയ്ക്കുകയും ചെയ്യും. പ്രകൃതിദത്തമായ പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ നാടൻ ഭക്ഷണ രീതി ശീലമാക്കുന്നത് വഴി നമുക്ക് പ്രായമാകുമ്പോഴും ഓർമ്മശക്തിയും തലച്ചോറിന്റെ ആരോഗ്യവും മികച്ച രീതിയിൽ നിലനിർത്താൻ സാധിക്കും.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മാൾഡോവ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു.
1: ഖത്തർ കെ ഫാദർ അമീർ മഹാമഹിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ ഭി സൂചിത് കർണാ ഹൈ. ഉനോനെ ആധുനിക് ഖത്തർ കി നീവ് രഖി ഓർ ഉസേ വികാസ് ഓർ സമൃദ്ധി കി മഹാൻ ഊചായോ പർ പഹുചായാ. ഉനോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സവർദ്ധൻ മേ ഭി മഹത്വപൂർണ ഭൂമിക നിഭായി.
0: ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് രാജ്യസഭയിലും നടപടികൾ തടസ്സപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് ജനപ്രതിനിധികൾ സഭാ നടപടികളിൽ പങ്കാളികളാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സഭയുടെ സുഗമമായ നടത്തിപ്പും നിയമനിർമ്മാണവും പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 25 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ രാജ്യം കൈവരിച്ചു

0: നിരവധി നേട്ടങ്ങൾ ഓരോ പൌരനിലും അഭിമാനം നിറയ്ക്കുന്നതാണെന്നും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ഇന്ത്യൻ പൌരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതും ഇന്ത്യയിലെ യുവ സ്റ്റാർട്ടപ്പ് കമ്പനി ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോൾ, ഡീസൽ, LPG, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ലഭ്യതയിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन

0: ഉണ്ടായിട്ടും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पिछले दिनों राजस्थान में बहुत बड़ी ऑयल रिफाइनरी देश को समर्पित की गई, एक सेमीकंडक्टर प्लांट देश को समर्पित किया गया, ग्रीन हाइड्रोजन से चलने वाली ट्रेन, और विश्व में बहुत कम देश ऐसे हैं कि जिनके पास ये सुविधा है. लेकिन भारत ने जो हाइड्रोजन ट्रेन देशवासियों को समर्पित की है वो सबसे ताकतवर इंजिन वाली है. भारत के इंजीनियर्स, भारत के इनोवेटर्स, भारत के उद्यमी ये जो एक लक्ष्य लेकर के देश के लिए काम कर रहे हैं.
0: പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ 5 അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷൻ UNFCCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക താവളങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തുടരുകയാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 11 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരവധി പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ജമ്മുകശ്മീരിന് കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിദ്യാർത്ഥികൾക്കുള്ള വീസയുടെയും എക്സ്ചേഞ്ച് വീസയുടെയും കാലാവധി നിയന്ത്രണം കർശനമാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് US കോൺഗ്രസിനോടും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിനോടും ആവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ സ്റ്റഡീസ്. വിസ കാലാവധി പരമാവധി 4 വർഷമാക്കാനുള്ള പുതിയ തീരുമാനമാണ് നിർത്തിവെക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്.
3: പഴയ വിസ നിയമം അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കൃത്യമായ സർക്കാർ മേൽനോട്ടമില്ലാതെ അനിശ്ചിതകാലം രാജ്യത്ത് തുടരാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ വിസ നിയമങ്ങൾ പരിഷ്കരിച്ച് US കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രവാസി സംഘടനയുടെ പ്രതികരണം. പുതിയ തീരുമാനം അമേരിക്കയുടെ ആഗോള മത്സരശേഷി കേൾപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി. പഠനത്തിന്റെയോ ഗവേഷണത്തിന്റെയോ മധ്യത്തിൽ വച്ച് വിദ്യാർത്ഥികൾ രാജ്യം വിടാൻ നിർബന്ധിതരാകുമെന്നും ഇതുവഴി അമേരിക്കയ്ക്ക് മികച്ച പ്രതിഭകളെ നഷ്ടപ്പെടുമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. പുതിയ നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും ഗവേഷണ മേഖലയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 2025 അവസാനത്തോടെ യുഎസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% കുറവുണ്ടായതായും

0: ഇതിന് കാരണം വിസ ആശങ്കകളാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നിലവിൽ 12 ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് യു എസിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച് ലോക്സഭ. രാജ്യസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യ 7.7% സാമ്പത്തിക വളർച്ച നിലനിർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷം. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 11 മരണം. കേരളത്തിലും മഴ ശക്തം. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. സ്മൃതിലഹരിയിൽ ഇന്ന് ആദ്യം പി ഭാസ്കറിന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: തിരുനയിനാർ കുറിച്ചിയുടെ വരികൾ ഈണം നൽകിയത് ബ്രദർ ലക്ഷ്മണൻ. ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിൽ സി എസ് രാധാദേവിയും ലളിതാ തമ്പിയും പാടിയത്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
1: CRF-ലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: അടുത്ത ഗാനം റോസി എന്ന ചിത്രത്തിൽ KP ഉദയഭാനു, LR ഈശ്വരി എന്നിവർ പാടിയത്. രചന P ഭാസ്കരൻ, സംഗീതം ജോബ് KV.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: ആത്മസഖി എന്ന ചിത്രത്തിൽ മോത്തി ടി എ, പി ലീല എന്നിവർ പാടിയ ഗാനമാണിനി. രചന തിരുനയനാർ കുറിച്ചി. ഈണം നൽകിയത് ബ്രദർ ലക്ഷ്മണൻ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: രചന ONV കുറുപ്പ്, സംഗീതം MK അർജുനൻ, പി സുശീല, സെൽമ ജോർജ് എന്നിവർ പാടിയത്. ചിത്രം അഗ്നിപുഷ്പം.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി. നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ. ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. മെഹബൂബ് പാടിയ ഗാനം. ചിത്രം ജീവിത നൗകാ.

മന്ത്രവാദി എന്ന ചിത്രത്തിലെ ഗാനമാണിനി. തിരുനയിനാർ കുറിച്ചിയുടെ വരികൾ, ബ്രദർ ലക്ഷ്മണിന്റെ സംഗീതം. പാടിയത് കമുകറ പുരുഷോത്തമൻ, പി. ലീല.

ചതുരംഗം എന്ന ചിത്രത്തിൽ കെ എസ് ജോർജും ശാന്താ പി നായരും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

സ്മൃതി ലഹരിയിൽ ഇനി നീലിശാലി എന്ന ചിത്രത്തിൽ മെഹബൂബും എ പി കോമളയും പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ഈണം നൽകിയത് കെ രാഘവൻ.

കള്ളിച്ചെല്ലമ്മ. ഈ ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ ഈണം നൽകി, കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം.

പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം നൽകി, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ.

അടുത്ത ഗാനം മുറപ്പെണ്ണ എന്ന ചിത്രത്തിൽ ശാന്ത പി നായരും എസ് ജാനകിയും പാടിയത്. രചന പി ഭാസ്കരൻ. ഈണം നൽകിയത് ബി എ ചിദംബരനാഥ്.

ഇന്നത്തെ സ്മൃതിലഹരിയിൽ അവസാനമായി ദത്തുപുത്രൻ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: സ്മൃതിലഹരി സമാപിച്ചു.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജിജിൻ അതിയന്നൂർ, അനീഷ് നായർ, ജയദേവ് കോട്ടയം, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
1: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
0: യാത്രാമൊഴിയോ?
1: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
0: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
1: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിദഗ്ധി കണ്ടെത്താമെന്ന് മാത്രം.
0: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നു
1: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
0: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
1: പോഡ്കാസ്റ്റുകളോ?
0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
0: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

0: ചിദംബരം, അന്യയുടെ ചോദ്യം തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഹൗ ആർ ദീസ് ടു ഇവന്റ്സ് ആർ റിലേറ്റഡ്?
1: ദാറ്റ്സ് വാട്ട് ഐ നീഡ് ടു ഫൈൻഡ്, ലേഖ.
0: ഇവർ പറഞ്ഞത് കള്ളമൊന്നും ഇല്ലല്ലോ അല്ലേ?
1: ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ട് വർഷം നീണ്ട ലിവിംഗ് ടുഗദറിൽ വിള്ളലുകളും ഉണ്ടായതായി കാണുന്നില്ല. ഡേവിഡിന്റെ മരണത്തിൽ മാത്രമാണ് കേട്ടിടത്തോളം അല്പം ദുരൂഹത.
0: എനിക്കും തോന്നി, സന്തോഷകരമായി ജീവിച്ചു പോകുമ്പോ എന്തിന് പെട്ടെന്ന് അയാൾ മരണത്തെ പുൽകണം?
1: ഹൈറ്റ് ഓഫ് ഹാപ്പിനെസ് ഈസ് ഡെത്ത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പക്ഷേ ഫിലോസഫിക്കലെന്നോ പോയറ്റിക്കെന്നോ മാത്രമേ പറയാൻ പറ്റൂ. പ്രാക്ടിക്കലി അതിന് നിലനിൽപ്പില്ല. എന്റർടൈൻമെന്റ് വേൾഡ്, ആർ ജെ എന്ന രീതിയിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ വേറൊരു സാധ്യതയുണ്ട്.
0: എന്താണത്?
1: ഡ്രഗ്സ്.
0: അതിനു പക്ഷേ
1: അറിയില്ല. ഡേവിഡ് ആത്മഹത്യ ചെയ്തത് മയക്കുമരുന്ന് അധികമായി കുത്തിവെച്ചിട്ടാണ് എന്നതാണ് സംശയത്തിന് കാരണം. ആ ഒരു പോസിബിലിറ്റിയുടെ പിന്നാലെ ഒന്ന് സഞ്ചരിക്കാമെന്ന് കരുതുന്നു. ഫൈനൽ കൺക്ലൂഷൻ

0: ഹലോ ചിദംബരം, വരൂ വരൂ.
1: താങ്ക്സ് അന്ന. ചിത്ര ഇല്ലേ?
0: ഉണ്ട്. ചിദംബരം വരൂന്ന് അറിയിച്ചതിനാൽ ചിത്ര കാത്തിരിക്കുക.
1: ആ ദേ ചിത്ര വന്നല്ലോ.
2: ആ ഹായ്.
1: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
2: എന്താ ചിദംബരം?
1: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
2: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
1: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെപ്പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
2: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
1: നോക്കൂ ചിത്ര, ഇമോഷണലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ തിരോധാനത്തെപ്പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
2: ചിദംബരത്തിന് അതെങ്ങനെ
1: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതു. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM MD ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
2: ശശാങ്ക് അഭയങ്കർ?
1: അതെ, ശശാങ്കിനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന FM സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
2: എന്നിട്ട്?
1: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈൻറ്റും ഇല്ല. പ്രത്യേകിച്ച് എൻ്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.
2: നോ, ഡേവിഡിന് അങ്ങനൊരു ദുശീലോ ഇല്ല.
1: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
2: എന്ന് പറയുമ്പോ?
1: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരി കടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംപ്ഷൻ, അങ്ങനെയൊക്കെ വരാം.
0: പക്ഷേ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ?
1: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
2: ആർക്കാണ് ഡേവിഡിനെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്?
1: അതറിയാൻ വേണ്ടിയാണ് ചിത്രയോട് ഞാൻ കംപ്ലൈന്റ് റെയ്സ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെങ്കിൽ നമുക്ക് നിയമത്തിന്റെ പിൻബലം വേണം.

ഹലോ, അതെ, ചിദംബരമാണ്. ഉണ്ട് ഉണ്ട്, ഞാൻ സ്പോട്ടിൽ തന്നെയുണ്ട്. നോ, ഞാൻ മിസ്സാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് തന്നെയാണുള്ളത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. മഞ്ജുനാഥ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ലൈവ് ലൊക്കേഷൻ താങ്കളുടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, അത് ഫോളോ ചെയ്ത് വരൂ. അതുമല്ല, ഈ സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നിടത്ത് തന്നെ ഒരു ബോർഡും കാണാം. അതെ അതെ, ധനപതിയുടെ സ്റ്റുഡിയോ.

0: ഹലോ ധനപതി.
1: ഹാ ഹലോ ചിദംബരം സർ. എന്താ പുതിയതായി വല്ല വോയിസ് ഓവറും എടുക്കണോ?
0: പുതുതായി എടുക്കാനല്ല, ഒരു പഴയ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കാനാണ്.
1: പഴയ വോയിസ് ക്ലിപ്പോ? മനസ്സിലായില്ല.
0: വിശദമാക്കാം. ഇതെന്റെ സുഹൃത്ത് മഞ്ജുനാഥ് ഷെട്ടി. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള

0: ഉള്ള ഒരു പഴയ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം.
1: ഓ, അതിനെന്താ ചെയ്യാലോ? എവിടെ തരും അത്?
2: ഇതാ, ഈ പെൻഡ്രൈവിലുണ്ട്, ആദ്യത്തെ ഫയലാണ്.
3: ഓക്കെ.
1: പെൻഡ്രൈവിൽ വൈറസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഞാൻ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫയൽ ആദ്യം കേട്ട് നോക്കാം.
2: ഓക്കെ ഓക്കെ.
4: ഒരു യാത്രാമൊഴി. ചങ്ങാതിമാരെ, ഞാൻ ഡേവിഡ് ആരോഗ്യസ്വാമി. ഇതെന്റെ അവസാന റെക്കോർഡിംഗ് ആണ്. നിങ്ങളിത് കേൾക്കുന്ന സമയം ഈ സുന്ദരഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം ശരിയായ ഒരു ഉത്തരം.
2: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
0: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
1: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
1: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു, പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ. അതുപോലെ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
0: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനാറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പതിനേഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 28:33.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. ആദ്യം മഹാഗണപതി, നാട്ടരാഗത്തിലുള്ള സ്വന്തം കൃതി. ആദിതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് വി ദക്ഷിണാമൂർത്തി, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
6: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2ാമത്തെയും 5ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
3: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇപ്പോൾ

സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ആദ്യം. രചന സംഗീതം ബേസിൽ സി ജെ. ഗാനങ്ങൾ ആലപിച്ചത് വിശ്വജിത്, സിതാര കൃഷ്ണകുമാർ, സൂരജ് സന്തോഷ് എന്നിവർ.

ഇനി ലൈല ഓ ലൈല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. രചന ബി കെ ഹരിനാരായണൻ, ജിലു ജോസഫ്. ഈണം നൽകിയത് ഗോപി സുന്ദർ. കെ എസ് ഹരിശങ്കർ, സിതാര കൃഷ്ണകുമാർ, നജീം അർഷാദ് എന്നിവർ പാടിയത്.

ചിത്രം തട്ടത്തിൻ മറയത്ത്. രചന അനു എലിസബത്ത് ജോസ്, വിനീത് ശ്രീനിവാസൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. സംഗീതം ഷാൻ റഹ്മാൻ. സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ, വിനീത് ശ്രീനിവാസൻ, യാസിൻ നിസാർ, അരുണാലാട്ട്, രാഹുൽ സുബ്രഹ്മണ്യം എന്നിവർ പാടിയ ഗാനങ്ങൾ.

പോലീസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണിനി. രചന ജോഫി തരകൻ, സംഗീതം ഔസേപ്പച്ചൻ, അനൂപ് ശങ്കർ, ബാലു, ചിത്ര എന്നിവർ പാടിയത്.

അമ്പിളി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, മധുവന്തി നാരായണൻ എന്നിവർ പാടിയ ഗാനമാണിനി. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ, മുതൽവൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അല്പസമയത്തുള്ളിൽ അടുത്ത പരിപാടി.

0: ഇന്നത്തെ ശംശം നമുക്ക് ഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കോഴിക്കോട്ടിലെ
1: ഫുട്ബോൾ കളിക്കുന്ന സ്പെയിൻ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അവരുടെ പതിവ് ആവർത്തിച്ചു. 68% പന്തടക്കവും 730-ലേറെ കൃത്യമായ പാസുകളുമായി മുൻ ലോക ജേതാക്കളായ അർജന്റീനയ്ക്ക് മുന്നിൽ സമ്പൂർണ്ണ ആധിപത്യം കാണിച്ചു. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 മികച്ച ഗോൾ അവസരങ്ങൾ സ്പെയിൻ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗിലെ പിഴവ് കാരണം ലീഡ് നേടാനായില്ല. അർജന്റീനയുടെ മുഴുവൻ ശ്രദ്ധയും പ്രതിരോധത്തിലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അവർ സ്വന്തം പകുതിയിലേക്ക് പിൻവാങ്ങി ലോ ബ്ലോക്കിൽ ഒതുങ്ങി. ടീമിൽ റോഡ്രി വീണ്ടും കളിയുടെ കേന്ദ്രബിന്ദുവായി. സെന്റർ ബാക്കുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് 3 താരങ്ങളുടെ ബിൽഡപ്പ് രൂപപ്പെടുത്തി. ബിൽഡപ്പിൽ സ്പെയിൻ 5 താരങ്ങളെ ഉപയോഗപ്പെടുത്തിയതിനാൽ എല്ലായ്പ്പോഴും ഒന്നിലധികം പാസിംഗ് ഓപ്ഷനുകൾ ലഭിച്ചു. അർജന്റീനയുടെ പ്രസിംഗ് നിരയെ എളുപ്പത്തിൽ മറികടന്നു. റോഡ്രിയുടെ നീക്കങ്ങളെ തടയാൻ അർജന്റീനയുടെ പക്കൽ പ്ലാനുകളില്ലായിരുന്നു എന്ന് വേണം പറയാൻ. വലതുവിങ്ങിൽ ലാമിൻ യമാലിനെ

കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ. യമാലിന് വൺ ഓൺ വൺ സാഹചര്യം ഒരുക്കാൻ വലത് ബാക്ക് പെഡ്രോ പോറോ അകത്തേക്കുള്ള ഓവർലാപ്പുകളും അണ്ടർലാപ്പുകളും നടത്തി. ഇതോടെ അർജന്റീനയുടെ ഇടതു പ്രതിരോധം നിരന്തരം സമ്മർദ്ദത്തിലായി. പന്ത് കൈവശം വെക്കുന്നുണ്ടെങ്കിലും ഗോളെന്ന അവസാന ഫാക്ടർ മാത്രം സ്പെയിനിന് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടായില്ല. ബോക്സിന് മുന്നിലെത്തുമ്പോൾ പദ്ധതി മറന്ന സ്പെയിൻ പന്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നു. അർജന്റീനയുടെ പ്രധാന ആക്രമണായുധം ലയണൽ മെസ്സിയായിരുന്നു. സ്പെയിനിൽ നിന്ന് പന്ത് തിരിച്ചുപിടിച്ച ഉടൻ മെസ്സിയിലേക്ക് എത്തിച്ച് കൗണ്ടർ ആക്രമണം നടത്തുക എന്നതായിരുന്നു ലയണൽ സ്കലോണിയുടെ പദ്ധതി. എന്നാൽ മധ്യനിരയിൽ റോഡ്രിയും ഫാബിയൻ റൂയിസും ചേർന്ന് മെസ്സിയെ ആദ്യ ടച്ചിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി. ഇതിനൊപ്പം റെസ്റ്റ് ഡിഫൻസ് സംവിധാനവും സ്പെയിൻ കൃത്യമായി പാലിച്ചു. ആക്രമിക്കുമ്പോഴും റോഡ്രിയും ഒരു ഫുൾബാക്കും പിന്നിൽ തുടരുന്നതിനാൽ അർജന്റീനയുടെ കൗണ്ടർ ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ സ്പെയിൻ ആക്രമണത്തിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ താരങ്ങളെത്തിയതോടെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലും ആക്രമണത്തിന്റെ വേഗം നിലനിർത്താൻ കാരണമായി. പകരക്കാരെ ഇറക്കി കളി നിയന്ത്രിക്കുന്ന സ്കലോനിക്ക് പ്രതിരോധ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ഉപയോഗിക്കേണ്ടി വന്നു. ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. അധിക സമയത്ത് സ്കലോണി പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ ചേർത്ത് 5 പ്രതിരോധത്തിലേക്ക് മാറി. ആക്രമണത്തിൽ ലയണൽ മെസ്സി മാത്രമാണ് മുന്നിൽ അവശേഷിച്ചത്. ഒടുവിൽ 106th minute പകരക്കാരൻ ഫെറാൻ ടോറസ് വിജയഗോൾ നേടി സ്പെയിനിനെ ലോക ചാമ്പ്യന്മാരാക്കി. 108th minute വരെ എതിർ പോസ്റ്റിലേക്ക് ഷോട്ട് തീർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ലെന്നും ഇതോടൊപ്പം ഓർക്കണം. അർജന്റീനൻ ടീം നന്ദി പറയേണ്ടത് ഗോൾ കീപ്പർ മാർട്ടിനസിനോടാണ്. മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം ഫൈനലായി 2026 ലോകകപ്പ് ഫൈനൽ മാറിയേനെ. സ്പെയിൻ 20 ഷോട്ടുകൾ നടത്തി, 11 ലക്ഷ്യം കണ്ടു. അർജന്റീനയ്ക്ക് നിശ്ചിത സമയത്ത് ഒരു ഷോട്ട് പോലും നേടാൻ സാധിച്ചില്ല. അമേരിക്കയിൽ കിരീടമുയർത്തി നിൽക്കുമ്പോൾ ഓരോ സ്പെയിൻ ആരാധകന്റെയും ഓർമ്മകൾ 16 പിറകിലോട്ട് പോയി കാണും. 2010 July 11 ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയം, അന്ന് 116th minute ആൻഡ്രേസ് ഇനിയസ്റ്റയുടെ ആ ഒരൊറ്റ ഗോൾ സ്പെയിനിന് ഒരു ലോകകപ്പ് നേടിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഫുട്ബോളിന്റെ ഗതിയെ തന്നെ അത് മാറ്റി. എതിരാളികളെ അവരുടെ പിന്നാലെ ഓടാതെ തന്നെ ശ്വാസം മുട്ടിക്കാൻ കഴിയുന്ന ഒരു തന്ത്രത്തിന്റെ പിറവിയായിരുന്നു സ്പെയിൻ രൂപപ്പെടുത്തിയത്. സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര ഫുട്ബോൾ മൈതാനത്തെ സമയം തന്നെ നിയന്ത്രിക്കുന്നവരായി മാറി. അവരുടെ ഓരോ പാസുകളും മൈതാന കവിത പോലെ ഒഴുകി. ആ ശൈലി പകർത്താൻ പിന്നീട് പലരും ശ്രമിച്ചു. ആർക്കും അതിന് കഴിഞ്ഞില്ലെന്നത് മറ്റൊരു കാര്യം. പിന്നീട് ആ ആധിപത്യം സ്പെയിനിൽ നിന്ന് ലോക ഫുട്ബോൾ കണ്ടില്ല. 2014 ബ്രസീൽ ലോകകപ്പിൽ നെതർലൻഡ്സിനോടും ചിലിയോടും തോറ്റ് സ്പാനിഷ് പട ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി. 2016 യൂറോകപ്പിൽ ഇറ്റലിയോട് പ്രീ ക്വാർട്ടറിൽ തോറ്റു. 2018 ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ റഷ്യയ്ക്ക് മുന്നിൽ ഷൂട്ടൌട്ടിൽ വീണു. 2022 ഖത്തർ ലോകകപ്പിലും നിരാശ യോടെ മടക്കം. ഒരു കാലത്ത് എതിരാളികൾ ഭയപ്പെട്ട ടിക്കി ടാക്ക ശൈലി തങ്ങൾക്ക് തന്നെ വിനയായി മാറിയോ എന്ന് സ്പെയിൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയ സമയം. അങ്ങനെയിരിക്കെയാണ് 2022 December ലൂയിസ് ഡെ ലാ ഫ്യൂവൻ കോച്ചായി എത്തുന്നത്. അയാളൊരു താരപ്പക്കിട്ടുള്ള ആളൊന്നുമായിരുന്നില്ല, എന്നാൽ ഇന്നത്തെ യുവതാരങ്ങളെ പരിശീലിപ്പിച്ച പരിചയമുണ്ടായിരുന്നു. പിന്നാലെ കാര്യങ്ങളും മാറി. സ്പെയിൻ ആദ്യം യുവേഫ നാഷണൽ ലീഗ് നേടി, പിന്നാലെ 2024 യൂറോകപ്പും, ഒടുവിൽ യഥാർത്ഥ പരീക്ഷണമായ 23rd ലോകകപ്പ് വന്നെത്തി. നിശബ്ദമായിട്ടായിരുന്നു തുടക്കം. കേപ് വെർദെ എന്ന രാജ്യത്തോടുള്ള സമനില അവരെ എഴുതിത്തള്ളി. അതൊന്നും ഗൗനിക്കാതെ സ്പെയിൻ ഒരു മൂലയിൽ കൂടി നീങ്ങി. ഒടുവിൽ സെമിയിൽ ഫ്രാൻസ് വന്നപ്പോൾ അവിടെ സ്പെയിൻ വീഴുമെന്ന് പലരും വിധിയെഴുതി. കളിയിൽ ഫ്രാൻസിനെ പ്രതിരോധിക്കുകയായിരുന്നില്ല, മറിച്ച് ജയിക്കാമെന്ന അവരുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുകയായിരുന്നു. അങ്ങനെ വിശ്വാസമില്ലാതാകുമ്പോൾ ലോകത്തെ ഏതൊരു മികച്ച ടീമും തെറ്റുകൾ വരുത്താൻ തുടങ്ങും. അതായിരുന്നു സ്പെയിനിന്റെ ലക്ഷ്യവും. ഫൈനലിൽ അർജന്റീനയുടെ അനുഭവവും മറിച്ചായിരുന്നില്ല. അർജന്റീനയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കി കളയുകയായിരുന്നു സ്പാനിഷ് നിര. മധ്യനിരയിൽ പന്ത് ലഭിക്കാതെ മെസ്സി അടക്കമുള്ളവർ മൈതാനത്ത് അലഞ്ഞുതിരിഞ്ഞു. പന്ത് ലഭിക്കാതായതോടെ ക്ഷമ നശിച്ച അർജന്റീന താരങ്ങൾ പിന്നെ പരുക്കൻ കളി പുറത്തെടുക്കുകയും ചെയ്തു. റോഡ്രി മധ്യനിര നിറഞ്ഞു കളിച്ചതോടെ അർജന്റീന ചിത്രത്തിൽ തന്നെ ഇല്ലാതായി. ഒരിഞ്ചു പോലും അനങ്ങാനാകാതെ അർജന്റീന ടീമിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു സ്പാനിഷ് നിര. സൂപ്പർ താരങ്ങളുമായി പലരും വന്നപ്പോൾ സ്പെയിൻ നിരയിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഭാവി താരമായ ലാമിൻ യമാലായിരുന്നു മാധ്യമങ്ങളുടെ ഇഷ്ടക്കാരൻ. കളി ജയിക്കാൻ ലൂയിസ് ഡെ ലാ ഫ്യൂവന്റെ കുട്ടികൾക്ക് വ്യക്തിഗത മികവ് ആവശ്യമായിരുന്നില്ല, ഒത്തിണക്കമാണ് അവരെ നയിച്ചത്. ലോക കിരീടത്തിനു ശേഷം നഷ്ടപ്പെട്ടുപോയ സ്വത്വം വീണ്ടെടുത്തിരിക്കുകയാണ് സ്പാനിഷ് നിര. അതിനെ ചുക്കാൻ പിടിച്ച ലൂയിസ് ഡെ ലാ ഫ്യൂവനാണ് ഈ കിരീടത്തിന്റെ മുഴുവൻ അവകാശവും.
അവസാന അംഗം ജയിച്ച് കിരീടവുമായി പോകുന്ന സ്പെയിനിന്റെ പോക്കറ്റിൽ 482 കോടിയാണ് ഫിഫ പോക്കറ്റിലിട്ട് നൽകുക. ഇത്തവണ വാരിക്കോരിയാണ് ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫ സമ്മാനത്തുക നൽകുന്നത്. റണ്ണേഴ്സ് ആയ അർജന്റീനയ്ക്ക് 318 കോടി കിട്ടും. കഴിഞ്ഞ തവണ അർജന്റീന ജയിച്ചപ്പോൾ 405 കോടിയാണ് ലഭിച്ചത്.

പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും 15 കോടി രൂപ ഉറപ്പായും ലഭിക്കും. വിജയികൾക്ക് മോതിരവും ഫിഫയുടെ വകയുണ്ട്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരത്തിന്റെ ഒരു വശത്ത് ലോകകപ്പ് ട്രോഫിയും മറുവശത്ത് ജേതാക്കളാകുന്ന ടീമിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ടാകും. 2026 മോതിരങ്ങളാണ് ആകെ നിർമ്മിക്കുക. ഇതിൽ 30 എണ്ണം ചാമ്പ്യൻ ടീമിന് നൽകും. മറ്റുള്ള 1996 എണ്ണം ആരാധകർക്ക് സ്വന്തമാക്കാം. വമ്പൻ ടീമുകളായ ജർമ്മനിക്ക് 106 കോടിയും ബ്രസീൽ പോർച്ചുഗൽ ടീമുകൾക്ക് 145 കോടി രൂപ വീതവുമാണ് ലഭിച്ചത്. ഗോൾഡൻ ബൂട്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക്. 2ാമത്തെ തവണയും എംബാപ്പെ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് വീട്ടിലെത്തിച്ചു. 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ എംബാപ്പെ 10 ഗോളുകളാണ് ടൂർണമെന്റിൽ ആകെ നേടിയത്. 8 കളികളിൽ നിന്നാണ് ഈ നേട്ടം. 4 അസിസ്റ്റുകളും നടത്തി. സെമി ഫൈനലിൽ സ്പെയിനിനെതിരെ മാത്രമാണ് നിറം മങ്ങിയത്. ലോകകപ്പ് ചരിത്രത്തിലെ 2ാമത്തെ വലിയ ഗോൾ വേട്ടയാണ് എംബാപ്പെ നടത്തിയത്. 1958 ഫ്രാൻസിന്റെ ജസ് ഫോണ്ടെയ്ൻ നേടിയ 13 ഗോളാണ് റെക്കോർഡ്. 1970 ജർമ്മനിയുടെ ഗർഡ് മുള്ളറും 10 ഗോൾ നേടി. 3 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾ നേടിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ എംബാപ്പയുടെ പേര് മാഞ്ഞുപോകില്ല. ഒരു ഗോൾ മാത്രം വഴങ്ങി സ്പെയിനിന്റെ കിരീടത്തിൽ തിളക്കമാർന്ന പ്രകടനം നടത്തിയ ഗോൾ കീപ്പർ ഉനൈ സിമോനാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത്. യുവതാരത്തിനുള്ള പുരസ്കാരം സ്പെയിനിന്റെ 19-കാരൻ പായോ കുബാസിയും നേടി. ഓരോ ലോകകപ്പ് കഴിയുമ്പോഴും ഇനിയുള്ള നാളുകൾ ഫുട്ബോൾ ലോകം ഭരിക്കാനുള്ള ഭാവി താരങ്ങളെ കണ്ടെത്താറുണ്ട്. 1958 ബ്രസീലിന്റെ പെലെയും 2018 ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുമെല്ലാം ഈ വഴികളിലൂടെ എത്തിയവരാണ്. ഈ ലോകകപ്പിൽ ശ്രദ്ധേയരായ 5 യുവതാരങ്ങളെ അത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഐവറി കോസ്റ്റിന്റെ ക്രിസ്റ്റ് ഇനാവോ ഔലായ്, ദക്ഷിണാഫ്രിക്കയുടെ എംബകെസലി എംബോകസി, സ്വിറ്റ്സർലാൻഡിന്റെ യോഹാൻ മൻസാംബി, മൊറോക്കോയുടെ അയൂബ് ബുവാദി, മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടവർ. ഐവറി കോസ്റ്റ് ലോകകപ്പിൽ കാര്യമായൊന്നും ചെയ്തില്ലെങ്കിലും മധ്യനിര താരം ഔലായ് ടീമിന്റെ നട്ടലായിരുന്നു. 20 വയസ്സുള്ള താരം ഒട്ടും ഭയമില്ലാതെ കളത്തിൽ നിറഞ്ഞു. ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയോറന്റീനയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് ഔലായിന്. ആദ്യമായി റൌണ്ട് ഓഫ് 16 ഇടം പിടിച്ച ദക്ഷിണാഫ്രിക്കയുടെ കുന്തമുനയായിരുന്നു എംബകെസലി. ആദ്യ തോൽവിക്ക് ശേഷം ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയും ദക്ഷിണ കൊറിയക്കെതിരെയും തിരിച്ചുവന്ന ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ ശക്തിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ലോകകപ്പിലെ ശ്രദ്ധേയ താരത്തിന് നറുക്കെടുപ്പെടുത്താൽ അതിൽ മുൻപിലുണ്ടാകുന്നയാളാണ് സ്വിറ്റ്സർലൻഡിന്റെ യോഹാൻ മൻസാംബി. 4 കളിയിൽ 2 അസിസ്റ്റും 3 ഗോളും അക്കൗണ്ടിലാക്കി. ഫൈനൽ തേർഡിലെ അസാധാരണ നിമിഷങ്ങളെ യോഹാൻ മനക്കരുത്തുകൊണ്ട് നേരിട്ടു. ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായാണ് കോച്ച് ചുമതല നൽകിയത്. പരിക്കിനെ തുടർന്ന് റൌണ്ട് ഓഫ് 16 ക്വാർട്ടറും നഷ്ടമായത് സ്വിറ്റ്സർലൻഡിനു കൂടിയാണ്. മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ള കളിയുടെ അവസാനം വിദഗ്ധർ ചർച്ച ചെയ്ത പേരാണ് മൊറോക്കോയുടെ അയൂബ് ബുവാദി. കൂടുതൽ പന്ത് ടച്ച് ചെയ്തതും കൃത്യതയാർന്ന പാസുകൾ നൽകിയതും 20-കാരനായ മിഡ്ഫീൽഡറായിരുന്നു. പെലയ്ക്ക് ശേഷം നോക്കൌട്ടിലെ ആദ്യ 11 കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന ഖ്യാതി നേടിയ താരമാണ് മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ. 17ാം വയസ്സിൽ ടീമിന്റെ 2 നോക്കൌട്ടുകളിലും സമ്മർദ്ദമില്ലാതെ കൌമാരതാരം പന്തുതട്ടി. യൂറോപ്യൻ ലീഗിലെ വൻ ക്ലബ്ബുകൾ മോറയ്ക്ക് പിന്നാലെ ഓഫറുകളുമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ലോകകപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേയുള്ളൂ, കാബോവർദ. ലോകകപ്പിന് മുൻപ് പലരും ഈ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അസാമാന്യ ധൈര്യത്തോടെ വൊസീഞ്ഞ എന്ന 40 വയസ്സുകാരൻ ഗോൾ കീപ്പറുടെ കിടിലൻ സേവുകളോടെ കാൽപന്ത് ആരാധകരുടെ മനസ്സിൽ ഈ കുഞ്ഞൻ രാജ്യവും ഇടം പിടിച്ചു. ഇതിനകം നിരവധി പേരാണ് വിനോദസഞ്ചാരത്തിനായി കാബോവർദ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫൈനലിസ്റ്റുകളായ അർജന്റീനയും സ്പെയിനും ടൂർണമെന്റിൽ പേടിച്ചതും കാബോവർദയ്ക്ക് മുൻപിലാണ്. ഇരുവർക്കു മുൻപിലും കാബോവർദ നിശ്ചിത സമയത്ത് ഗോൾ വഴങ്ങിയില്ല. ഗ്രൂപ്പിലെ ആദ്യ കളിയിൽ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. റൌണ്ട് ഓഫ് 32 അർജന്റീനയോട് 3-2 തോറ്റത് എക്സ്ട്രാ ടൈമിലായിരുന്നു. നിശ്ചിത സമയത്ത് 1-1 പിടിച്ചുകെട്ടാൻ ഈ ആഫ്രിക്കൻ സംഘത്തിന് കഴിഞ്ഞു. ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി പേരെടുത്ത രാജ്യം നോർവെയാണ്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനോട് വീണ നോർവേ അതിനു മുൻപ് ബ്രസീലിനെ 2-1 തോൽപ്പിച്ച് ടൂർണമെന്റിലെ വലിയ അട്ടിമറി നടത്തി. ഹാലൻഡിന്റെ നേതൃത്വത്തിൽ നോർവേ ലോകകപ്പിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളായി മാറി. ആഫ്രിക്കൻ ശക്തിയുടെ കരുത്ത് തെളിയിച്ച രാജ്യമായി മൊറോക്കോയും ടൂർണമെന്റിൽ മാറി. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്തായെങ്കിലും 2022 സെമി ഫൈനലിൽ എത്തിയതിനുശേഷം വീണ്ടും ലോകകപ്പിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ആതിഥേയരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച മത്സരം മികച്ചതായിരുന്നു. ശക്തമായ പ്രതിരോധവും സ്ഥിരതയും നടത്തി സ്വിറ്റ്സർലാൻഡ് ആരാധകരെ പ്രകമ്പനം കൊള്ളിച്ചു. ക്വാർട്ടർ ഫൈനൽ വരെ ടീമെത്തി. അൾജീരിയയെ 2-0 തോൽപ്പിച്ച ശേഷം കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയോട് അധിക സമയ പോരാട്ടത്തിന് ശേഷമാണ് തോറ്റത്. ആരും ചെറിയവരുമല്ല വലിയവരുമല്ല എന്ന തോന്നൽ ഉടലെടുത്തത് ജപ്പാന്റെ കളികൾക്ക് ശേഷമാണ്. നോക്കൌട്ടിൽ ബ്രസീലിനോട് തോറ്റു പുറത്തായെങ്കിലും കൂടുതൽ അവർ അർഹിച്ചിരുന്നു. യൂറോപ്യൻ ശൈലിയിലുള്ള വേഗവും ക്രമബദ്ധമായ ടീം പ്ലേയും ഏഷ്യൻ രാജ്യത്തെ വേറെ

0: നിർത്തി. ഒരു ഏഷ്യൻ രാജ്യം ലോകകപ്പിൽ മുത്തമിടുമെങ്കിൽ അത് ജപ്പാനായിരിക്കുമെന്ന് പലരും എഴുതി കഴിഞ്ഞു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
2: സമയം 4:56:17 ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ ബി കെ ഹരിനാരായണന്റെ വരികളിൽ ഷാൻ റഹ്മാന്റെ സംഗീതം, ആമി ആനി പാടിയത്. ചിത്രം അരവിന്ദിന്റെ അതിഥികൾ.

സമയം 4:56:17. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ ബി കെ ഹരിനാരായണ വരികളിൽ ഷാൻ റഹ്മാന്റെ സംഗീതം, ആമി ആനി പാടിയത്. ചിത്രം അരവിന്ദിൻ്റെ അതിഥികൾ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: യേശുദാസ് പാടിയത് ചിത്രം ഇവൻ മേഘരൂപൻ.
8: രാമായണ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 5 മണി. അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വൈഖരി അക്ഷര ശ്ലോക സമിതി, കോട്ടയം. പങ്കെടുക്കുന്നവർ സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ.

അരമ്പുകഞ്ഞ മിഴിനീരം നിറഞ്ഞ തല നീരന്ധ്രനീലകളവും വാരഞ്ചിടും മടിയിലാരമ്യയാമഗജയീരംഗമിങ്ങനെ സദാഹേരംബതാത മൈസാരം കലർന്നു പരിഹാരം രുചയ്ക്കരുളണേ.

0: നദികൾക്കു തുണയായി അമ്പാർന്നു വാണകഥയമ്പാടുമെന്നെ ഭവകമ്പാധി നീക്കി നിയതം സംഭൂതമാക്കുകരുകമ്പാ നിധെ ഹരനൊരമ്പായ ദേവശരണം
1: ആംനായഘേ കളി

0: മൂർത്തേ വരമരുൾ ചെറു അന്നമ്പുമൻ തമ്പുരാനെ.
1: കല്യാണശ്രീ തഴയ്ക്കും ഭുജബലദമിത പ്രൗഢവൈരാഗരാണാമുല്ലോല ഭ്രൂനാടിതധരണി പരിത്രാണ നൃത്ത

ആ തള്ളി തള്ളി കളഭച്ചാറു ചാലിച്ചുമേന്മേൽ മുക്തേ സിന്ദൂരലേഖേ തളിരൊട്ടു തല പൊത്തിയിട്ടു പാടീരധാരാമത്രേ വേണുന്ന തയ്യോ കള കള കളഭം കൈ ചുടല്ലി.

ആയും സുഭഗതകളിയാടുന്ന പൂവാടിയായും കോലക്ഷോണീധവൻ തൻ പ്രണയമതു തുളുമ്പുന്ന പൊൻപാത്രമായും നീലക്കണ്ണാൾ വിളങ്ങി സ്മരനുശരമൊടുങ്ങി.

0: ദുശാസനോരസ്തട്ടിൽ പെട്ടെന്നു ചാടിക്കയറി നഗരനാരാജമാഴ്ത്തിപ്പിളർത്തി. പൊട്ടിച്ചീറുന്ന ചോരക്കുരുതി നൃഹരിമട്ടാർത്തു ആർത്തിയാകുടിച്ചും ഞെട്ടിച്ചു ധർത്തരാഷ്ട്രപരിഷയരുധിരാഭ്യക്തനാം രൗദ്രഭീമൻ.
1: പാരാഗപ്പാഞ്ഞു മൂവേഴുരു പരശുവലിച്ചാഞ്ഞു ഗോപിഷ്ഠരാകുന്നോരാ ഭൂവർക്കുവായ്പോരുടലുകൾ കഷണം വച്ചു കണ്ടിച്ചു വീഴ്ത്തി. വാരാളും കണ്ഠരക്തപ്പുഴയിൽ മുഴുകിയും പൊങ്ങിയും കേളിയാടിപ്പോരാ തർപ്പിച്ചു നിൽക്കും വിഭുതുണ ഭുവനക്ഷേമദഞ്ജാമദജ്ഞൻ.
2: വെട്ടാലേ വിണ്ടകട്ട കനകമയമണി തൂണിൽ നിന്നി ത്രിലോകത്തട്ടാകെ പാടെ ഞെട്ടും പടി കടുരവമാമട്ടഹാസം മുഴക്കി രുട്ടാ.

ൂടം വിറപെടുമസുരേന്ദ്രന്റെ നേർക്കപ്രമേയത്വിട്ടായി പെട്ടെന്നു ചാടിയിടിന നരഹരിയെന്നാർത്തിയെത്തീർത്തിടട്ടെ.

നിലാളും ദഹനശിഖകളാൽ ഞെട്ടുമാറുള്ള ഭാവം കാട്ടി ദൈത്യേന്ദ്രനോടേറ്റവനുടയകളം വാളിനാൽ താളുപോലെ വെട്ടി തട്ടി

0: പ്രശ്നങ്ങൾ പാടി വേദജ്ഞന്മാർക്കുപോലും വെളിവിലറിയുവാനാവതല്ലാത്ത വിദ്യാഛേദം ചെയ്തുല്ലസിക്കും പരമശിവ പരാശക്തി പാലിക്കണം നീ.
1: വാതാകാരേശവാതാദികഠിനഗദാരണ്യദാവഗ്നിസത്തേ

0: അതെ നേതാവടിയനി തരനില്ലാകയാലൻ മനസ്സിൽ ഭീതാനന്ദേന പീതാംബരരുചിരവ പുസ്സെപ്പോഴും കാട്ടിടേണം.
1: നീലക്കാർവെന്ന പീലിത്തിരുമുടി വടിവിൽ ഗോപിഗോരോചനത്താൽ കാലിക്കോലൊത്തൊരോട്ടക്കുഴൽ തളവളയിത്യാദി പൂണ്ടാതരേണ ലീലയ്ക്കൊക്കും തരക്കാരൊടുമുടനിട ചേർന്നങ്ങു പാൽവെണ്ണ കക്കാൻ ശീലിക്കും ബാലഗോപാലാകൃതി ഹരിവികൃതിത്തം പവിത്രം വിചിത്രം.
2: ലോകേശക്കുട്ടി ബാലക്കളികളിലധികം സക്തനായി വാണകാലത്താകാശം വായു തേജസ്സുതകമവനിയെന്നുള്ള ഭൂതങ്ങളഞ്ചും മാഴ്കാതെ തങ്കൽ നിന്ന തിരുമകനുതകിൽ തൽക്കളി തൃക്കളത്തിൽ സാഗൂതം നോക്കി നിൽക്കും ഭവതിയമറയിൽ കണ്ട

0: ഉപത്തെ
1: സാരസ്വാഗതവാക്കിഹ ഭവൻ മഞ്ജീരശിഞ്ചാരവം ഗൗരത്തൂമലർതൂകൽതാനിവനു നിൻ മന്ദാക്ഷമന്ദസ്മിതം വാരഞ്ചും തവ ഹർഷനിശ്വസിതമോ വെഞ്ചാമരക്കാറ്റെനിക്കാരമ്യാങ്കി വൃഥാവിലീ മധുപചാരായാസമേൽ കൈക നീ
0: വൈമല്യപ്രണയ പ്രസന്നമധുരഗ്രന്ഥം ത്വദീയാനനം സോമാംശുസ്മിതമല്ലിവെള്ളരി മണിക്കണ്ണാടി ഗണ്ഡസ്ഥലം പ്രേമപ്പുൽക്കതിർച്ചിന്നിടും മിഴികടാദീപം കണിപ്പൂവുതാ നീമെയ്യം മിണിഹാവിഷുക്കണിയൊരുക്കീമെനക്കെട്ട്
2: േമോത്സാഹോദകത്തിൽ കുസുമവിശിഖനാം മുക്കുവൻ മുക്തവേശ്യാവ്യാമോഹച്ചൂണ്ടലിട്ടിട്ടൊളിവിലവനിതാ നിൽപ്പു നിന്നെ പിടിപ്പാൻ തൂമോടിക്കായതിൽ കുത്തിയ വിഷയവിഷത്തീറ്റി മൽച്ചിത്തമീനേ നീ മോഹിക്കായിക പോകായിക അതിനരികിലയേ താഴ്ക തത്വക്കയത്തിൽ

0: ಇದನುದಿನ ಭಜನಕ್ಕಾರನಾಯಿ ತಂಬುರಾಟಿ.
1: ತಾಳೆ പമ്പകുളിച്ചൊരുങ്ങി നിബിഡം കാർഗൂന്തൽ രണ്ടായി പകുത്തോളക്കൈകളിലർച്ചനയ്ക്കലരണിത്താലം വഹിച്ചുത്സുഖം. താളം കൊണ്ടു തളക്കിലുക്കമുതിരും മാറങ്ങു മന്ത്രം ജപിച്ചുഴം കാത്തു വലത്തുവയ്പ്പു ശബരീപീഠത്തെ ഇന്നോളവും.
0: തീരക്കാറ്റും പറക്കാത്തെരി പൊരി വെയിലത്തേരിയിൽ ചുട്ടുനീറും നീരത്തിൽ കൂട്ടമായിട്ടെരുമകളലസം കണ്ണു ചിമ്മിക്കിടപ്പൂ. തീരത്തിൽ പുൽപ്പരപ്പിൽ കലഹരസമൊടും കാലിമേയ്ക്കും കൃഷന്മാർ കാരക്കോലാൽ കളിപ്പൂ. മമ മനമവിടെ കൂടുവാൻ വെമ്പിടുന്നു.
1: തേരോടിക്ക കടക്കണ്ണുനകണവനിലർപ്പിച്ചതേയുള്ളു ധീരം പോരാടിപ്പിക്കുവാൻ തൻ സ്വജനമഹിതമായി കണ്ട നേരം സുഭദ്ര. തേരോടിക്ക കിരീടിക്കഖിലപതിമിനക്കെട്ടു വേദാന്ത ചിന്താസാരം ചൊല്ലേണ്ടി വന്നു. കമനിയുടെ

0: సుభద్ర తేరోడిక్యాదె సూతన్ పడనటు విలుణర్తున్న బీభల్సు బంధుకారాయి చేర్నిల్ల చేరా కమనియుట కటక్కణ్ణు గీతక్యుమీతే
1: താരാപുഷ്പങ്ങൾ ചിന്നിപ്പല പറവകൾ തൻ കൊഞ്ചലാൽ സ്തോത്രമോതി സ്ഫാരാകാശച്ചരാതിൽ തരുണദിനകരപ്പൊൻവിളക്കും കൊളുത്തി ആരാഗക്കാവി വസ്ത്രത്തൊട്ടു നിയതമുഷസന്ധ്യയാരപ്പിഴയ്ക്കാതാരാധിക്കുന്നു നമ്മൾക്കുണർവരുളണമ സർവലോകൈകനാഥൻ
2: ആരംഗം സർവമാച്ഛാദിതമഹഃ ചിരാൽ കാലമാം ജാലവിദ്യക്കാരൻ തൻ പിഞ്ചികോച്ചാലനമുലകിൽ വരുത്തില്ല എന്തെന്തു മാറ്റം നേരം പോക്കെത്ര കണ്ടു ഭവതിഹ പദം തോറുമെന്തൊക്കെ മേലിൽ സ്വൈരം കാണും പുരാണ പ്രഥിത നദി നിളാദേവി നിത്യം നമസ്തേ.
3: നീരത്തിൻ പെരുമാൾ പെരുമ്പറയടിക്കുന്നു സരാഗോ.

0: മൂലം നമ്മെപ്പോലി പ്രപഞ്ചങ്ങളിലുദധിസുതേ ധന്യനായന്യനുണ്ടോ?
1: ആദിത്യാദിഗ്രഹങ്ങൾക്കുടയകദിവശാലെത്തുമാപത്തയെ നിൻപാദത്തെ പാർത്തുപോരും പുരുഷനു പദസംവാഹകപ്രായമത്രേ. വേദത്തിൻ മൂത്തവേരെ യമഭടപടലക്കെട്ടവന്നിഷ്ടതോകവ്രാതത്തിൻ ഗാഢസംശ്ലേഷണ സദൃശമതാം ഹന്ത മറ്റെന്തു ചൊൽവു.
2: വെണ്ണത്തൂമണമാർന്നവായ് മലരിനാൽ ചുംബിക്കെ

0: ഉമ വെളിപ്പെടുംപടി ചിരിക്കും കണ്ണകാക്കേണമേ.
1: വക്കത്തുൽക്കണ്ഠയാലുൽക്കടരുജതടവും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്ക് കടക്കണ്ണനവൊട്ടു പശുവൃന്ദങ്ങളങ്ങംബരക്ക് അർക്കാപത്യാന്തരാളാതുപരിയുയരുമക്കാളിയപ്പത്തിയിന്മേലക്കാർ വർണ്ണൻ നടത്തിയിടിന നടനകലാവി.

0: തായ്നാടിനു പുകളതിരില്ലാതെയാർജിച്ചു വച്ചാരെന്നാളും കേരളത്തിനഭിമത തരരാം രണ്ടുപേർ ശങ്കരാഖ്യർ. ഒന്നാമൻ ബ്രഹ്മവിദ്യാവട്ടു ധിഷണാശാലിയാം സൂത്രകാരൻ, പിന്നാലെ വന്നിതോടക്കുഴലൊട്ടു കവിതാവേദിയാം സൂത്രധാരൻ.
1: ഒന്നായി മേളിച്ച ധൂമജ്വലന പവന നീരങ്ങളാം മേഘമെങ്ങോ ചെന്നാരാലേകുവാനായി നിപുണകരണർ താൻ വേണ്ട സന്ദേശമെങ്ങോ. എന്നാ തോൽക്കണ്ഠനോർക്കാതതിനൊടനവനപേക്ഷിച്ചു കാമാതുരന്മാരെന്നാളും ചേതനാ ചേതന നിനവിയ.

ചിലമ്പോ മഞ്ഞപ്പൂഞ്ചേലയോ പൂമുടിയിലൊരു മയിൽപ്പീലിയോ പാടുമോടത്തണ്ടോ ചമ്മട്ടിയോ നിന്മതമിവനുഹിതം

മുഖമാത്മജന്നു കരിതൻ മോറായിടാമുള്ളിലങ്ങാറാതാളുമനങ്കതാപമണയാനാറാശിരസ്സേറ്റിടാം നീരാടാമുടലെങ്കിലെന്തു ശിവനെ മാറാതെ മാലത്തി വന്നേറാതെന്റെ മനസ്സു കാത്ത

ുറുത്തിടാത്ത വിധമായി ചെറ്റല്ല ചെയ്തെങ്കിലെന്തൊറ്റ കൊമ്പ ഭയം വെടിഞ്ഞു തവകാലറ്റത്തു നിൽക്കുന്നു ഞാൻ.

0: പ്രിയത്തോടവളുടെ കവിളത്തുന്നു നുള്ളുന്നു സൂര്യൻ.
1: പാടത്തിൻ്റെ കരയ്ക്കു പോക്കുവെയിലിൻ ലാവണ്യപൂരം, ശരിക്കാരമ്യാമല വിണ്ണു പാടലമുകിൽ കാടായിടും വിസ്മയം. നീരാടിക്കയറുന്ന വാസര മഹാസൗന്ദര്യലക്ഷ്മിക്കുമേൽഹാസായന്തന കുങ്കുമാർച്ചന കരം കൂപ്പിക്കുനിഞ്ഞിങ്ങു ഞാൻ.
0: നോക്കൂ പൂക്കുമൊരി പ്രഭാതമലർമുറ്റത്തേക്കു തൂവെണ്ണില പൂക്കാരിക്കു വരണ്ടു പുഞ്ചിരി കിഴക്കാതാമ്ര സൂര്യോദയം. കേൾക്കാമേദുരമേദിനി പുരവര ഗ്രാമാന്തരാരാവമിന്നോർക്കാനെത്ര വിചിത്രമി പ്രകൃതി തൻ ശ്രീലാസ്യ നൃത്തോത്സവം.
2: കുണ്ടും കുന്നുമൊഴുക്കെഴുന്ന പുഴയും

0: തത്തും മാമുനി തൻ വരണ്ട ചുടിയിൽ തെറ്റുന്നു ഗായത്രിയോ.
1: മുത്തച്ഛന്റെ ചെരിപ്പു ദൂരെ ഇരടുമ്പോഴേ കിരുട്ടറ്റുപോം മുറ്റത്തേക്കു കുതിച്ചു ചാടി അഖില ബ്രഹ്മാണ്ടവും കേൾക്കനി മുഗ്ധാനന്ദജതിസ്വരത്തോടെ വിളിച്ചാർത്തില്ലയോ. വന്നുപോയി മുത്തച്ഛൻ പുളകക്കയത്തിൽ മരവിച്ചില്ലാതെയായന്നു ഞാൻ.

0: പിന്റെ കണ്ണീർക്കനം മുത്തൊക്കും ചുടുവേർ പണിഞ്ഞു തഴുകാൻ നീളേണ്ടു നിൻ താമരക്കൈത്തണ്ടിൻ പരിശുദ്ധി ഇന്നു ഹരിനാമം മാത്രമെന്നാശ്രയം.
1: മുത്തച്ഛന്റെ വിയർപ്പുടുപ്പണിമടിത്തട്ടെന്ന സിംഹാസനസ്വത്തിൽ കേറി നിവർന്നിരുന്നു പവിഴക്കൈമാലയിട്ടീടവേ. മുത്തം വാരി വിതച്ചിടുന്ന സുഹൃതിപ്പൂൺവേ, നിനക്കെൻ്റെ യൊസ്യത്തീ പ്രാർത്ഥന ചക്രവാളമലിയട്ടെ നിന്റെ ലാലാമ്പുവിൽ.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വൈഖരി അക്ഷരശ്ലോക സമിതി കോട്ടയം. പങ്കെടുത്തവർ സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ യു.
3: സമയം 5 മണി കഴിഞ്ഞ് 28:30. അറിയിപ്പ്: ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം നാളെ ജൂലൈ 21 രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ. ഇനി പറയാം: 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: രാമായണ പാരായണം 4ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഹല്യമോക്ഷം, അഹല്യസ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുഷ്

0: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: സമയം 5:40 ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികളിൽ ജനനിർമ്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി PMFMEE പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ബിന്ദു ജയസുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 മായ മുദ്രകൾ ആന്റോൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8:00 ചലച്ചിത്രങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ദീൻ ദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലെ തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം. അറബിക് ഭാഷാ പഠനവും സാധ്യതകളുണ്ട്. റഹ്മത് പി കെ സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം. വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം.

0: നടത്തുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിച്ച ഡോക്ടർ പി മുരളി, 6 മണിക്ക് ഉഷമല്ലേരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:15 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 അധ്യാത്മരാമായണ പാരായണം, ബാലകാണ്ഡം പാരായണം ചെയ്തത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, തുടർന്ന് ശ്രീരാമകീർത്തനമേ സൗമ്യ പാടിയത്. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ, 6:35 ഐവിഷനായ ഹോസ്പിറ്റൽ ബ്രംഭം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുല്ലേരിപ്പുകൾ, ഇന്ന ഷോപ്പ് എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി, 7:10 റൈട്രാക്ക് സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ലോകത്ത് തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചും ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിലെ വാർത്തകൾ, 7:35 റീഗ് ജ്വലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം, 7:40 കഥകൾ അതിസാദരം, വിശ്വാസങ്ങളിലെ അവിശ്വാസം പി പത്മരാജന്റെ കഥാവതരണം മെജു, 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, ആർത്തവവും ആയുർവേദവും ഡോക്ടർ സുസ്മിത ശരൺ സംസാരിക്കുന്നു. 7:55 ഡോക്ടർ പ്രിൻസിപ്പൽ ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യോത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 8:30 10:15 വൈകിട്ട് 4:45 6:40 8:00 ചലച്ചിത്രങ്ങളിൽ രാവിലെ 9:30 ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി, ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ പ്രത്യേകം വെള്ളാറ്റ ന്യൂ ശ്രീജിത് ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റോയൽ ജ്വല്ലേഴ്സ് കണ്ടവാര റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 12:10 പുള്ളുവൻ പാട്ട്, പി ശ്രീനിവാസനും സംഘാവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനതരംഗിണി, തത്സമയ ഫോൺ ഇൻ പരിപാടി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരവതാനം ഒരു അന്വേഷണം, 17-ാം ഭാഗം രചന അനിൽ തമ്പൻ, സംവിധാനം റൂബി ബാബു, 2:30 സ്വരസാഗരം, പി ലീല പാടിയ കഥകൾ, ടി സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി, 5:15 ലയവിന്യാസം, ടി ജി മുത്തുകുമാരസ്വാമി തവലിൽ അവതരിപ്പിച്ചത്, 5:20 അധ്യാത്മരാമായണ പാരായണം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുദ്രം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിലെ വാർത്തകൾ, 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം, 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം, 67 മിനിറ്റ് ചിത്രീകരണം, ശബ്ദം നൽകുന്നവർ ഷിബു എം ജോസ്, ബി ജി ബാബു, അശ്വതി എം എസ്, ഹരീഷ് മേനോൻ രചന, ജെസ്ലോ ഇമാനുവൽ ജോയ് നിർവ്വഹണം, നീതി എലിസബത്ത് ജോസഫ്. 9:30 കഥാപ്രസംഗം, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, തുടർന്ന് കാലാവസ്ഥ. എഫ് എം പ്രക്ഷേപണത്തിൽ രാവിലെ 10:30 വൈകിട്ട് 3:00 ചലച്ചിത്രങ്ങൾ, 4:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ലക്ഷദ്വീപിലും മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞു 45 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐ ടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിതാ സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം
1: സരിത. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് നല്ല കൃഷിക്കാരാണ്. അപ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാല് പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്. അവിടെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പോൾ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
2: ഓണത്തിന് ഞങ്ങൾ മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു നടീലും അതിൻ്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രണം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
2: ഇത് ഞങ്ങൾ പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവൻ്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്നും എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ച് തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പോൾ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പോൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
2: അവിടെ നിന്ന് പഠിപ്പിച്ചെന്ന കൃഷിയും പിന്നെ നമ്മൾ സ്വയമായിട്ട്

0: നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
0: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: നമ്മൾ ചാണകം കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത്? ഇപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ എല്ലാം വെണ്ടയും മറ്റ് പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പച്ചമുളകും ഒക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
0: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിൻ്റെ സ്ലറി ആക്കിയിട്ട് ഞാനത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിനെ സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവെ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
0: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കാര്യം അതിൻ്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടേണ്ട ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
1: ഇപ്പോൾ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മൾ കൃഷിഭവനിൽ കാണും, റെസിഡൻസിൻ്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
0: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടിൽ ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: പൊതുവേ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിൻ്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
0: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവനിൽ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
1: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
0: ജൈവ ആയതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
1: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
0: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസിൽ ശ്രീഭദ്ര റെസിഡൻസാണ് കരിയും. അതിൽ ഞങ്ങൾ ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയും ഉണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെൻറ് സ്ഥലം എടുത്ത് തരികയും നമ്മളതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
1: അപ്പോൾ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ കൂട്ടായ്മയായിട്ട് ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
0: അതിൽ നമ്മൾ പാവല്, പയർ, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ധിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
1: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
0: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകമാവും.
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ ഇതിന്?
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകർ, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകർ നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിൻ്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ വിശേഷങ്ങളോടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
0: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും

0: പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവന്റെ സഹായത്തോടെ കൂൺകൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
1: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
0: 20,000 രൂപ അടുപ്പിച്ച് നമുക്കൊരു മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
1: നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ട് അല്ലേ?
0: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
1: സരിത, ഇപ്പോൾ

0: വളരെ സന്തോഷം തരുന്നുണ്ടല്ലേ.
1: തീർച്ചയായും, കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
0: സരിത, ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്?
1: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി, നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെപ്പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു, ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
3: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൗപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ

0: സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിൻ്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിൻ്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴസംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Both houses of parliament witnessed multiple adjournments on the first day of the monsoon session today, following uproar by opposition parties over various issues, including the NEET paper leak case. The Lok Sabha and the Rajya Sabha were later adjourned for the day. The Lok Sabha began with obituary references to 6 former members who passed away recently. The house also paid tributes to Father Emir of Qatar Sheikh Hamad bin Khalifa al-Thani. However, question hour could not be taken up as opposition members from the Congress and the Samajwadi Party raised slogans over the NEET issue. Despite repeated appeals by Speaker Om Birla and later by Presiding Officer Dilip Saikia to maintain order and allow the House to function, the protests continued, leading to adjournment of the House for the day. The Rajya Sabha also witnessed repeated disruptions. The House was adjourned multiple times despite efforts by Chairman C.P. Radhakrishnan and Deputy Chairman Harivansh to conduct business. Later, the upper house was also adjourned for the day. Earlier, speaking to media ahead of the commencement of the session this morning, Prime Minister Narendra Modi expressed hope that the monsoon session will be as productive as the monsoon itself, saying both play an important role in the nation's progress and the well-being of its people.
3: Monsoon ho ya monsoon satra, agar dono proactive ho, to bahut hi productive hote hain. और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है. साथियों, पिछले 1 महीने में देश ने अनेक सिद्धियां प्राप्त की है, चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो. भारत के लिए गर्व

0: के पल रहे हैं।
1: President Droupadi Murmu today called for deeper economic engagement between India and Moldova, saying the two countries have immense potential to expand cooperation in several high-growth sectors. The president was addressing the India-Moldova Business Forum in Chisinau today. Referring to the vision of Viksit Bharat 2047, President Murmu said India seeks partnerships based on trust and shared prosperity, while Moldova's strategic location and skilled workforce offer promising opportunities for the Indian business. Earlier, President Murmu and her Moldovan counterpart, Maia Sandu, held delegation-level talks. She also paid floral tributes at the monument of Stefan Cel Mari Sisfanth in Chisinau. The Supreme Court has asked the Solicitor General to take instructions if a special investigation team, SIT, can be set up to probe the alleged embezzlement of donations at Ram Temple in Ayodhya, Uttar Pradesh. It also asked the parties not to politicize the Ram Temple donation row. The court said that the Ram Temple donation row is a simple case of commission of crime and the court is just to ensure proper investigation. The Solicitor General told the court that SIT was constituted to probe allegations and now the state police is investigating it. The apex court will hear the plea again on 27th of this month when Uttar Pradesh government will apprise it about the SIT probe in matter. Union Minister Jagat Prakash Nadda today met the representatives of protesters in New Delhi. In a social media post, Mr. Nadda said a proposal came from the protesters to hold talks with the government and the discussions have been ongoing since 11:50 a.m. this morning. The minister said the meeting took place in a cordial atmosphere and initial verbal discussion was held in detail with their delegation and they submitted a written petition to the government around 4 p.m. Mr. Nadda urged all the protesters to end their sit-in and assist the administration in restoring normalcy. The Delhi police has appealed to all the protesters in New Delhi to maintain peace, exercise restraint and cooperate with the police in ensuring peace and public order. In a video message, Additional Commissioner and Public Relations Officer of Delhi Police, Rajiv Ranjan, urged the participants to conduct themselves peacefully, refrain from indulging in any unlawful or violent activities and comply with the lawful directions issued by the police officers or personnel deployed on duty. In the United Kingdom, Andy Burnham, the newly elected leader of the Labour Party, has took charge as country's new Prime Minister. King Charles III invited the 56-year-old former mayor of Greater Manchester to form a new government following the resignation of Keir Starmer. And that is the end of this news bulletin.
2: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ എസ് പി പുരം പാത തുറക്കുന്നതിനെക്കുറിച്ചാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ. നിലവിൽ വനംവകുപ്പ് അടച്ചുപൂട്ടിയ ഈ വനപാത തുറന്നാൽ കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്താനുള്ള ദൂരം 110 കിലോമീറ്ററിൽ നിന്നും വെറും 30 കിലോമീറ്ററായി ചുരുങ്ങും. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള യാത്ര മിനിറ്റുകളായി മാറുമെന്നത് വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വട്ടവടയിലെയും കാന്തല്ലൂരിലെയും ജനങ്ങൾ വനപാത അടച്ചതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. പാത തുറക്കുന്നതോടെ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പുണ്ടാകും. ദീർഘകാലത്തെ ഈ ആവശ്യത്തിന്മേൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പുതിയ ഇടപെടലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാകുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ്. അപകട സാധ്യതകൾ കുറവായതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റി.

0: കൂട്ടുന്നു. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് ഇതിന് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തി തുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഈ പ്രദേശം പ്രകൃതിയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നാട്ടുകാർ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത്. യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീലപ്പട്ടെടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിച്ചെടികൾ മൂന്നാറിലെ മലനിരകളിൽ മൊട്ടിട്ട് കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂർണ്ണമായും വിരിഞ്ഞു തുടങ്ങും. മൂന്നാറിനോട് ചേർന്നുള്ള ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, കുണ്ടുമല എന്നീ 5 സ്വാഭാവിക പുൽമേടുകളിലാണ് ഇത്തവണ കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായി തിരിച്ചുപിടിച്ചിരുന്നു. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അനധികൃത നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ മോചിപ്പിച്ച ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി പൂക്കുന്നത് പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ്. മേഖലയിൽ ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിനും ഇത് പുണ്യനിമിഷമാണ്. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലാണ് കുറിഞ്ഞി പൂക്കുന്നത് എന്നതിനാൽ പ്രദേശങ്ങളിൽ കനത്ത സംരക്ഷണം ഒരുക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്ങൽ ചൂണ്ടൽ മാറുന്നു. മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്ങൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. ഹരിതാഭമായ പുൽമേടുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന നിബിഡ വനമേഖലയുമാണ് ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തുകൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ, ഇന്നത്തെ ചോദ്യമുദരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം: ഏത് ദിനമാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം: ജൂലൈ 20. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ സ്ഥാപിതമായ ദിനമാണ് ജൂലൈ 20. അതിനാലാണ് യുനെസ്കോ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇനി ചിന്താ വിഷയം: തീവ്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും ഒരാളെ പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. ഇന്നത്തെ ചോദ്യമുദരം ചിന്ത വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് എല്ലാ ദിവസവും അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം: ജൂലൈ 20. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ഫിഡെ സ്ഥാപിതമായ ദിനമാണ് ജൂലൈ 20. അതിനാലാണ് യുനെസ്കോ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇനി ചിന്താ വിഷയം: തീവ്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും ഒരാളെ പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യമുദരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ ജീൻസ് ജാക്കറ്റ്.
4: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി.

0: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: ആർ ബി ഐ പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
7: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: सिक्किम इति प्रत्यपादयत्। यतो ह्येषा कस्यापि भारतीय राष्ट्रपतेः मोल्डोवा देशाय प्रथमा राजकीय यात्रा अस्ति। द्विपक्षीय व्यापारस्य निवेशस्य च संवर्धनाय सुदृढ संभरण श्रृंखलायाः सशक्तिकरणाय सहैव सान्द्र व्यापारिक संबंधानां प्रोत्साहनाय उभौ अंगीकृतवन्तौ। राष्ट्रपति मुर्मुहु अवोचत यत भारत मोल्डोवा व्यापारिक मंच आर्थिक सहयोगाय नूतनां गतिं प्रदास्यति। अनेनैव साकं राष्ट्रपति मुर्मुहु मोल्डोवा देशम आपत प्रतिरोधी संरचना गठबंधने सहैव वैश्विक जैवेंधन गठबंधने सम्मिलितुं निमंत्रितवती। सामरिक दृष्ट्या अति महत्वपूर्णे होर्मुज जलसंधौ उत्तरोत्तरं प्रवर्धमाने संघर्षावधौ अद्य अविरतं नवम दिवसेपि अमेरिका ईरान देशयोः परस्परं भीषण सैन्य प्रहाराः अभवन्। अमेरिकी सैन्यैः ईरानस्य होर्मुज नगरं लक्ष्यीकृत्य क्षेपणास्त्र प्रहाराः विहिताः। ईरानस्य अर्धसर्वकारीय वार्ता संस्थया कस्यचित् स्थानीय अधिकारिणः वचनम् उद्धृत्य निवेदितं यत् बुशेह्र प्रान्तस्य दश्ती मण्डलस्य प्राशासनिक केन्द्रे होर्मुज नगरे अमेरिकी प्रहारेण बहुषु भागेषु विद्युत् प्रवाहः पूर्णतया अवरुद्धः अभवत्। वृत्तान्तानुसारम् अस्मिन् प्रहार क्षेत्रे इस्लामिक रेवोल्यूशनरी गार्ड कॉर्प्स इत्यस्य नौसैन्य प्रतिष्ठानानि आसन्। अनेन सैन्य प्रहारेण होर्मुज नगरस्य कतिपयेषु भागेषु तत्क्षणमेव विद्युत संभरण श्रृंखला बाधिता अभवत्। अपरत्र जॉर्डन देशस्य सर्वकारीय प्रसारण संस्थया सामाजिकांतरजालीय पटले निवेदितं यत् तस्य देशस्य वायु प्रतिरक्षा प्रणाल्या ईरान देशात् जॉर्डन भूभागं प्रति प्रक्षिप्तानि त्रीणि क्षेपणास्त्राणि तथैव विनाशितानि। चतुर्थं क्षेपणास्त्रं जॉर्डन देशस्य दक्षिण दूरस्थ क्षेत्रे पतितं येन कापि जनधनहानिः न जाता। समाचार माध्यमानुसारम् एतानि क्षेपणास्त्राणि जॉर्डन देशस्य दक्षिणतटीय नगरे अकाबा इत्यत्र स्थितान् अमेरिकी विमानस्थानकान् लक्ष्यीकृत्य प्रक्षिप्तानि आसन्। भारत ऋतु विज्ञान विभागेन अद्य हिमाचल प्रदेश जम्मू कश्मीर लद्दाख उत्तराखंड राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना उद्घोषिता इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: Don't worry.
4: ഫീസ് നോക്ക്.
6: എന്തുണ്ടോ വിശേഷം?
4: എന്തു പറ്റി?
5: ഫീസിന്റെ ടെൻഷൻ.
6: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി

0: തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപ്പിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ്

0: സാമ്പത്തിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് ജൂലൈ 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൗൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൗൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും K. സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ M. K. റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോ സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച്.

ട്രെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി, തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ
മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു.

ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.

0: ആകാശവാണി സമയം 6:50.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലായ്പ്പോഴും ശരിയായ കാര്യം തിരഞ്ഞെടുക്കുക. അതത്ര എളുപ്പമല്ലെങ്കിലും അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. പ്രലോഭനങ്ങളും വെല്ലുവിളികളും വരും, പക്ഷേ സത്യസന്ധതയും നന്മയും പിന്തുടരുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, മത്സ്യസമ്പദ യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കാരണം ഓണവിപണി തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ്. ഓണം മുന്നിൽ കണ്ട് നട്ട വിളകളിൽ പലതും മഴ ലഭിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. രൂക്ഷമാകുന്ന ജലദൌർലഭ്യവും കടുത്ത

0: വേനലുമൊക്കെ വെല്ലുവിളിയായി കർഷകന്റെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് വയലും വീടും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതും കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ്. വിളകളിലെ കളകളാണത്. വിളകളുടെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന അനാവശ്യ സസ്യങ്ങളാണ് കളകൾ. അതിനാൽ കള നിയന്ത്രണം കാർഷിക രംഗത്ത് വളരെ പ്രധാനമാണ്. പലതരത്തിലാണ് കളകൾ വിളകൾക്ക് വെല്ലുവിളിയാകുന്നത്. കളകളെക്കുറിച്ചും വിളകളിലെ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ബിന്ദു ജെ എസ് ആണ്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ബിന്ദു, കളകളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ വേണ്ടാത്ത ചെടികളും കളകളാണോ?
2: നമ്മുടെ കൃഷിഭൂമിയിൽ വിളയ്ക്കൊപ്പം വളരുന്ന അനാവശ്യ ചെടികളെയാണ് കളകൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കളയേണ്ടവയാണ് കളകൾ. മിക്ക കളകളും വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുന്നതാണ്. ഇവ വിളകളുമായി സൂര്യപ്രകാശം, ജലം, പോഷകങ്ങൾ, സ്ഥലം എന്നിവയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. ചില കളകളാണെങ്കിൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും പാർപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലവയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറനാട്ടിൽ നിന്ന് വന്നവയാണെങ്കിൽ, ഉദാഹരണത്തിന് കുളവാഴ, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നു.
1: നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും അത് നിലത്ത് കുറച്ച് നിന്നാലും പ്രശ്നമില്ലെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണല്ലേ?
2: അതെ. പ്രധാനമായും നമുക്ക് കളകളെ പുല്ലുവർഗ്ഗങ്ങൾ, മുത്തങ്ങാവർഗ്ഗങ്ങൾ, വീതി ഇലയുള്ള കളകൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം. പുല്ലുവർഗ്ഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ കറുകപ്പുല്ല്, പലയിനം കവടകൾ, വരിനെല്ല് തുടങ്ങിയവ. മുത്തങ്ങാവർഗത്തിലാണെങ്കിൽ മഞ്ഞക്കോര, തലേക്കെട്ടൻ എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. വീതിയില ഉള്ളയാണെങ്കിൽ പലതരം ചീരകൾ, നീർഗ്രാമ്പൂ, കയ്യുന്നി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം.
1: ഇതിന്റെയൊക്കെ നിയന്ത്രണ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ കള നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
2: നമ്മൾ കള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശമല്ല കളകളുടെ, മറിച്ച് വിളനാശം കാര്യമായി ഉണ്ടാകാത്തക്ക രീതിയിൽ കളകളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, നെൽകൃഷിയിൽ കള നിയന്ത്രണം ഏറ്റവും ആവശ്യമായ ഘട്ടം വിതച്ച് അല്ലെങ്കിൽ ഞാറ് നട്ട് 45 ദിവസം വരെയാണ്. ആ കാലയളവിൽ കളശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിൽ സംശയമില്ല. വ്യത്യസ്തമായ പരസ്പര പൂരകങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് കളങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഏതെങ്കിലും കള നിയന്ത്രണ പരിപാടി വികസിപ്പിക്കുന്നത് കളകളുടെ ജീവശാസ്ത്രവും പരിസ്ഥിതി ശാസ്ത്രവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ധാരണയുടെ അടിസ്ഥാനത്തിൽ കളവിത്ത് മുളയ്ക്കുന്നതിൽ സ്വാധീനം ചെലുത്തി കളവിത്ത് ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ കള നിയന്ത്രണ മാർഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
1: നിയന്ത്രണത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നിരോധനമല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ കള നിരോധനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഒരു കള നമ്മുടെ പുരയിടത്തിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കളവിത്തുകൾ കലരാത്ത വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെൽകൃഷി വിത്ത് ശേഖരിക്കുമ്പോൾ ആ വിത്ത് ശേഖരിക്കുന്ന പാടത്തിൽ കൊയ്യുമ്പോഴും ഉണക്കുമ്പോഴും കളവിത്തുകൾ കലരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്, വേറൊരു സ്രോതസ്സാണ് നമ്മുടെ ജൈവവളങ്ങൾ. പുരയിടങ്ങളിലെ നമ്മുടെ ചാണകക്കുഴിയിൽ വിളകളിലെ അവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിലെ കളകൾ ഉൾപ്പെടുന്ന ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഇടം കൂടിയാണ്. ആയതിനാൽ കൃഷിക്ക് പച്ചച്ചാണകത്തിൻ്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ കളകൾ നേരിട്ട് പച്ചിലവളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവ പൂവിടുന്നതിന് മുമ്പോ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഉപകരണങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് മണ്ണും മറ്റു ജൈവ അവശിഷ്ടങ്ങളും കഴുകി വൃത്തിയാക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ജലസേചന തോടുകളും ചാലുകളും വൃത്തിയാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ കള നിയമങ്ങളും അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് സസ്യങ്ങളുടെയും സസ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക വഴി കളകൾ പുതിയ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു കള വളരെ ഗുരുതരമാണെങ്കിൽ അതിനെ നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതിയെ കംപ്ലീറ്റ് അത്
1: ബാധിക്കുകയാണെങ്കിൽ,
2: അപ്പൊ നമുക്ക് കർശനമായ ചിലവേറിയമായ മാർഗങ്ങൾ അവലംബിച്ച് ആ കളയുടെ പൂർണ്ണ നിർമാർജനം സാധ്യമാക്കണം.
1: ഈ കള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നിരോധനത്തിന് വേണ്ടി മുന്നൊരുക്ക മാർഗങ്ങൾ എന്തൊക്കെയാണ്?
2: സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ സൂര്യതാപീകരണം വഴി നമുക്ക് കളകളുടെ വിത്ത് നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾ മണ്ണ് നനച്ചതിന് ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോഴത്തേക്കും കളവിത്തുകൾ നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ

0: നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ്. വേറൊരു മാർഗം കളയ്ക്ക് കിളിപ്പിക്കൽ എന്ന് പറയും, സ്റ്റേൽ സീഡ് ബെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആദ്യം മഴയ്ക്ക് നമ്മൾ നിലം ഉഴുതിട്ടാൽ ധാരാളം കളവിത്തുകൾ മുളയ്ക്കും. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉഴുത് നശിപ്പിച്ചിട്ട് വിത്തിട്ടാൽ താരതമ്യേന കളശല്യം കുറവായിരിക്കും.
1: കള നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മികച്ച കൃഷി രീതികൾ അവലംബിക്കാൻ പറ്റുമോ?
0: തീർച്ചയായും. വിളകളുടെ കരുത്തും മത്സരശേഷിയും വർദ്ധിക്കുന്നതും കളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ ഏത് കൃഷി രീതികളും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ നിലവൊരുക്കുന്നത്, കൃഷിയിടങ്ങൾ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ നടീൽ വസ്തുക്കൾക്കുള്ള വളർച്ച എളുപ്പമാക്കും. വിളകൾ കരുത്തോടെ വളരുകയും അതേസമയം കളകൾ പതുക്കെ മുളയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായി

0: തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായ സമയത്ത് തന്നെ വിളയിറക്കുകയും ശുപാർശ ചെയ്ത രീതിയിൽ തന്നെ വിത്ത് നിരക്ക് അനുവർത്തിക്കുകയും ചെയ്താൽ വിളകൾ നന്നായി
1: വളരും.
0: പിന്നെ നമ്മുടെ ജലപരിപാലനം, നമ്മുടെ പാടത്ത് നമുക്കറിയാം വെള്ളം കെട്ടി നിന്ന പല കളകളും നശിച്ചു പോകുന്നതാണ്. അതുപോലെ വളപ്രയോഗം, എപ്പോഴും വിളകളിൽ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കളകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമുക്കറിയാം വിളപരിക്രമം, അതായത് ഒരു വിള തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കളകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം നെൽവയലിൽ തുടർച്ചയായി നെല്ല് ചെയ്യുന്നതിന് പകരം മൂന്നാം വിളയായി നമുക്ക് പയർ വർഗ്ഗവിളകളോ പച്ചില വർഗ്ഗവിളകളോ പച്ചക്കറികളോ മുതലായ മാറി മാറി ചെയ്താൽ നെല്ലുമായി ബന്ധപ്പെട്ട് വളരുന്ന കളകളുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ വേറൊരു മാനേജ്മെൻറ്റാണ് നമ്മുടെ ആവരണ വിളകൾ പുരയിടങ്ങളിൽ, പിന്നെ അതുപോലെ പുതയിടുന്നത്, ഇതെല്ലാം നമ്മുടെ കളകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും.
1: അതുപോലെ നേരിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ അല്ലേ?
0: അതെ അതെ. പിന്നെ നമുക്ക് ഇടവിള കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലമുള്ളിടത്തെല്ലാം ഇടവിളകൾക്ക് മുഖ്യ വിളയുമായിട്ട് മത്സരം വരാത്ത രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നതും കളകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: മാഡം, നേരിട്ടുള്ള കള നിയന്ത്രണ മാർഗങ്ങളിൽ ഭൗതിക രീതികൾ ഏതൊക്കെയാണ്?
0: ഏറ്റവും എളുപ്പവും പ്രധാനമുള്ളതും കൈകൊണ്ട് നമ്മൾ കള പറിച്ചു കളയുന്നത് തന്നെയാണ്. നെൽകൃഷി ആണെങ്കിൽ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങളിൽ സാധാരണ പറിച്ചു നട്ട് 20-25 ദിവസത്തിലും 40-45 ദിവസത്തിലുമാണ് 2 പ്രാവശ്യമാണ് നമ്മൾ കളയെടുക്കുന്നത്. തെങ്ങിൻ പുരയിടങ്ങളിലാണെങ്കിൽ വളമിടുന്നതിന് മുമ്പ് തടം തുറക്കുകയും അതുവഴി കളകളെ മണ്ണിലോട്ട് ചേർക്കുകയും ചെയ്യും. ഇത് മണ്ണിൻ്റെ ജൈവാംശം കൂടുവാനും സാധിക്കും.
1: കള നിയന്ത്രണത്തിന് യാന്ത്രിക മാർഗങ്ങളും കാണുമല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. നെൽപ്പാടത്ത് നമുക്ക് വരിയായി വിത്തിടുന്ന രീതിയിലും പറിച്ചു നടുന്ന പാടത്തും കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന കോണോ വീഡർ എന്ന കള ഇളക്കി യന്ത്രം ഉപയോഗിച്ച് കള പിഴുത് മണ്ണിൽ ചേർക്കാം. ഇത് നട്ട് 20-25 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം മണ്ണിലെ വായു സഞ്ചാരം കൂടുകയും നെല്ലിൻ്റെ വളർച്ച കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സാധാരണ ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വിളകളുടെ ഇടയിലൂടെ കളകളെ നിയന്ത്രണം ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്.
1: ഇത് പ്രായോഗികമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ?
0: കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ച്
1: തുടങ്ങിയിട്ടുണ്ട്. ഭാവി സാധ്യതകൾ നിരവധിയുണ്ട്.
0: അതെ അതെ.
1: ഇതെല്ലാം കൂടിയ കള നിയന്ത്രണം പോസിബിൾ അല്ലെങ്കിൽ അവസാന മാർഗമായിട്ട് നമ്മൾ കള നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികളാണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: കളനാശിനിയുടെ ഉപയോഗം എപ്പോഴും ഒരു സംയോജിത കള നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രധാനമായും 3 തരം കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്. 1, കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള കളകളെ നശിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി, ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്നിവ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നിലമെല്ലാം ഒഴുകി വിത്ത് നട്ട ശേഷം കളകൾ മുളയ്ക്കുന്നത് തടയുന്നത്. ഇവ മുളച്ചു വരുന്ന കളകളെ 2-3 ആഴ്ചയോളം കളശല്യം നിയന്ത്രിക്കുന്നു. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന ഓക്സി ഫ്ലൂർഫെൻ എന്ന കളനാശിനി ഇതിന് ഒരു ഉദാഹരണമാണ്. വിതച്ച് നമ്മൾ 3 ദിവസത്തിനകം ഇത് തളിക്കാൻ ശ്രദ്ധിക്കണം. 3-ാമത്തെയാണെങ്കിൽ കളകൾ മുളച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതിലാണ് നമ്മുടെ കളകൾക്ക് ഒരു 2-3 ഇല പ്രായമാകുമ്പോൾ ഉപയോഗിക്കുന്നവയാണിവ. ഇത് പാടത്തെ പ്രധാന കളകൾ ഏതൊക്കെ ആയി എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തെരഞ്ഞെടുക്കാൻ.
1: എല്ലാ കളനാശിനിയും എല്ലാ കളയ്ക്ക് വേണ്ടിയും
0: ഉപയോഗിക്കാൻ
1: പാടില്ല. മാഡം, കളനാശിനികൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന രീതി, ചെടികളുടെ പ്രായം, കളകളുടെ ഇനം എന്നിവ അനുസരിച്ച് കളനാശിനി തിരഞ്ഞെടുക്കണം. കളനാശിനി തളിക്കുവാൻ പുറത്ത് തൂക്കിയിട്ട് മരുന്ന് തളിക്കുന്നതിനൊപ്പം ഇടത് കൈകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലം സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. ഒരേ മർദ്ദത്തിൽ മരുന്ന് തളിക്കുവാൻ സഹായിക്കും. എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ തന്നെ കളനാശിനി തളിക്കണം. ഏക്കറിന് ശരാശരി 200 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അതും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം, തെളിഞ്ഞ വെള്ളം. പിന്നെ തളിക്കുന്ന ആളിൻ്റെ വേഗത, നോസിൽ നിബമ്പിൻ്റെയും കാര്യക്ഷമത തുടങ്ങിയവ അനുസരിച്ചായിരിക്കും കളനാശിനി പ്രയോഗത്തിൻ്റെ ഫലം. ഒരിക്കലും പവർ സ്പ്രെയറുകൾ ഉപയോഗിക്കരുത് നമ്മളിത് ചെയ്യാൻ. കളനാശിനി തളിക്കാൻ എപ്പോഴും ഫ്ലഡ് ജെറ്റ് അഥവാ ഫ്ലാറ്റ് ഫാൻ നോസിലാണ് നല്ലത്. ഇടമുറിയാതെ എളുപ്പത്തിൽ തളിക്കുവാൻ ഇത് സഹായിക്കും. കളനാശിനിയിൽ പുതിയ തലമുറ കളനാശിനികൾ, പഴയവയെ അപേക്ഷിച്ച് വളരെ അളവ് കുറവ് മതി. ഇതിൻ്റെ

0: പ്രവർത്തനക്ഷമത 50 മുതൽ 100 ഇരട്ടി വരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളനാശിനി മിക്സ്ചറുകളുണ്ട്. പല തരത്തിലുള്ള കളകളെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പറ്റും. അതുപോലെ അളവും കുറവും മതി. ഇപ്പോൾ അതുപോലെ തന്നെ നാനോ കളനാശിനികളും അവൈലബിളാണ്. ഇതിൻ്റെ അളവും വളരെ കുറവും, നമ്മുടെ നാനോ വളങ്ങൾ പോലെ പരിസ്ഥിതി സൗഹൃദങ്ങളുമാണ്.
1: പിന്നെ കളനാശിനികൾ എന്തു പറഞ്ഞാലും വിഷം തന്നെയാണല്ലോ, അപ്പോൾ ഉപയോഗിക്കുമ്പം അതിന്
0: അതിൻ്റെതായ നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരൊറ്റ രീതിയെ ആശ്രയിക്കുന്നത് കളകളുടെ വ്യതിയാനം, കളനാശിനിക്കുള്ള പ്രതിരോധം, ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായൊക്കെ ബാധിക്കും. ആയതിനാൽ നമുക്ക് സംയോജിതമായി കള നിയന്ത്രിക്കുന്നതാണ് എപ്പോഴും ഉത്തമം.
1: പിന്നെ ആദ്യം സൂചിപ്പിച്ച മാതിരി നമ്മൾക്ക് നിർമാർജനമല്ല നമ്മുടെ ഉദ്ദേശ്യം, മാനേജ്മെന്റ് ആണ്.
0: അതെ അതെ അതെ. കള എന്നാൽ ഉപയോഗശൂന്യമായ ചെടികൾ എന്ന് അർത്ഥമില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. ഇവയിൽ പലതും നമ്മുടെ പച്ചമരുന്നായും പച്ചക്കറിയായും കാലിത്തീറ്റയായും ആവരണ വിളകളുമായൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കളസസ്യങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് പകരം അവയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കളകളെ മണ്ണിൽ ചേർക്കുന്നത് മൂലം നമ്മുടെ ജൈവസമ്പത്ത് വർദ്ധിക്കുകയും സുസ്ഥിര കൃഷി നിലനിൽക്കുകയും ചെയ്യും.
1: ഡോക്ടർ ബിന്ദു തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് കള നിയന്ത്രണ മാർഗങ്ങളും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബിന്ദു ജെയസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം, 20 കിലോഗ്രാം

0: മുളകുപൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ചാ മന്ദഗതി എന്നിവ ഉണ്ടാകാം. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ

0: എന്താണ്? ഉത്തരം: നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.
3: സമയം 7 മണി കഴിഞ്ഞ 19:14.

0: സമയം 7:20:22. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 8714253165. മറ്റൊരു നമ്പർ 9444370726. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8714253165. മറ്റൊരു നമ്പർ 9444370726. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറവാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലോറസൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണ ഉപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസിലിയം ലെക്കാനി, മെറ്ററൈസിയം, പെസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്ഫൈറിലം എന്നിവയും ജൈവ കീട വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ആഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇനി പറയാം: 9747238532. നമ്പർ ആവർത്തിക്കാം: 9747238532. ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ള രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാൻ 1% വീര്യമുള്ള ബോർഡും വിഷതം തെളിക്കാവുന്നതാണ്. തെളിക്കുമ്പോൾ ഇലയുടെ 2% വീഴുന്നുണ്ട് എന്നുറപ്പാക്കണം. സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
4: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം 9:30 to 11:30. ഡോക്ടറോട് ചോദിക്കാം ഫോൺ ഇൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും 0787-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. വിളിക്കേണ്ട സമയം 9:30 to 11:30. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधु और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवो ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.

0: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചു െങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസ്സിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
1: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള.

0: അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബ്യുഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
3: തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളവളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
4: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചു കൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879 മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതോടെ ചെക്കോവ് മോസ്കോയിൽ തന്റെ കുടുംബത്തിനൊപ്പം ചേർന്നു.
3: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആന്റൺ ചെക്കോവ് 26 വയസ്സുള്ളപ്പോൾ തന്നെ 400-ലധികം ചെറുകഥകൾ, നിരവധി ചിത്രങ്ങൾ, ചിത്രകഥകൾ എന്നിവ സംഭാവന ചെയ്തിരുന്നു. എന്നും മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട എഴുത്തുകാരനാണ് ആന്റൺ ചെക്കോവ്. 1890 അദ്ദേഹം സൈബീരിയയിലൂടെ സഖാലിൻ ദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുകയും പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.

0: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു ആ റൂബിളുകൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് ആ 15,000 രൂപിൾ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെപ്പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നെ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും. താനോ പ്രായം ചെന്ന സ്ത്രീകളെപ്പോലെ എഴുത്തുകുത്തുകൾ നോക്കുന്നു, മറുപടികൾ തയ്യാറാക്കുന്നു. അന്നയ്ക്ക് കഠിനമായ നിരാശ തോന്നി.
1: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന അക്കിമോവ്ന എന്ന യുവതിയാണ് നോവലിലെ നായിക. കേവലം 26 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അന്നയുടെ തലയിൽ വീണു. പിതാവിൽ നിന്നും ഫാക്ടറി അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിതാവിന്റെ അപ്രതീക്ഷിതമായ മരണം തൊഴിലാളികളെ ദുഃഖത്തിലാക്കി. അവരുടെ ഇടയിൽ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന് മുതലാളിയായ മനുഷ്യനാണ് അന്നയുടെ പിതാവ്. തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ഭൂതഭയം മൂലം അവൾ തന്റെ മുൻപിൽ കൂമ്പാരം പോലെ കിടക്കുന്ന കത്തുകൾ ഓരോന്നായി നോക്കുന്നു. ഗേറ്റിൽ ആവലാതികളുമായി തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിൽക്കുന്നു. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുരുഷന്മാർ കിട്ടുന്ന കാശിലേറിയ പങ്ക് വോട്ട കുടിച്ചു തീർക്കും, എന്നിട്ട് കടം വാങ്ങും. മദ്യപാനികളായ തൊഴിലാളികൾ കാലക്രമേണ രോഗികളായിത്തീരും. അവരുടെ കുടുംബങ്ങൾ തകരും. കത്തുകളിലെ ആവശ്യം പണമാണ്. ഓഫീസിലെ ക്ലർക്കുമാരോട് ആ കത്തുകൾക്ക് പ്രാധാന്യമനുസരിച്ച് 2-3 രൂപിളുകൾ നൽകാൻ അന്ന പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്തൊരു സമൂഹമാണ് തൊഴിലാളികളെന്ന് ക്ലർക്കുമാർ പറയും. അവർ അവളെ ചീത്ത പറയും, ശപിക്കും. പക്ഷേ നേരിൽ കാണുമ്പോൾ ഒരു ദൈവത്തെപ്പോലെ പുകഴ്ത്തും. അങ്ങനെ തന്റെ മുൻപിലെ കത്തുകളും മേശപ്പുറത്തെ 15,000 രൂപിളും അന്ന എന്ന ഫാക്ടറി ഉടമയെ പലവിധ ചിന്തകളിലേക്ക് നയിച്ചു.
2: കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ കുറച്ചു മാറി അതിസുന്ദരമായ ധാരാളം പരിചാരകരുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് അന്ന അക്കിമോവ്ന താമസിക്കുന്നത്. ബംഗ്ലാവിൽ ക്രിസ്മസ് രാവിൽ ധാരാളം അതിഥികൾ എത്തും. തൻ്റെ ഫാക്ടറിയിലെ ജീവനക്കാരെയും ക്രിസ്മസ് വരുന്നതിന് അവൾ ക്ഷണിക്കാറുണ്ട്. തൻ്റെ മുമ്പിലെ കത്തുകളിലൂടെ കടന്നുപോകവേ ആർദ്രഹൃദയയായ ആ യുവതി ദുഃഖത്തിലാവുന്നു. കത്തുകളിൽ ഒരെണ്ണം കണ്ണടച്ച് എടുത്തു. ആ കത്തിൻ്റെ ഉടമയ്ക്ക്, അതായത് ആ തൊഴിലാളിക്ക്, മേശപ്പുറത്തെ 15,000 രൂപിളും നൽകാൻ അന്ന തീരുമാനിക്കുന്നു. ഷാലിക്കോവ് എന്ന തൊഴിലാളിയുടെ കത്താണ് കിട്ടിയത്. അയാൾക്ക് ഞാനീ പണം നേരിട്ട് നൽകും എന്ന് അന്ന തീരുമാനിച്ചു.
0: ഷാലിക്കോവ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൽ അവളെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ബാരക്കുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിച്ചു. ഒരു കറുത്തിരണ്ട ഭീമാകാരം പൂണ്ട കെട്ടിടവും പാർപ്പിടങ്ങളും അന്ന അക്കിമോമിനയ്ക്ക് അസന്തുഷ്ടിയും ഭീതിയും നൽകി. മണ്ണെണ്ണയുടെ തുളച്ചു കയറുന്ന ഗന്ധം, പരിതാപകരമായ അന്തരീക്ഷം. അന്ന ഒരിക്കലും തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല.

0: എല്ലാത്തരം അരാജകത്വവും അവിടെ കൊടികുത്തി വാഴുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറി ചെലവിൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് റൂബിൾ തന്റെ ഫാക്ടറിക്ക് നേടിത്തരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം കണ്ടപ്പോൾ അന്ന ദുഃഖിതയായി. 46-ാം നമ്പർ മുറിയിലാണ് ഷാലിക്കോവും കുടുംബവും താമസിക്കുന്നത്. അന്ന അങ്ങോട്ട് നടന്നു.
1: അപ്രതീക്ഷിതമായി യജമാനത്തെ കണ്ടതോടെ ഷാലിക്കോവും ഭാര്യയും കുട്ടികളും അത്ഭുതപ്പെടുന്നു. അന്ന വരുന്നതിന് തൊട്ടു മുൻപ് അയാൾ വോഡ്കയുടെ ലഹരിയിൽ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. ഗർഭിണിയായ അയാളുടെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ഒന്നും കാര്യമായി കഴിക്കാൻ കൊടുക്കാൻ കഴിയാത്തതിൽ അയാളെയും തന്റെ വിധിയെയും ശപിക്കുകയായിരുന്നു. ഷാലിക്കോവ് ഒരു വിഡ്ഢിയെ പോലെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ രക്ഷക, നമ്മുടെ മാലാഖ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ തന്റെ യജമാനിത്യെ പുകഴ്ത്താനും തന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് നാണമില്ലാതെ പറയാനും തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും കിടപ്പിലാണെന്നുമുള്ള കള്ളക്കത്താണ് അയാൾ യജമാനത്തേക്ക് എഴുതിയിരുന്നത്. ഷാലിക്കോവിന്റെ കള്ളത്തരമെല്ലാം അന്നയ്ക്ക് മനസ്സിലായി. താൻ ഇയാൾക്ക് 15,000 റൂബിൾ കൊടുക്കില്ല. ഷാലിക്കോവിന്റെ കാപട്യവും ആ ഭാഗ്യഹീനരായ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥയും കണ്ട് അന്ന കുറച്ചു പണം ആ കുടുംബത്തിന് നൽകുന്നു. അവൾക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട്.
2: ഷാലിക്കോവിന്റെ ഭാര്യ കുറച്ചുകൂടി ആതിഥ്യമര്യാദയോടെ അന്നയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ അയൽവാസിയുടെ അതേ നിലയിലുള്ള മുറി വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞ് പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ യജമാനത്തെ രക്ഷിച്ച് ആ വൃത്തിയുള്ള മുറിയിലേക്ക് നയിക്കുന്നു. അന്നയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യുവാവായ പിമനോവിൻ്റെ വാസസ്ഥലമാണത്. അന്ന ആ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് തൻ്റെ ഫാക്ടറി ഷിഫ്റ്റ് കഴിഞ്ഞ് പിമനോവ് എത്തുന്നു. അയാൾ തൊഴിലാളിയെങ്കിലും തുല്യനിലയിൽ തന്നെ അന്നയെ കരുതുന്നു. എങ്കിലും അയാൾക്ക് നേരിയ സങ്കോചമുണ്ട്. സുന്ദരിയായ ഒരു യുവതി, അതും തൻ്റെ യജമാനത്തി, തൻ്റെ മുറിയിൽ വന്നത് ഒരേ സമയം സന്തോഷിപ്പിക്കുകയും പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് കുതിരവണ്ടിയുടെ വാതിൽ തുറന്നു പിടിക്കുന്നു. ഷാലക്കോവിനെക്കുറിച്ച് അന്ന അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മാന്യതയോടെ പ്രതികരിക്കുന്നു. ഒരു തൊഴിലാളിയുടെ അന്തസ്സും അഭിമാനബോധവും പിമനോവ് പ്രകടിപ്പിച്ചു.
1: തൊഴിലാളികളുടെ കെട്ടിടത്തിൽ നിന്നും പമിനോവിനോട് യാത്ര പറഞ്ഞ് അന്ന സ്വന്തം ഭവനത്തിലെത്തുന്നു. ആ വലിയ വീട് ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ്. ഭൃത്യർ ഓടി നടക്കുന്നു. രാത്രി കുർബാനയ്ക്ക് അന്നയ്ക്ക് പോവാൻ കഴിയില്ല. യുവതിയായ ഭൃത്യ മാഷയ്ക്ക് അതിൽ പരിഭവമുണ്ട്. ഒരു കളിത്തോഴിയെ പോലെയാണ് മാഷയെ അന്ന പരിഗണിക്കുന്നത്.
0: പിറ്റേന്ന് അവൾ എഴുന്നേറ്റപ്പോൾ നേരം നന്നെ വെളുത്തിരുന്നു. വൃക്ഷങ്ങളെല്ലാം വെള്ളസാരി വാരി പുതച്ച പോലെ മഞ്ഞ് പടർന്നു കിടന്നു. രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുളിരണിയിക്കുന്ന ഇളം കാറ്റ് വീശുന്നുണ്ട്. ജനാലയിലൂടെ അന്ന അക്കിമോമന പുറത്തേക്ക് നോക്കി. ഇന്ന് ക്രിസ്മസാണ്. മാഷ പുതുവസ്ത്രങ്ങളണിഞ്ഞ് അന്നയുടെ മുറിയിലെത്തി. അവൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് അന്ന അക്കിമോമന മാഷയ്ക്കൊപ്പം പ്രധാന ഹാളിലേക്ക് കടന്നു വന്ന് ഭൃത്യർക്ക് ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ നൽകി. പലർക്കും പണമാണ് നൽകിയത്. ക്രിസ്മസ് വിരുന്നിന് അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അന്ന ഒരുക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബംഗ്ലാവിലൂടെ നടന്നു.
1: ഭക്ഷണമുറിയിലിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പം വൃദ്ധകളുണ്ട്. ഭൃത്യരും വണ്ടിക്കാരും തൊഴിലാളികളും അതിഥികളും ബഹുമാനത്തോടെ അന്നയ്ക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാക്ടറിയിൽ നിന്ന് 20 പേരടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യസംഘം വന്നിരുന്നു. പള്ളിവികാരികൾ, ബിഷപ്പുമാർ, സഹായം തേടി വന്നവർ, അങ്ങനെ ക്രിസ്മസ് വിരുന്നിന് വന്നവരെ കൊണ്ട് ബംഗ്ലാവും പൂന്തോട്ടവും നിറഞ്ഞു. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉൾപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സഹായം അഭ്യർത്ഥിച്ചെത്തിയ

0: പാവപ്പെട്ടവരും ആ ക്രിസ്മസ് രാത്രിയിൽ ആ ബംഗ്ലാവിന് ചുറ്റും പ്രതീക്ഷയോടെ ഒത്തുചേർന്നു. മാഷയോട് തൻ്റെ മനസ്സ് അവൾ തുറക്കാറുണ്ട്. 26 വയസ്സുള്ള ആ യുവതി ഒരു പുരുഷന്റെ പ്രണയം ആഗ്രഹിക്കുന്നു. മാഷ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അന്നയെ പ്രകോപിപ്പിക്കാറുണ്ട്. പമിനോവിനെ കണ്ട നേരം മുതൽ അന്നയിൽ ഒരു പ്രത്യേക വികാരം ഉടലെടുത്തു. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തൻ്റെ ദയാവായ്പ അയാൾ അംഗീകരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അയാൾ തന്നെ മോഹിക്കുന്നതായി അവൾക്ക് തോന്നി.
1: പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും അന്നയെ കാണാൻ എത്തുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. ക്രിലിനും ലിസിച്ചുമായിരുന്നു അവർ. ഒരാൾ സിവിൽ കൗൺസിലർ, മറ്റേയാൾ വക്കീൽ. രണ്ടുപേരും രാത്രി വൈകിയാണ് എത്തിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൂവരും. എന്തും തുറന്നു പറയുന്ന തരം കൂട്ടുകാർ. ക്രിസ്മസ് രാത്രിയിലെ വിഭവസമൃദ്ധമായ അത്താഴം അവർ മൂവരും ഒരുമിച്ച് കഴിച്ചു. വീഞ്ഞു നുകർന്നുകൊണ്ട് അവർ സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. 2000 തൊഴിലാളികൾ തൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് അന്ന സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്.
0: ഉല്ലാസപ്രിയരായ ആ സുഹൃത്തുക്കളുടെ സന്ദർശനം അന്നയിൽ നല്ല ഉത്സാഹവും കുസൃതിയും സൃഷ്ടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന ഫാക്ടറിയിലെ ഉത്തരവാദിത്വവും തൊഴിലാളികളുടെ ആവലാതികളും കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഭൃത്യരായ യുവതികൾക്കെല്ലാം തങ്ങളുടെ യജമാനത്തിയുടെ മാറ്റം സന്തോഷപ്രദമായി തോന്നി. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. സുഹൃത്തുക്കളുടെയും മാഷയുടെയും മറ്റടുപ്പമുള്ള യുവതികളായ ഭൃത്യകളുടെയും വർത്തമാനം അവളിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം കടത്തിവിട്ടു. ഈ ലോകത്തിൽ തനിക്ക് ചേരുന്ന ഒരു പുരുഷൻ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്ത അവളെ മത്തുപിടിപ്പിച്ചു. ആ പുരുഷനു വേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു.
2: കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ നേരം പോക്കിനായി അത്താഴത്തിന് ശേഷം ഒരു കളിയിൽ ഏർപ്പെടാൻ അവർ തീരുമാനിച്ചു. രാജാക്കന്മാർ എന്നായിരുന്നു ആ കളിയുടെ പേര്. ആ കളി കാണുന്നതിനായി താഴെയും മുകളിലുമുള്ള നിലകളിലെ മുഴുവൻ ഭൃത്യരും വാതിലുകളിൽ വന്നുകൂടി. സ്ത്രീകൾക്കൊപ്പമാണ് അവൾ കളിച്ചത്. പുരുഷന്മാരായ അവളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അത്താഴം കഴിഞ്ഞ് വിശ്രമമുറികളിലേക്ക് മടങ്ങിയിരുന്നു. സ്ത്രീകൾ അവളോട് വിവാഹിതയാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ അന്നയും അതുതന്നെ ആലോചിക്കുകയായിരുന്നു.
0: ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും ഏകാന്തതയും അന്ന അക്കിമോവ്നയ്ക്ക് അനുഭവപ്പെട്ടു. ഫാക്ടറിയിൽ 2000 തൊഴിലാളികളുടെ നാഥയാണ് താൻ. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് താൻ. അതിൽ സ്കൂളുകൾ മുതൽ ആശുപത്രി വരെയുണ്ട്. എല്ലാവരും തന്നെ ആദരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ധനമാണ്. താനൊരു ധനികയായതിനാൽ താൻ സ്നേഹിക്കപ്പെടുന്നു. തൻ്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് വേണ്ടത്. ധനിക എന്ന നിലയിൽ തന്നെ ഒട്ടും വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധിക്കുന്നവനെ അന്ന അങ്ങനെയൊക്കെ ആ ക്രിസ്മസ് രാവിൽ ചിന്തിച്ചു.
1: ആന്റൺ ചെക്കോവിൻ്റെ നോവലുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കൃതിയാണ് പെണ്ണിൻ്റെ സാമ്രാജ്യം. പിയാനോവിൻ്റെ തണുത്തുറഞ്ഞ തന്ത്രികളിൽ ഒരു നാദധാരയ്ക്കായി വികാരാത്മകമായ ഒരു ഈണത്തിനായി പരതുന്ന അന്ന അക്കമോവ്ന എന്ന 26 വയസ്സുകാരിയായ യുവതിയുടെ ഹൃദയത്തിലൂടെ ഒരു പെണ്ണിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഇവിടെ നോവലിൻ്റെ ഭാവതലം ആർദ്രമാണ്. തൻ്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളുടെ വിവിധ അടരുകൾ ആവിഷ്കരിക്കാനുള്ള ആന്റൺ ചെക്കോവിൻ്റെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്.

0: അന്നാ അക്കിമോമ്ന പെട്ടെന്ന് ലജ്ജാ വിവശയായി. കവിൾത്തടങ്ങൾ ചുട്ടുപൊള്ളുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവൾ ചേട്ടു ഒന്നായി ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. കോണിപ്പടികളിലൂടെ ഓടിക്കയറി മുകളിലെത്തി നിലയിലെത്തിയപ്പോൾ പിയാനയുടെ അടുത്ത് ചെന്നവൾ ഇരുന്നു. താഴത്തെ നിലയിൽ നിന്നും കടലിരമ്പൽ പോലെ ശബ്ദം അവളുടെ കാതുകളിൽ അപ്പോഴും വന്നലച്ചുകൊണ്ടിരുന്നു. ആ വലിയ മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പ്രഭ ചൊരിഞ്ഞു. പിയാനോയിൽ ആദ്യം അവൾ ഒരു ഗീതം വായിച്ചു, രണ്ടാമതും മൂന്നാമതും വായിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
1: ക്രിസ്മസ് രാവിൽ 12 മണിവരെയും അന്ന പിയാനോയിൽ പല ഗീതങ്ങളും വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ മുഖം മാത്രം തെളിഞ്ഞുവന്നു. അത് ധനിക എന്ന നിലയിൽ തന്നെ വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധനയോടെ നോക്കിയ, മാന്യമായി ഇടപെട്ട ഫിമിനോവിൻ്റെ മുഖമായിരുന്നു. അയാളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. ക്രിസ്മസ് വിരുന്നിന് അയാൾ താമസിച്ചാണ് വന്നത്. തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കാര്യം അവൾ ഓർത്തു. മാഷ അവളുടെ ശയ്യ ഒരുക്കാനായി എത്തിയപ്പോൾ അന്ന സ്വപ്നത്തിൽ നിന്നുണർന്നു. മാഷ കിടക്കവിരി നേരെയാക്കാൻ തലയിണകൾ തട്ടിക്കുടഞ്ഞു. ഷാലിക്കോവ് സഹായം ചോദിച്ചുവെന്ന കാര്യം പറഞ്ഞു. ഷാലിക്കോവിൻ്റെ പേര് കേട്ടതും അന്നയ്ക്ക് ദേഷ്യം വന്നു. അവൾ മുടിക്കോതിക്കൊണ്ടിരുന്ന ചീപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് മാഷ അവളോട് പറഞ്ഞു. അയാളെ താനിനി ഒരിക്കലും പരിഗണിക്കില്ലെന്ന് അന്ന തീരുമാനിച്ചു. എല്ലാവരും ധരിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികളെ സഹായിക്കാൻ മാത്രമേ തന്നെ കൊള്ളൂ എന്നാണ് അന്ന മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു.
0: വസ്ത്രം മാറാതെ അന്ന കിടന്നു. ലജ്ജയും നിരാശയും കൊണ്ട് തേങ്ങി. വെറുപ്പും നിരാശയും തോന്നി. പിമനോവിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു. തൻ്റെ സുഹൃത്തുക്കളായ ലിസ്പിച്ചിനെക്കുറിച്ചും ക്രിലിനെക്കുറിച്ചും ചിന്തിച്ചു. പിമനോവിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അയാളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇതേ പുതപ്പിനുള്ളിൽ അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങുക അസാധ്യമാണ്. മാഷ കിടക്കയുടെ മുന്നിൽ മുട്ടുകുത്തി വേദന നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു. അവൾ കരയുകയാണ്. വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ മണ്ടികളാണ്. ചിരികളോടും കരച്ചിലോടും കൂടി അന്ന അക്കിമോമിന പറഞ്ഞു, നമ്മൾ മണ്ടികളാണ്. ഹോ, എന്തൊരു മണ്ടികൾ!
1: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാര്യയായും അമ്മയായും ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്ന അന്ന മറ്റുള്ളവർ തന്നെക്കുറിച്ച് തീർത്ത സങ്കല്പങ്ങളുടെ തടവിൽ കഴിയുന്നതാണ് നോവൽ കാണിച്ചു തരുന്നത്. ഫാക്ടറി ഉടമയായ അവളെ ഒരു ധനിക എന്ന നിലയിൽ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അവളുടെ ആത്മാവിനെ ആരും സ്പർശിക്കുന്നില്ല. സ്ത്രീ എന്ന നിലയിൽ അവൾ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അവളെ അല്പമെങ്കിലും പരിഗണിച്ചത് ഫാക്ടറിയിലെ തൊഴിലാളിയായ പിമിനോവ് മാത്രമാണ്. അയാളോട് അവൾക്ക് ആദരവും പ്രണയവും തോന്നുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ സങ്കോചമുണ്ട്. ഒരു തൊഴിലാളിയെ താൻ വിവാഹം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കുമോ എന്ന ഭയമുണ്ട്. ഒരു തരത്തിൽ താൻ തന്നെ തീർത്ത തടവിനകത്ത് കിടന്ന് വീർപ്പുമുട്ടുകയാണ് അന്ന അക്കിമോവ്ന എന്ന 26 വയസ്സ് മാത്രമുള്ള യുവതി. അവൾ നൽകിയ ക്രിസ്മസ് വിരുന്ന് ഏവരെയും സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല.
2: സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ആന്റൺ ചെക്കോവിന്റെ ഈ നോവൽ റഷ്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ്. വായനക്കാർക്ക് സങ്കല്പിക്കാൻ പലതും വിട്ടു നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്ന പിമനോവിനെ വിവാഹം കഴിക്കുമോ എന്നതിനെക്കുറിച്ച് നോവൽ അന്ത്യത്തിൽ

0: ഒരു സൂചനയും ചെക്കോവ് നൽകുന്നില്ല. മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്ക് തുറന്നുവയ്ക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചെറു നോവൽ. തൊഴിലാളി സമൂഹത്തിൻ്റെ ദുരിതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോഴും സ്വയം നാശത്തിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ സ്വഭാവത്തെ ചെക്കോവ് ഈ നോവലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ ഒരു പ്രണയ നോവലാണിതെന്ന് തോന്നാമെങ്കിലും ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആഖ്യാന രീതിയാണ് ചെക്കോവ് ഈ കൃതിയിൽ പുലർത്തിയിരിക്കുന്നത്.
1: റഷ്യൻ സാഹിത്യത്തിൽ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തുകാരൻ ആന്റൺ ചെക്കോവ്. ചെക്കോവിന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു, മാനവികതയെ നാം ചേർത്തു പുൽകുന്നു. പെണ്ണിന്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെക്കോവിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസ്

0: മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു, മാനവികതയെ നാം ചേർത്തു പുൽകുന്നു. പെണ്ണിൻ്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെക്കോവിൻ്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് എന്നതിൽ സംശയമില്ല.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
3: സമയം 7:59:49. ഒരറിയിപ്പ്: ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ. ഇനി പറയാം: 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ. ഇനി പറയാം: 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു. സമയം 8:36. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാറിൻ്റെ പേരുകൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം, യേശുദാസും പി മാധുരിയും പാടിയത് ചിത്രം അക്കരപ്പച്ച.

0: to remain focused on timely disposal of business as every disruption delays discussion on matters affecting the nation and the people we represent, he said. He informed the members that from this sessions, the Secretariat has introduced live AI-based simultaneous interpretation of proceedings in 9 languages through the multimedia devices at members' seats. After the laying of papers, the chairman said that he has accorded status of Leader of Opposition to Mallikarjun Kharge from 26 June 2026. Thereafter, he said that he has received letters from several members resigning their seats in the House. After this, chairman allowed Leader of Opposition Mallikarjun Kharge to speak. Rising up to speak, Mr. Mallikarjun Kharge raised the issue of leak in the NEET examination. He said that thousands of students have gathered at Jantar Mantar to protest on the issue. Even as he spoke, members of the Treasury benches objected to this remarks by Mr. Kharge. This led to noisy scenes in the upper house. Amid the uproar, the chairman adjourned the house till 12 noon. When the house reassembled at 12 noon, opposition continued with their uproar on the issue, leading to adjournment of the house till 12:30 p.m. And that's all in Parliament Review.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് 37 സെക്കൻഡ്.

ഒരറിയിപ്പ്. ജീവിതാഹ്ലാദത്തിൻ്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487232351. മറ്റൊരു നമ്പർ 0487232352. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയ സൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പലതവണ നിർത്തിവെച്ച സഭ 3 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടത്. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവോണം ബമ്പർ ആദ്യ ദിനത്തിൽ വിറ്റഴിഞ്ഞത് 872,540 ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള ആവശ്യകത കൂടുതൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരി പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ

0: ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ രണ്ടുപേർ അറസ്റ്റിൽ. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപത്തു നിന്നുമാണ് ഓടനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവർ 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടിയിലായത്. അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് കിലോയ്ക്ക് 2 കോടി രൂപ വരെ വില വരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:40 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. തൃശൂരിൽ നാളെയും മറ്റന്നാളും രാവിലെ 10:30 മുതൽ തൃശൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും, മൂവാറ്റുപുഴ ഈ മാസം 23-ന് രാവിലെ 10:30 മുതൽ മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും, കോട്ടയത്ത് ഈ മാസം 24-ന് രാവിലെ PWD റെസ്റ്റ് ഹൗസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മെനോ എന്നിവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. KKS ഗവൺമെൻറ് ITI മാളിയിൽ IMC ആഭിമുഖ്യത്തിൽ സ്കിൽ എപെക്സ് അക്കാദമിയുമായി സഹകരിച്ച് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നൽകും. അഡ്മിഷന് 8136808093 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8136808093. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 500,000 രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരുമായ വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDSമായി കോർപ്പറേഷൻ്റെ തൃശൂർ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം, 0487233156. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487233156. കെൽട്രോണിൻ്റെ 1 വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായി ആർക്കിടെക്ചർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ട്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC +2 ITI, ITC ഡിഗ്രി, BTEC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം, 0487249900. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487249900. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ, അതായത് 21, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, 23 കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്, 25 വരവൂര്, 28 ചേലക്കര ഗ്രാമപഞ്ചായത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

മനഃശാസ്ത്ര കോണിലൂടെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സെബിന്ദ് കുമാർ ശ്രോതാക്കളുമായി സംവദിക്കുന്നു. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ. ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-23-23571. ഫോൺ നമ്പർ മറ്റൊന്നുകൂടി 0487-23-23572. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട സമയം നാളെ രാവിലെ 10:30 മുതൽ 11:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: And on a negative note today, the Sensex declined 443 points or 0.6% to close at 77,709. And now, before we end the bulletin, the headlines once again. Monsoon session of Parliament begins on stormy note. Both Houses of Parliament witness repeated disruptions over various issues. Union Minister JP Nadda holds talks with protesters in New Delhi, appeals to end sit-in and restore normalcy. President Draupadi Murmu calls for stronger economic partnership between India and Moldova and greater cooperation in high-growth sectors. Heavy rainfall claims four lives in Jammu Division, taking death toll over past 2 days to 16. Red alert issued for very heavy rainfall over Himachal Pradesh and Jammu and Kashmir tomorrow. And Labour Party leader Andy Burnham assumes office as the new Prime Minister of the United Kingdom. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: സംസ്കാരം, ചരിത്രം, ജീവിതം എന്നിവയുടെ പ്രതിനിധാനമാണ് ഭാഷ. അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
3: ഭാഷ എന്നത് കേവലം ഒരു പഠന വിഷയമല്ല, മറിച്ച് മനുഷ്യൻ തൻ്റെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഭാഷ. ശബ്ദങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു വ്യവസ്ഥാപിത സമൂഹമാണല്ലോ ഭാഷ. ലോകത്ത് ഏകദേശം 7,000 ഭാഷകൾ നിലവിലുണ്ട്. അവയിൽ ഓരോന്നിനും അതിൻ്റേതായ ചരിത്രവും സംസ്കാരവും പ്രത്യേകതകളുമുണ്ട്. അവയിൽ പ്രാചീനത കൊണ്ടും സമ്പന്നത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. അത് 22 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും യുണൈറ്റഡ് നേഷൻ്റെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണ്. എല്ലാ വർഷവും December 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. 1973 December 18 യു എൻ അറബി ഭാഷയെ അതിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. നമുക്കറിയാം, ഭാഷ എന്നത് കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വ്യാകരണ നിയമങ്ങളോടുകൂടിയ ശബ്ദപ്രതീകങ്ങളുടെ സംവിധാനമാണ് ഭാഷ. ഇനി ഭാഷയ്ക്ക് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1 ശബ്ദം, 2 അർത്ഥം, 3 വ്യവസ്ഥ, 4 ആശയവിനിമയം. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതൊരു ഭാഷയാകുന്നത്. അതൊരു ജീവനുള്ള ജീവിയെപ്പോലെയാണ്. അത് വളരുകയും മാറുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്കുള്ള വ്യത്യാസം നോക്കാം. എഴുത്ത്, ദിശയിലുള്ള വ്യത്യാസം. ലോകത്തെ മിക്ക ഭാഷകളും ഇടത്തുനിന്നും വലത്തേക്കാണ് എഴുതുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയെല്ലാം. എന്നാൽ അറബി ഭാഷ എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ. അതുപോലെ അക്ഷരങ്ങളുടെ രൂപമാറ്റവും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിലെ ക എന്ന അക്ഷരം വാക്കിൻ്റെ എവിടെ വന്നാലും ഒരേ രൂപമാണ്. എന്നാൽ അറബിയിലെ ഒരക്ഷരത്തിന് 4 രൂപങ്ങളാണുള്ളത്. വാക്കിൻ്റെ തുടക്കം, വാക്കിൻ്റെ മധ്യം, അതുപോലെ അവസാനം, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതനുസരിച്ച് എഴുതിയാൽ അക്ഷരത്തിൻ്റെ രൂപം മാറും. 3 അടിസ്ഥാന അക്ഷരങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ മിക്ക വാക്കുകളും രൂപപ്പെടുന്നത്. ഉദാഹരണമായി ഐൻ, ലാം, മീം അഥവാ ഇൽമ്, അറിവ് എന്നാണ് അർത്ഥം. ഇതിൽ നിന്നും അലിമ അറിഞ്ഞു, ആലിം പണ്ഡിതൻ, മുഅല്ലിം അധ്യാപകൻ, മുതഅല്ലിം പഠിതാവ്. ഈ രീതി മറ്റു ഭാഷകളിൽ കാണാത്ത ഒരു ശാസ്ത്രീയതയും കൂടിയാണ്. അത് സമ്പന്നമായ പദസമ്പത്തുള്ള ഭാഷയാണ്. അതായത് ഒരേ ആശയം പ്രകടിപ്പിക്കാൻ സാഹചര്യത്തിനും അർത്ഥഭേദത്തിനും അനുസരിച്ച് നിരവധി വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒട്ടകത്തിന് പ്രായം, നിറം, സ്വഭാവം എന്നിവ അനുസരിച്ച് ഒരുപാട് പേരുകൾ ഉപയോഗിക്കുന്നു. ഇബിൽ, ജമൽ, നാഖത്ത്, ബഈർ, ഖുഊത്, ഖുവാർ, ഫഹൽ, ഹജീൻ, ഇതൊക്കെ ഒട്ടകത്തിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വ്യക്തമായ ഉച്ചാരണ രീതിയുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ താഴെ പറയുന്ന അക്ഷരങ്ങൾ അലിഫ്, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ, ഇതൊക്കെ അകാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനാവുകയുള്ളൂ. അതുപോലെ തന്നെ

അറബിയിലെ ഒരക്ഷരമായ ലുആദ് മറ്റൊരു ഭാഷയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഅത്തുൽ വാദ് എന്ന ഒരു പേരുമുണ്ട്. അതുപോലെ ക എന്ന അക്ഷരത്തിന് രണ്ട് ഉച്ചാരണങ്ങൾ വരുന്നു, ഒന്ന് ക, ഒന്ന് ക്വ. കൽബ് എന്ന് പറയുമ്പോൾ നായ എന്നർത്ഥം വരുന്നു, എന്നാൽ കൊൽബ് എന്ന് വരുമ്പോൾ അതിന് ഹൃദയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ക്വായും ക്വായും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ക്രമബദ്ധമായ വ്യാകരണ സംവിധാനം ഈ ഭാഷയ്ക്കുണ്ട്. മുഫ്റദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജം ബഹുവചനം. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ ഫഅല എന്ന് ആണ് പറയുക, എന്നാൽ അത് രണ്ട് പുരുഷന്മാരായാൽ ഫഅല, രണ്ടിൽ കൂടുതൽ ആളുകളായാൽ ഫഅലു. അതൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലത്ത്, ആ സ്ത്രീകൾ രണ്ടാളുണ്ടെങ്കിൽ ഫഅലത്താ, അത് രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഫഅൽന. ഇനി നമ്മൾ മുന്നിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നീ ചെയ്തു എന്നതിന് ഫഅൽത്ത, അത് രണ്ടാളായാൽ ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതലായാൽ ഫഅൽത്തും. എന്നാൽ ആ മുന്നിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽത്തി, ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഫഅൽത്തുന്ന. ഇനി ആ പ്രവൃത്തി ഞാനാണ് ചെയ്തതെങ്കിൽ ഫഅൽത്തു, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെങ്കിൽ ഫഅൽന എന്നാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ വരുമ്പോൾ വീണ്ടും ലിംഗഭേദമനുസരിച്ച് ക്രിയയുടെ ഘടന മാറി വരികയാണ് ചെയ്യുന്നത്. കൂടാതെ നാമങ്ങളിൽ അഥവാ ഇസ്മുകളിൽ അവസാനത്തിൽ താ വരുമ്പോൾ, ഉദാഹരണം മദ്രസത്ത് സ്കൂൾ, മദീനത്ത് ടൗൺ പോലെയുള്ള പദങ്ങൾ സ്ത്രീലിംഗമായി വരുന്നു. അതുപോലെ റീഹ് കാറ്റ്, നാർ തീ, ഷംസ് സൂര്യൻ തുടങ്ങിയവയും സ്ത്രീലിംഗ പദമായി വരുന്നു. എന്നാൽ ഖമർ ചന്ദ്രൻ, വജ്ഹ് മുഖം തുടങ്ങിയവ പുല്ലിംഗ പദമായും വരുന്നു. എന്നാൽ ഹാല് അവസ്ഥ, ത്വരീഖ് വഴി തുടങ്ങിയ പദങ്ങൾ അലിംഗ പദമായും പരിഗണിക്കുന്നു. മറ്റു ചില ഭാഷകളെ പോലെ നപുംസക പദങ്ങൾ ഈ ഭാഷയിൽ കാണാൻ കഴിയുകയില്ല. പുതിയ പദങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ എളുപ്പമായി തീരും. ഉദാഹരണത്തിന് ക, ത, ബ മൂന്നക്ഷരങ്ങളാണ്. ഈ മൂന്നക്ഷരങ്ങൾ ചേർത്താൽ കതബ എന്ന് വരും. കതബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതി എന്നാണ് അർത്ഥം. അതിൽ നിന്ന് കിതാബ് പുസ്തകം, കാത്തിബ് എഴുത്തുകാരൻ, മക്തബ് ഓഫീസ്, മക്തബത്ത് ലൈബ്രറി, അതുപോലെ ഉള്ള അർത്ഥങ്ങൾ ലഭിക്കും. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് പുതിയ പദങ്ങൾ ഇതിൽ നിന്നും ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഷയെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ കാണാം. 1400 വർഷം പഴക്കമുള്ള ഒരു ഭാഷയാണിത്. കാരണം പുണ്യഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ. ഇന്നത്തെ ഔപചാരികമായ അറബി ഭാഷയും ഖുർആനിലെ അറബി ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നില്ല. ശബ്ദസമ്പത്താണ് മറ്റൊരു പ്രത്യേകത. വളരെ സാഹിത്യ സമ്പുഷ്ടവും കാവ്യാത്മകവുമായ ഭാഷയായതിനാൽ വിവിധ ഈണങ്ങളിലുള്ള കവിതകൾ നിർമ്മിക്കാൻ ഈ ഭാഷയിൽ സാധിക്കുന്നു. അറബി ഭാഷയുടെ എഴുത്ത് ഒരു കലയാണ്. കാലിഗ്രഫി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിലൊന്നാണല്ലോ. വാക്കുകൾ എഴുതുമ്പോൾ വരിയെ വളച്ചും തിരിച്ചും എഴുതി മനോഹരമാക്കാനുള്ള അറബി അക്ഷരങ്ങളുടെ ഘടനയാണ് കാലിഗ്രഫിയെ മനോഹരമാക്കുന്നത്. ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു. ഉദാഹരണമായി റഹ്മ എന്ന വാക്ക് വെറും കരുണ അല്ല, സ്നേഹം, വാത്സല്യം, ദയ, സംരക്ഷണം എന്നിവയെല്ലാം അതിൻ്റെ അർത്ഥമായി വരും. അതുപോലെ ഐൻ എന്ന പദം ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബി പദമാണ്. കണ്ണ്, സ്വത്ത്, അരുവി, പ്രധാന ഭാഗം, തടി, വ്യക്തി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അറബി ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫുസ്ഹയായ രൂപം, ഒന്ന് ആമിയ ആയ രൂപം. അതായത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ പത്രം, വാർത്ത, പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്തേത് സംസാര ഭാഷയായ ആമിയ. ഇത് ഈജിപ്ഷ്യൻ, ലബനീസ്, ഗൾഫ് എന്നിങ്ങനെ നാടിനനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ ഫുസ്ഹ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികളുമായി ആശയവിനിമയത്തിന് നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ ഭാഷയെ ഭയപ്പെടാതെ ദിവസവും കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കുകയും അവ വാക്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, എഴുതുക എന്നീ 4 ഭാഷാ നൈപുണികളും ശരിയായി പരിശീലിച്ചാൽ അറബി ഭാഷ എളുപ്പത്തിൽ കൈവശമാക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാതൃഭാഷ പഠിക്കുമ്പോൾ ആദ്യം വ്യാകരണം പഠിക്കുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു.

തുടർന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറബി ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നു. ഉദാഹരണമായി, ഒരു കുഞ്ഞ് അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നു. അത് അറബിയിലായാൽ ഉമ്മ് അഥവാ ഉമ്മ അമ്മ, ഇനി അബ് ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ ലളിതമായ പദങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ചെറിയ പദസമ്പത്തുക്കൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉദാഹരണം, കിതാബ് പുസ്തകം, കലം പേന, ബൈത്ത് വീട്, മദ്രസത്ത് സ്കൂൾ. ഇങ്ങനെ ലളിത പദങ്ങൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കാം. ആന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെയുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാൻ കഴിയും. കൂടുതൽ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തും ഭാഷാ പഠനം നമുക്ക് എളുപ്പമാക്കാം. ഇതൊരു വളരുന്ന ഭാഷയാകാൻ കാരണം 22 അറബ് രാജ്യങ്ങൾ എണ്ണ, ഗ്യാസ്, ടൂറിസം, നിർമ്മാണം എന്നീ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിപണികളാണ് എന്നുള്ളതാണ്. ഭാഷാ നൈപുണ്യം ഉണ്ടാവുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ജോലി ലഭിക്കുന്ന വിവിധ അറബിക് സർവകലാശാലകളിൽ ഉയർന്ന പഠനാവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മറ്റൊരു ഭാഷയും കൂടി സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറബി ഒരു മതഭാഷയല്ല, മറിച്ച് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു ഭാഷയാണ്. വ്യാകരണങ്ങളും വാക്കുകളും പഠിച്ചാൽ എളുപ്പത്തിൽ ഭാഷ സ്വായത്തമാക്കാം. പ്രൈമറി, UP, HS, HSS എല്ലാ വിഭാഗങ്ങളിലും അറബി ഭാഷ എല്ലാവർക്കും പഠിക്കാൻ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ എല്ലാവർക്കും ജോലി സാധ്യതകളിൽ എത്തിച്ചേരാൻ പറ്റും. അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഒന്നാമതായി, 28 അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കാം. ഒരു ദിവസം 4 അക്ഷരം വീതം പഠിച്ചാൽ അത് എളുപ്പമാകും. അടുത്തതായി വാക്കുകൾ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിതാബ് പുസ്തകം, കലം പേന, സുദീഖ് ഫ്രണ്ട്, സലാം സമാധാനം, ദുനിയാവ് ലോകം, ഇങ്ങനെയുള്ള കോമൺ വാക്കുകൾ പഠിക്കാം. പിന്നെ ചെറിയ വാചകങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അറബി പഠിക്കുമ്പോൾ ഭാഷയെ വെറും പരീക്ഷാ വിഷയമായി കാണാതെ ആശയവിനിമയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉപാധിയായി കാണുകയാണ് പ്രധാനം. താഴെ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്നാൽ അറബി ഭാഷ എളുപ്പത്തിലും ആസ്വാദകരമായും പഠിക്കാം. അക്ഷരങ്ങളും ശരിയായ ഉച്ചാരണവും ഉറപ്പാക്കുക, അതായത് മഖ്റജ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും ഹ, ഖ, ഐൻ, വൈൻ, ഖ്വാഫ്, ത്വ, ള, സൈ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ദിവസവും പുതിയ പദങ്ങൾ പഠിക്കുക, അതായത് ദിവസവും 5-10 പദങ്ങൾ പഠിച്ചാൽ അത് എളുപ്പമാക്കാം. വ്യാകരണങ്ങൾ ലളിതമാക്കാൻ ഉദാഹരണ സഹിതം പഠിക്കാൻ ശ്രമിക്കാം. പാഠപുസ്തകത്തിലെ സംഭാഷണങ്ങൾ വായിക്കുകയും അത് ക്ലാസുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അറബി പ്രഭാഷണങ്ങൾ, അറബിക് വീഡിയോകൾ, വാർത്തകൾ എന്നിവ കേട്ട് ഉച്ചാരണവും ശൈലിയും മെച്ചപ്പെടുത്താം. ദിവസവും പാഠഭാഗത്തെ ഹോംവർക്കുകൾ, പാഠസംഗ്രഹങ്ങൾ എന്നിവ എഴുതി പരിശീലിക്കാം. പാഠഭാഗത്തിലെ ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായും നമ്മുടെ സ്കൂളുമായും ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ പദങ്ങളും ശൈലികളും ഓർത്തുവെക്കാൻ എളുപ്പമാകും. ചാർട്ടുകളും ചിത്രങ്ങളും മഹാത്മാക്കളെ പറ്റിയുള്ളതും സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചുള്ളതുമെല്ലാം നിർമ്മിച്ചുകൊണ്ടും അതേപോലെ കഥയെയും കവിതയെയുമെല്ലാം ഒരു നാടകരൂപത്തിൽ ക്ലാസുകളിൽ അവതരിപ്പിച്ചുകൊണ്ടെല്ലാം ഇതിനെ എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തശ്ബീഹ് ഉപമാ പദങ്ങൾ, സിഫത്ത് മൗസൂഫ് വിശേഷണ പദങ്ങൾ തുടങ്ങിയ ഗ്രാമർ ഭാഗങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി +1 അറബി പുസ്തകത്തിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ സംഭാഷണങ്ങൾ, പോസ്റ്റർ, നിഘണ്ടു, നോട്ടീസ്, പരസ്യം എന്നിവയുടെ നിർമ്മാണം, പരിശീലനം, അതേപോലെ കഥ, കവിത, കുത്തുബ, ഡ്രാമ അഥവാ മസ്റഹ് പോലെയുള്ള സാഹിത്യ രൂപങ്ങളുമാണ്. അറബി കവിത ഭംഗിയിൽ ആസ്വദിക്കുന്നതിന് ജമാലിയാത്തുഷ്യർ എന്നാണ് പറയുക. അതിൽ വസിൻ, കാഫിയ എല്ലാം ഒത്തുവരുന്നു. അവസാനത്തെ വാക്കുകളൊക്കെ ഒരുപോലെയായി വരുന്നു. ഉപമകളും സൂചനകളും നൽകുന്നു. വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് ദുഃഖം, സ്നേഹം, ഉപദേശം, ദേശസ്നേഹം ഏത് എന്ന് മനസ്സിലാക്കി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് ഭംഗിയായിത്തീരുന്നു. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചെഴുതുന്ന വരികളിൽ വലിയ ആശയം ഒളിഞ്ഞുകൊടുക്കും. +2 കേരളത്തിനെ പറ്റി എഴുതിയ കവിത കവി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നതിന് പ്രയോഗിച്ചത് ഖൈറുള്ള എന്നാണ്. കവി പറയുന്ന ഒരു വരിയുണ്ട്. കം മസ്ജിദിൻ വ കനീസത്തിൻ കത് ആനഖ

0: യാക്കൈറലൽ ഹസന ഉഫീഹിൽ ഹൈക്കല, അതായത് അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും കനീസകളും അടുത്തടുത്ത് നിൽക്കുന്ന കേരളം എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഹൃദയഭംഗിയായ കാഴ്ച മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് കവി അവിടെ വരച്ചു കാണിക്കുന്നത്. കേരള ജനതയുടെ ഐക്യത്തെയും ഒരുമയെയുമൊക്കെ കവി അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും മൻ ജദ്ദ വജദ എന്ന അറബിക് ചൊല്ലിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാം. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തും.
1: അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
2: ആകാശവാണി. ഇപ്പോൾ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. ആദ്യം ശ്രീ മഹാഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു. രാഗം അഠാണ, ആദിതാളം. ജയ മഹാരാജ വോടയാർ രചിച്ചത്.

അവസാനമായി പാരുക്കുള്ളെ നല്ല നാട് എന്നാരംഭിക്കുന്നു രാഗം ജോൺപുരി ആദിതാളം, സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലെ.
1: ये आकाशवाणी है, कृपया हमारे अगले प्रसारण की प्रतीक्षा.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലേ.
1: ആകാശവാണി ഹൈ, കൃപ ഹമാരെ അഗ്ലി പ്രസാരണ കി പ്രതീക്ഷ കീജിയേ. യേ ആകാശവാണി ഹൈ. അബ് ആപ് ആജ് ലോക്സഭ മേ പ്രശ്നകാല കെ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കേ. ദിസ് ഇസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി. പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. യു വിൽ നൗ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ ലോക്സഭ ടുഡേ.
2: മാനനീയ സഭാസദോ, മാനനീയ അധ്യക്ഷ ജി,
3: മാന്യ സദസ്യഗൺ, അത്യന്ത ദുഃഖേ സാത്ത് മുജേ സഭാക്കോ അപ്നെ ഛേ പൂർ സാഥിയോ എവം കത്തർ കെ പൂർ അമീർ ഫാദർ അമീർ മഹാമഹിം ശേഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കെ നിധൻ കെ ബാരേ മേ സൂചിത് കർണാ ഹൈ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് അവിഭാജിത് ആന്ധ്രപ്രദേശ് കെ ഖമ്മം സംസദീയ നിർവാചൻ ക്ഷേത്ര സെ ജോ അഭി തെലങ്കന മേ ഹൈ ബാർവീ ലോക്സഭ കെ സദസ്യ തേ വേ ഉദ്യോഗ സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ ഭീ രേ. ശ്രീ റാവ് ആന്ധ്രപ്രദേശ് കെ മുഖ്യമന്ത്രി ഭീ രേ ഓർ ഉന്നോനെ ആന്ധ്രപ്രദേശ് കെ സർക്കാർ മേ മന്ത്രി കെ രൂപ മേ ഭീ കാര്യ കിയ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് കാ നിധൻ 90 വർഷ കി ആയു മേ 22 അപ്രേൽ 2026 കോ ഹൈദരാബാദ് തെലങ്കന മേ ഹുവ. ശ്രീമതി ഓംവതി ദേവി ഉത്തർപ്രദേശ് കെ ബിജ്നോർ സംസദീയ ക്ഷേത്ര സെ 12വീ ലോക്സഭ കി സദസ്യ തീ വേ ശ്രമ കല്യാൺ സംബന്ധി സംസദീയ സ്ഥായി സമിതി കി സദസ്യ രഹി. ഇസ്സെ പൂർവ ചാര കാര്യകാലോ കെ ലിയേ ഉത്തർപ്രദേശ് വിധാനസഭ കി സദസ്യ ഭീ രഹി. ഉന്നോനെ ഉത്തർപ്രദേശ് സർക്കാർ മേ മന്ത്രി കെ രൂപ മേ അപ്നി സേവായ ദീ. ശ്രീമതി ഓംവതി ദേവി കാ നിധൻ 77 വർഷ കി ആയു മേ 8 മെയ് 2026 കോ ബിജ്നോർ ഉത്തർപ്രദേശ് മേ ഹുവ. ശ്രീ സുധാൻശു സീൽ പശ്ചിമ ബംഗാൾ കെ കൊൽക്കത്ത ഉത്തര പശ്ചിമ സംസദീയ ക്ഷേത്ര സെ 14വീ ലോക്സഭ കെ സദസ്യ തേ വ ശഹരീ വികാസ് സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ തേ. ഇസ്സെ പൂർവ പശ്ചിമ ബംഗാൾ വിധാനസഭ കെ സദസ്യ ഭീ രേ. ശ്രീ സുധാൻശു സീൽ ജി കാ നിധൻ 81 വർഷ കെ ആയു മേ 14 മെയ് 2026 കോ കൊൽക്കത്ത പശ്ചിമ ബംഗാൾ മേ ഹുവ. മേജർ ജനറൽ ഭുവൻ ചന്ദ് ഖണ്ഡൂരി ഉത്തരാഖണ്ഡ് കെ ഗഡ്വാൽ സംസദീയ നിർവാചൻ ക്ഷേത്ര സെ 10വീ 12വീ 13വീ 14വീ ഓർ 16വീ ലോക്സഭ കെ സദസ്യ തേ വേ രക്ഷാ സംബന്ധി സംസദീയ സമിതി തഥാ വിത്ത സംബന്ധി സംസദീയ സമിതി കെ സഭാപതി ഭീ രേ. വ അന്യ കൈ സംസദീയ സമിതിയോ മേ ഭീ അപ്നി സേവായ ദീ. ഉന്നോനെ സഡക് പരിവൻ രാജമാർഗ് മന്ത്രി തഥാ ശഹരീ വികാസ് ഗരീബി ഉപശമന മന്ത്രി കെ രൂപ മേ ഭീ അപ്നി സേവായ ദീ. ശ്രീ ഖണ്ഡൂരി ജി ദോ ബാർ ഉത്തർപ്രദേശ് കെ ഉത്തരാഖണ്ഡ് കെ മുഖ്യമന്ത്രി ഭീ രേ. മേജർ ജനറൽ ഭുവൻ ചന്ദ് ഖണ്ഡൂരി ജി കാ നിധൻ 91 വർഷ കെ ആയു മേ 19 മെയ് 2026 കോ ദേഹറാദൂൻ ഉത്തരാഖണ്ഡ് മേ ഹുവ. ശ്രീ കെ പി ധൻ പാലൻ കേരള കെ ചാലാ കുണ്ടി സംസദീയ നിർവാചൻ ക്ഷേത്ര സെ 15വീ ലോക്സഭ കെ സദസ്യ തേ വേ വാണിജ്യ സംബന്ധി സംസദീയ സമിതി കെ സദസ്യ തഥാ കമ്പ്യൂട്ടർ കെ പ്രാവധാന സംബന്ധി സംസദീയ സമിതി കെ സദസ്യ ഭീ രേ. ശ്രീ കെ പി ധൻ പാലൻ കാ നിധൻ 76 വർഷ കി ആയു മേ 30 മെയ് 2026 കോ എറണാകുളം കേരള മേ ഹുവ. ശ്രീ പ്യാരേലാൽ സംഗ്വാർ ഉത്തർപ്രദേശ് കെ ഘാട്ടംപൂർ സംസദീയ നിർവാചൻ ക്ഷേത്ര സെ 13വീ ലോക്സഭ കെ സദസ്യ തേ. ഇസ്സെ പൂർവ ദോ കാര്യകാലോ കെ ലിയേ ഉത്തർപ്രദേശ് വിധാനസഭ കെ സദസ്യ ഭീ രേ. ശ്രീ പ്യാരേലാൽ സംഗ്വാർ കാ നിധൻ 71 വർഷ കെ ആയു മേ 8 ജൂലൈ 2026 കോ ദില്ലി മേ ഹുവ. സഭ അപ്നെ 6 പൂർവ സാഥിയോ കെ നിധൻ പർ ഗഹരാ ശോക

സമയം 10 മണി കഴിഞ്ഞ് 13:14 ആകാശവാണി തൃശ്ശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലക്ഷ്മി എസ് നായർ, അഞ്ജലി ആനന്ദ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ. ചിത്രം പ്രണയമീനുകളുടെ കടൽ.

അമൃത് രാംനാഥ്, സിന്ദൂര ജിഷ്ണു എന്നിവർ പാടിയത്. ഗാനരചന ബോംബെ ജയശ്രീ, സംഗീതം അമൃത് രാമനാഥ്. ചിത്രം വർഷങ്ങൾക്ക് ശേഷം.

വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം എന്നും നിന്റെ മൊയ്തീൻ.

ശ്രേയ ഘോഷലും അർണബ് ദത്തയും പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികളിൽ എം ജയചന്ദ്രൻ്റെ സംഗീതം. ചിത്രം ആമീ.

0: দুজন
1: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചനയും ദേവ്ജ്യോതി മിശ്രയുടെ സംഗീതവും മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം കൽക്കട്ട ന്യൂസ്.

പി ജയചന്ദ്രനും ജിമോൻ കെ ജെയും സംഘവും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതം. ചിത്രം ഗ്രാമഫോൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗായത്രി അശോകൻ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ രചനയിൽ അൽഫോൺസ് ജോസഫിൻ്റെ സംഗീതം. ചിത്രം ഇലക്ട്ര.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
2: മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് വിശേഷിപ്പിച്ചത് മാക്സിം ഗോർക്കിയാണെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാർവലൗകിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രാമാണികമായി ഉപയോഗിക്കുന്നത് വാക്ക് എന്ന മഹാതേജസ്സിനെയാണ്. വാക്കിനെ വാങ്മയ വഴക്കമാക്കിക്കൊണ്ടാണ് നാം ജീവിതത്തെ വർണ്ണസുരഭിലമാക്കുന്നത്. വാക്കിൻ്റെ വരേണ്യ വൈശിഷ്ട്യം അറിയുന്നതിനും അതിൻ്റെ സമ്യക്കായി ഉപയോഗിക്കുന്നതിലൂടെ തിരിച്ചറിവ് നേടുന്നതിനും മനുഷ്യൻ പ്രയത്നിക്കുമ്പോഴാണ് വാക്ക് വരദായിനിയായി മാറുന്നത്. ആശയങ്ങൾ പരയും പശ്യന്തിയും മധ്യമയും മറികടന്ന് വൈഖരിയായി പരിണമിക്കുമ്പോഴാണ് വാങ്മയത്തിന് തെളിച്ചമുണ്ടാകുന്നത്. വാഗർത്താവിവ സംപൃക്തൗ

0: ഉപയോഗിക്കുന്നതിലൂടെ തിരിച്ചറിവ് നേടുന്നതിനും മനുഷ്യൻ പ്രയത്നിക്കുമ്പോഴാണ് വാക്ക് വരദായിനിയായി മാറുന്നത്. ആശയങ്ങൾ പരയും പശ്യന്തിയും മധ്യമയും മറികടന്ന് വൈഖരിയായി പരിണമിക്കുമ്പോഴാണ് വാങ്മയത്തിന് തെളിച്ചമുണ്ടാകുന്നത്. വാകർത്താവിവ സംപൃക്തൗ വാകർത്തപ്രതിപത്തയേൽ എന്ന് കാളിദാസൻ പ്രതിവചിക്കുമ്പോൾ അർത്ഥസമ്പുഷ്ടമായ വാക്കിൻ്റെ മഹത്വമാണ് പ്രത്യക്ഷമാകുന്നത്. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം എന്ന പ്രാർത്ഥന വാക്കിലൂടെ വാങ്മയത്തിൻ്റെ സംശുദ്ധി നിലനിർത്തണം എന്ന ആഹ്വാനമാണ് നൽകുന്നത്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോൽ ഭാരതീ പദാവലി തോന്നേണം കാലേകാലേ എന്ന് എഴുത്തച്ഛൻ ഉത്ബോധിപ്പിക്കുമ്പോൾ ഉത്കൃഷ്ട വാങ്മയത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പ്രകടമാകുന്നത്. ആന്തരികമായ ആശയങ്ങൾ വാഗീന്ദ്രിയങ്ങളിലൂടെ സാർത്ഥക വാങ്മയങ്ങളായി പുറത്തേക്കൊഴുകുമ്പോൾ അതിലൂടെ ഒരു സനാതന സംസ്കാരം കൂടി ഉത്തേജിതമാവുകയാണ്. വാക്കിന് വിലപ്പിടി പേറുന്ന വേളയിൽ വാക്കിൻ്റെ കാതലായ സത്തയെ വല്ലപ്പോഴുമെങ്കിലും ഓർക്കണേ എന്നാണ് പി ഭാസ്കരൻ മാഷ് അപേക്ഷിക്കുന്നത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങൾക്ക് ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരാണല്ലോ എന്ന് വൈലോപ്പിള്ളി സമർത്ഥിക്കുമ്പോൾ ഉതിർന്നു വീണ് ഇണങ്ങിച്ചേരുന്ന വാങ്മയത്തിൻ്റെ ഫലസിദ്ധിയാണ് അനുഭവവേദ്യമാകുന്നത്. വാകർത്ത ചൈതന്യത്തെ വാഗ്ദേവതയുടെ വരപ്രസാദമായി ഹൃദയപൂർവം സ്വീകരിച്ച് പ്രായോഗികമാക്കുമ്പോഴാണ് അത് ഒരു അക്ഷര ചൈതന്യമാകുന്നത്. ക്ഷരമാകാതെ അനശ്വരമായി വാക്സ്വരൂപത്തിലെ അകംപൊരുളായി അക്ഷരങ്ങൾ ജ്വലിക്കുമ്പോഴാണ് ആശയങ്ങൾ ശ്രേഷ്ഠമാകുന്നത്. ഞാണിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പും നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കും തിരിച്ചെടുക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് നാം കരുതലോടെ പറയുന്നത് വാക്കിൻ്റെ സിദ്ധി തിരിച്ചറിഞ്ഞിട്ടു തന്നെയാണ്. ആശയസംഹിതകൾ വാങ്മയ തേജസ്സായി ഉരുക്കഴിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്നത് പ്രകട സരസ്വതിയാണ്. അതിനു പകരം വികട സരസ്വതി വിളയാടിയാൽ വാക്സ്വരൂപത്തിൻ്റെ അപശ്രുതിയായിരിക്കും ഫലം. കുംഭകർണൻ ഉറങ്ങാതിരിക്കാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നാവിൽ വാഗ്ധോരണി പിഴച്ചുപോയതിനാൽ നീണ്ട ഉറക്കമാണ് കൈവന്നത്. എപ്പോൾ എവിടെ എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന സാന്ദർഭിക ഔചിത്യം ഇല്ലാതാകുമ്പോൾ വാക്കുകളിലെ അനുകൂല വീര്യം നിഷ്പ്രഭമായി പ്രതികൂലഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്. വാക്ക് വിശുദ്ധിയുടെ സമ്പന്നമായ പ്രതീകമാണ്. സംശുദ്ധ വാങ്മയങ്ങൾ ഉത്തമ സംസ്കാരത്തിൻ്റെ തേജോമയ ബിംബങ്ങളാണ്. ഉച്ചരിക്കപ്പെടുന്ന വാക്കിൽ അർത്ഥവും ആശയവും നിറഞ്ഞു കവിയുന്നതിനോടൊപ്പം സാംസ്കാരിക തെളിച്ചവും ഉണ്ടായിരിക്കണം. കൂരമ്പുകൾ കൊണ്ടേൽക്കുന്ന മുറിവ് മരുന്നുകൊണ്ട് ഭേദമാക്കാം. എന്നാൽ ക്രൂരവാക്ഷരങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് ഏത് മൃതസഞ്ജീവിനി കൊണ്ടും സുഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സുസ്വരങ്ങൾ, സുഭാഷിതങ്ങൾ, വചനാമൃതങ്ങൾ ഇവ നമ്മുടെ കലുഷചിന്തകളെ പവിത്രീകൃതമാക്കി ശ്രേഷ്ഠ സംസ്കൃതിയെ ഉപാസിക്കുവാൻ പ്രാപ്തിയേകുന്നു. പദങ്ങളെ യുക്തിപൂർവം അന്വയിച്ച് സാർത്ഥകവാക്യം ഭവിക്കുവാനുള്ള അപാരമായ കഴിവ് നേടിയ ഏക വ്യക്തി മനുഷ്യനാണ്. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ആശയങ്ങൾ കൈമാറുമ്പോൾ നാം ആത്യന്തികമായി വാക്കിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനാണ് ശ്രദ്ധ കാണിക്കേണ്ടത്. എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പരമാവധി നിരാകരിച്ച് സ്വസ്ഥമായ ആശയാലങ്കൃതമായ അന്തരീക്ഷം സംജാതമാക്കാൻ നല്ല വാക്കിന്, നല്ല ഭാഷയ്ക്ക് തീർച്ചയായും കഴിയും. ദുഷിച്ച വാക്കുകൾ കൊണ്ട് ഒരാളെയും മുറിപ്പെടുത്താതെ സദ്വചനങ്ങളിലൂടെ സമാശ്വസിപ്പിക്കുവാനായിരിക്കണം നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. വാക്കിൻ്റെ വാങ്മയഛന്ദം ആശയങ്ങളിലേക്ക് പകർന്നേകി അനശ്വരമായ സദ്ഭാവന വിരിയിച്ചെടുക്കുമ്പോൾ മാനുഷ്യകത്തിൽ മരുഭൂമികൾക്ക് പകരം മരുപ്പച്ചകൾ പൂവണിഞ്ഞുകൊണ്ടേയിരിക്കും.
1: ഡോക്ടർ പി മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by R.S. Raghu. Monsoon session of Parliament began on a stormy note today. Both houses of Parliament witnessed multiple adjournments following uproar by opposition parties over various issues, including the neat paper leak case. The Lok Sabha and the Rajya Sabha were later adjourned for the day. The Lok Sabha began with obituary references to six former members who passed away recently. The House also paid tribute